സാമിത്യം അറിയുന്നു ഞാനെന്നെന്നും സറയു പുളിനങ്ങൾ പകരുന്നൊരു കുളിരിൽ ഭഗവാനേ അവിടുത്തെ സാമിത്യം അറിയുന്നു ഞാനെന്നെന്നും അവിടുത്തെ സാമിത്യം അറിയുന്നു ഞാനെന്നും അഖിലാന്തേശ്വരനേ രാമ സീതാവല്ലഭനേ രാമ അഖിലാന്തേശ്വര

രാമായണത്തിലെ ചില തത്വങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. കേവലം ഒരു കഥയോ ഇതിഹാസമോ മാത്രമല്ല രാമായണം, മറിച്ച് വ്യക്തിബന്ധങ്ങൾ, ധർമ്മം, ലക്ഷ്യം, ജീവിതമൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള സന്ദേശങ്ങൾ നൽകുന്ന മഹത്തായ ഒരു തത്വചിന്താ ഗ്രന്ഥം കൂടിയാണ്. ആദ്യം മുതൽ അവസാനം വരെ തത്വങ്ങൾ നിറഞ്ഞിരിക്കുന്ന രാമായണത്തിന്റെ കാതൽ ധർമ്മമാണ്. ഏത് പ്രത്യാഘാതം നേരിടേണ്ടി വന്നാലും സ്വന്തം ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത് എന്ന് രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. പിതൃവാക്യ പരിപാലനം എന്ന ധർമ്മത്തിനായി രാജസിംഹാസനം ഉപേക്ഷിച്ച് 14 വർഷം വനവാസത്തിനായി പോകുന്ന രാമൻ എന്ന മകനെ നമുക്ക് രാമായണത്തിൽ കാണാം. കൂടെ സ്വന്തം സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് രാമനെ ലക്ഷ്മണനും സീതയും പിന്തുടരുന്നതാവട്ടെ സഹോദരധർമ്മവും പതിവ്രതാധർമ്മവും മുൻനിർത്തിയാണ്. വാക്കുപാലിക്കുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യമായി രാമായണം ഉയർത്തിക്കാട്ടുന്നു. ഭരതന് രാജ്യം നൽകുവാനും രാമനെ വനത്തിലേക്ക് അയക്കുവാനും ദശരഥൻ നിർബന്ധിതനായത് കൈകേയിക്ക് നൽകിയ വാക്കുപാലിക്കാനാണ്. മഹാപണ്ഡിതനും അതിശക്തനുമായിരുന്നിട്ടും രാവണന്റെ അഹങ്കാരവും അധർമ്മവുമാണ് ലങ്കയുടെയും രാവണന്റെയും നാശത്തിന് കാരണമായത് എന്ന് രാമായണം നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ, എത്ര ശക്തമാണെങ്കിലും അധർമ്മവും തിന്മയും ഒരിക്കലും വാഴുകില്ലെന്നും നന്മയെന്നും വിജയിക്കുമെന്നും രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. കുടുംബ ബന്ധങ്ങളുടെയും സൗഹൃദങ്ങളുടെയും ഉത്തമ മാതൃകകൾ രാമായണത്തിൽ എങ്ങും കാണാം. രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നീ സഹോദരന്മാർ തമ്മിലുള്ള നിസ്വാർത്ഥമായ സഹോദര സ്നേഹം, രാമനുമായി ആത്മാർത്ഥമായ സൗഹൃദം പുലർത്തിയ ഹനുമാനെയും അഭയം തേടി വരുന്നവരെ എങ്ങനെ രക്ഷിക്കാമെന്ന സന്ദേശമായി ശരണാഗത രക്ഷകനായി വിഭീഷണനെ സംരക്ഷിച്ചു നിർത്തിയ രാമനെയും നമുക്ക് രാമായണത്തിൽ കാണാം. ഹനുമാന്റെ രാമഭക്തി കേവലം പ്രാർത്ഥനയല്ല, മറിച്ച് സ്നേഹത്തിന്റെ പൂർണമായ സമർപ്പണവും സേവനവുമാണ്. ആത്മവിശ്വാസവും ഈശ്വര വിശ്വാസവും കൂടി ചേരുമ്പോൾ അസാധ്യമായതും സാധ്യമാക്കാമെന്ന് ഹനുമാന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അഹങ്കാരം ഉപേക്ഷിച്ച് ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ വഴികാട്ടിയാണ് രാമായണ തത്വങ്ങൾ. കാര്യമല്ലാത്തത് ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ. കാര്യമല്ലാത്തത് ചെയ്യുന്നത് ആരായാലും, അത് ആചാര്യനായാലും, അവിടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുക തന്നെ വേണമെന്ന് രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം എന്ന വാക്യവും, മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തുള്ളിലിരിക്കുന്നു, മരണം പഴുതു നോക്കി നമ്മുടെ ഉള്ളിൽ തന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന വരികളും, സർവ്വലോകങ്ങളിലും വസിച്ചിടുന്ന സർവ്വജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴുക എന്നുള്ളതില്ലല്ലോ എന്ന വരികളും, കമ്പിത പത്രാഗ്ന ലഗ്നാംബുവിന്ദുവൽ സമ്പതിച്ചിടും ആയുസതി നശ്വരം, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇലയുടെ അഗ്രത്തിൽ തൂങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളികളെ പോലെ ആയുസ് ഏതു നിമിഷവും നശിച്ചു പോകാമെന്ന അർത്ഥം വരുന്ന ആ വരികളും ജീവിത വഴികളിൽ ഒരു മനുഷ്യനെ ദുഃഖങ്ങളിൽ നിന്ന് ഉയർത്തുവാനുള്ള മൂല്യങ്ങളെ പഠിപ്പിക്കുന്നു. ഏതു സാധാരണക്കാരനും എന്നും പറയുന്ന വരികളാണ് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന വരികൾ. അതുപോലെ ആപത്തു വന്നെടുത്തിടുന്ന നേരത്ത് ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം എന്ന വരികളും, ആഗ്രഹമൊന്നെങ്കിൽ ഏറിയാൽ ആപത്ത് പോക്കുവാൻ ആപതല്ലാതെ വണ്ണം വരും എന്ന വരികളും, ഒട്ടേറെ ഇതുപോലുള്ള സാരോപദേശങ്ങൾ രാമായണത്തിൽ നമുക്ക് വായിക്കാം. ഇങ്ങനെ തത്വങ്ങളിലൂടെ സഞ്ചരിക്കുന്ന രാമായണം അഹങ്കാരം ഉപേക്ഷിച്ച് ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത്തരത്തിലുള്ള നിരവധി ഉപദേശങ്ങളടങ്ങിയ വഴികാട്ടിയാണ് രാമായണവും അതിലടങ്ങിയിട്ടുള്ള തത്വങ്ങളും.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കവിധാരയിലൂടെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ആനന്ദധാര എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് ചന്ദ്രഗുപ്തൻ. തുടർന്ന് ചരിത്രപദവും വചനാമൃതവും. 6:20 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥ ഗാനലയം. അധ്യാത്മരാമായണ പാരായണത്തിൽ സുന്ദരകാന്ഡത്തിലെ സമുദ്രലംഘനമാണ് ഭാഗം. പാരായണം ചെയ്യുന്നത് കലാമണ്ഡലം അജിത് കുമാർ. 6:45 പ്രാദേശിക വാർത്തകളാണ്. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. ഇതിലാദ്യം തദ്ദേശീയ അറിയിപ്പുകൾ, തുടർന്ന് തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 നാലമ്പല വിശേഷങ്ങൾ. പായം ശത്രുഘ്ന ക്ഷേത്ര വിശേഷങ്ങൾ കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകളാണ്. 7:35 വായനശാല. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 12:00 ആർദ്രഗീതങ്ങളാണ്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ, തുടർന്ന് നാട്ടുവിശേഷം. 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്ന് മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 നാലമ്പല വിശേഷങ്ങളുടെ പുനഃപ്രക്ഷേപണം. 5:45 വീണ്ടും ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 6:40 സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥാ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:00 നാട്ടിലെ പാട്ടും, തുടർന്ന് 10:00 ഗാനതരംഗവും ആർദ്രഗീതങ്ങളും. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ കേൾക്കാം ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിത ആനന്ദധാര. ആലപിക്കുന്നു ചന്ദ്രഗുപ്തൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിത ആനന്ദധാര. ആലപിച്ചത് ചന്ദ്രഗുപ്തൻ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
4: ചേട്ടാ.

0: മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സാർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140007225900018.
3: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
4: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
5: ഇന്ന് ഓഗസ്റ്റ് 4, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് 4 വർഷത്തിലെ 216 ദിനമാണ്. ഓഗസ്റ്റ് 4 അസ്ഥിസന്ധി ദിനമായി ആചരിക്കുന്നത്. ഓഗസ്റ്റ് 4 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1938 കൊച്ചി രാജ്യത്ത് ദ്വിഭരണം ഏർപ്പെടുത്തിക്കൊണ്ട് മഹാരാജാവ് വിളംബരം പുറപ്പെടുവിപ്പിച്ചു. 1944 ഹിറ്റ്ലറുടെ നാസി പട്ടാളം ആൻ ഫ്രാങ്കിനെ തടവിലാക്കി. 1945 ഷേഖ് അബ്ദുള്ളയെ ജവഹർലാൽ നെഹ്റു ഷേർ ഇ കശ്മീർ അഥവാ കശ്മീർ സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. 1956 ഏഷ്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടറായ അപ്സര ട്രോംബെയിൽ പ്രവർത്തനക്ഷമമായി. 1967 ഹൈദരാബാദിലെ നാഗാർജുന സാഗർ അണക്കെട്ട് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തു. 1975 കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബിൽ കേരള നിയമസഭ പാസാക്കി. 1994 ശിവാജി ഗണേശന് ഫ്രഞ്ച് ഗവൺമെന്റ് ഷെവലിയാർ പദവി നൽകി. 2007 ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ദ്രവ എഞ്ചിൻ റോക്കറ്റ് മഹേന്ദ്രഗിരിയിൽ പരീക്ഷിച്ചു. 2007 ചെങ്ങറ പ്ലാന്റേഷനിൽ സാധുജന വിമോചന സംയുക്ത വേദി പ്രവർത്തകർ കയ്യേറ്റ സമരം തുടങ്ങി. 1971 അമേരിക്ക ആദ്യമായി മനുഷ്യനുള്ള ശൂന്യാകാശ വാഹനത്തിൽ നിന്ന് ചന്ദ്രഭ്രമണപഥത്തിലേക്ക് ഉപഗ്രഹം വിക്ഷേപിച്ചത്. 2007 ഭാരത സർക്കാരിന്റെ പത്മശ്രീ പുരസ്കാരം ലഭിച്ച ചലച്ചിത്ര ടെലിവിഷൻ അഭിനേത്രി ശശികല ഓംപ്രകാശ് സൈക്കാൾ, മലയാളത്തിലെ ചലച്ചിത്ര ഗാനരചയിതാവും കവിയും സംഗീത സംവിധായകനും ഗായകനും നടനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി തുടങ്ങിയവരുടെ ജന്മദിനവും, 1880 മുതൽ 1885 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ രാമവർമ്മ മഹാരാജാവ്, ഒറീസയിലെ മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ സാഹിത്യകാരിയും ഒറീസയിലെ ഉരുക്കു വനിത എന്നും അറിയപ്പെടുന്ന നന്ദിനി സത്പതി, 16 തന്റെ സ്വർണ്ണാഭരണങ്ങൾ മഹാത്മാഗാന്ധിക്ക് നൽകി സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ ഇടം നേടിയ കൗമുദി ടീച്ചർ തുടങ്ങിയവരുടെ ചരമദിനവും ഓഗസ്റ്റ് 4.
4: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: വചനാമൃതം. ആത്മാർത്ഥതയില്ലാത്ത സൗഹൃദം വന്യമൃഗങ്ങളെക്കാൾ ഭയാനകമാണ്. വന്യമൃഗത്തിന് നിങ്ങളുടെ ശരീരത്തെ ഹനിക്കാം, എന്നാൽ ചീത്ത സുഹൃത്ത് ഹനിക്കുന്നത് നിങ്ങളുടെ ആത്മാവിനെ ആയിരിക്കും. ബുദ്ധവചനം.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
2: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര.
1: സിഎം വിസ്താര നെല്ലൂന്നി.

0: എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
5: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
6: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
7: നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 4, കർക്കടകം 19, ചൊവ്വാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. ഈ 2 ജില്ലകളിലും മഞ്ഞ മുന്നറിയിപ്പാണ്. വെള്ളിയാഴ്ച വരെ കനത്ത മഴ പ്രതീക്ഷിക്കുന്നു. വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ കേരളത്തിൽ പെയ്തത് 232% അധിക മഴ. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, മലപ്പുറം, കാസർകോട്, കോഴിക്കോട്, എറണാകുളം, പാലക്കാട് ജില്ലകളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് കലക്ടർ അവധി നൽകി. വയനാട്, ഇടുക്കി ജില്ലകളിൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങളുള്ള സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. കോട്ടയം, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലായി തിങ്കളാഴ്ച 4 പേർ മുങ്ങിമരിച്ചു. കോട്ടയം അയർക്കുന്നം ആറുമാനൂറിൽ അഴിയാത്ത് ജിൻഡോ മാത്യു, പന്തളത്തിനടുത്ത് കരിങ്ങാലിപ്പാടത്ത് ലെനിൻ മുരളി, വൈപ്പിൻ പെരുമാൾപ്പടി ഫിഷർമെൻ കോളനിയിൽ നിന്തത്തിൽ സതീശൻ, പോത്താനിക്കാട് മാളിയേക്കൽ ഐഷ എന്നിവരാണ് വെള്ളക്കെട്ടിൽ വീണു മരിച്ചത്. പേരാവൂർ കാഞ്ഞിരപ്പുഴയിൽ കാണാതായ VP ഹനീഫ, പുളിങ്ങോം മീന്തുള്ളിയിൽ തുരുത്തിയിൽ ഒറ്റപ്പെട്ട ആളെ രക്ഷിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട R. രാജേഷ് എന്നിവരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് 10,000 രൂപ വീതം അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന് 8 ലക്ഷം രൂപ നൽകും. മണ്ണിടിച്ചിലിലും ഉരുൾപൊട്ടലിലും വീട് നഷ്ടപ്പെട്ടവർക്ക് സ്ഥലം വാങ്ങി വീട് വെക്കാനുള്ള സഹായധനം 10 ലക്ഷം രൂപയിൽ നിന്ന് 12 ലക്ഷം രൂപയായി ഉയർത്തി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് മടങ്ങുന്നവർക്ക് വീട് വൃത്തിയാക്കാൻ 10,000 രൂപ നൽകും. ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് ഒരു റേഷൻ കാർഡിൽ 2 പേർക്ക് ദിവസം 300 രൂപ വീതം നൽകും. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് 4 ലക്ഷവും മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ദുരിതാശ്വാസ നിധികളിൽ നിന്ന് 2 ലക്ഷം വീതവും ഉൾപ്പെടുത്തിയാണ് 8 ലക്ഷം നൽകുക. പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 6 ലക്ഷവും സ്ഥലം വാങ്ങാൻ 4 ലക്ഷവുമാണ് നൽകിയിരുന്നത്. മഴ ശക്തമാണെങ്കിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അണക്കെട്ടുകളിൽ ശരാശരി 42.57% വെള്ളമുള്ളൂവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഏതാനും ദിവസം മുൻപ് 30% ഇപ്പോൾ 40%. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ട സാഹചര്യം തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ രാജിവെച്ച ഒഴിവിൽ ബീഹാർ നിയമസഭയിലെ ബംഗിപ്പൂർ സീറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി ജയം നേടി ജൻസുരാജ് പാർട്ടി അധ്യക്ഷൻ പ്രശാന്ത് കിഷോർ. ഗുജറാത്തിലെ മഞ്ചൽപൂർ നിയമസഭാ മണ്ഡലത്തിൽ BJPയുടെ സതേന്ദ്രഭായ് പട്ടേലും മധ്യപ്രദേശിലെ ദതിയയിൽ കോൺഗ്രസിന്റെ ഘനശ്യാം സിംഗും ജയിച്ചു. കശുവണ്ടി ഇറക്കുമതി കേസിൽ 1 പ്രതി കശുവണ്ടി കോർപ്പറേഷൻ മുൻ മാനേജിംഗ് ഡയറക്ടർ KA രതീഷ് സർക്കാരിന്റെ എല്ലാ പദവികളും രാജിവെച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണിത്. അദ്ദേഹം സർക്കാർ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് തുടരുന്നതിനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. കഞ്ചിക്കോട്,

റെയിൽവേ കോച്ച് ഫാക്ടറി യാഥാർത്ഥ്യമാവുമെന്ന പ്രതീക്ഷയ്ക്ക് മങ്ങൽ. റെയിൽവേയുടെ കോച്ച് ആവശ്യങ്ങൾ നിറവേറ്റാൻ നിലവിലുള്ള ഉൽപ്പാദന യൂണിറ്റുകളും ഇതിനകം ആസൂത്രണം ചെയ്തവയും പര്യാപ്തമാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ അറിയിച്ചു. റെയിൽവേക്ക് കൈമാറിയ 228 ഏക്കർ ഭൂമി ഉപേക്ഷിക്കില്ലെന്നും ഭാവിയിലെ റെയിൽവേ വികസന പ്രവർത്തന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഡൽഹി ജന്തർ മന്ദിറിലും രാജ്യത്ത് വിവിധയിടങ്ങളിലും നടന്ന പ്രതിഷേധങ്ങളിൽ രജിസ്റ്റർ ചെയ്ത FIR സംസ്ഥാന സർക്കാരുകൾക്ക് പിൻവലിക്കാവുന്നതാണെന്ന് സുപ്രീംകോടതി. ഇത് സംബന്ധിച്ച് ജൂലൈ 28 പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിൽ കോടതി വ്യക്തത വരുത്തി. പ്രതിഷേധത്തിൽ പങ്കെടുത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കെതിരെയുള്ള നിയമ നടപടികൾ തുടരാമെന്നായിരുന്നു മുൻ ഉത്തരവ്. 6 വനിതാ ഗുസ്തി താരങ്ങൾ നൽകിയ ലൈംഗിക അതിക്രമ കേസിൽ റസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ മേധാവിയും BJP മുൻ MPയുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെയും ഫെഡറേഷൻ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് തോമറിനെയും ഡൽഹിയിലെ വിചാരണ കോടതി കുറ്റവിമുക്തരാക്കി. റൌസ് അവന്യൂ കോടതിയിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അശ്വിനി പൻവാറിൻ്റേതാണ് ഉത്തരവ്. അതേസമയം പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും പോരാട്ടം തുടരുമെന്നും സർക്കാരും മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും ബ്രിജ്ഭൂഷണെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്നും ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം ഇന്ന് ആരംഭിക്കും. രാവിലെ 7 മുതൽ 8 വരെയാണ് ആദ്യഘട്ടം. ഓൺലൈനിൽ ബുക്ക് ചെയ്തതിൻ്റെ രസീതുമായി അരമണിക്കൂർ മുൻപ് റിപ്പോർട്ട് ചെയ്യണം. കിഴക്കേ നടയിലെ പൊതു ക്യൂ പന്തലിൻ്റെ വടക്കേ അറ്റത്തെ വരിയാണ് വെർച്വൽ ക്യൂ ദർശനത്തിനായി ഏർപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ 7 മുതൽ ഉച്ചവരെ ഓരോ മണിക്കൂർ വീതവും വൈകിട്ട് 4 മുതൽ 5 വരെയുമാണ് വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനമുള്ളത്. ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയിൽ വിട്ടുപോയ 10 ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം നടത്താൻ പരീക്ഷാ വിഭാഗത്തോട് PSC നിർദ്ദേശിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ട് രേഖകളുടെ പരിശോധന നടന്നതിനാൽ മൂല്യനിർണ്ണയം വൈകുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളായ 9 CPM പ്രവർത്തകർക്ക് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ഝാർഖണ്ഡിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ഷോർട്ട് സർവീസ് കമ്മീഷൻ പരീക്ഷകളുടെ ചോദ്യക്കടലാസ് ചോർന്ന സംഭവത്തിൽ വിദ്യാർത്ഥികൾ ആരംഭിച്ച സമരം 6 ദിവസം പിന്നിട്ടു. തിങ്കളാഴ്ച നിരാഹാര സമരവുമായി പ്രക്ഷോഭം ശക്തിപ്പെട്ടു. ക്രമക്കേടുകൾ CBIയോ ED അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് റാഞ്ചിയിലെ ജയ്പാൽ സിംഗ് മുണ്ട സ്റ്റേഡിയത്തിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്. വിദ്യാർത്ഥി നേതാവായ ദേവേന്ദ്രനാഥ് മഹുദോയുടെ നേതൃത്വത്തിലാണ് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥി സമരം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോസ്റ്റ് ചെയ്ത വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് നീക്കിയ സംഭവത്തിൽ മെറ്റ തലവൻ മാർക്ക് സക്കർബർഗ് മാപ്പ് പറയണമെന്ന് പാർലമെന്ററി സമിതി, ഇല്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനു നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ ബഹളത്തിൽ തുടർച്ചയായ 4 ദിവസവും പാർലമെന്റ് സ്തംഭിച്ചു. പക്ഷേ ആഭ്യന്തരമന്ത്രി ഇരു സഭകളിലും നിന്ന് വിട്ടുനിൽക്കുകയാണ്. ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന ബില്ലുകൾ ഇതിനിടയിൽ ഇരു സഭകളും പാസാക്കിയെങ്കിലും അവ അവതരിപ്പിച്ചത് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ്. കാവേരി ജലത്തിൽ നിന്ന് അർഹമായ വിഹിതം വിട്ടുനൽകാൻ കാവേരി ജലനിയന്ത്രണ അതോറിറ്റിയോ കർണാടകമോ തയ്യാറാവുന്നില്ലെന്ന് കാണിച്ച് തമിഴ്നാട് തിങ്കളാഴ്ച സുപ്രീംകോടതിയിൽ ഹർജി നൽകി. ഇതേ ആവശ്യമുന്നയിച്ച് DMK കഴിഞ്ഞ ദിവസം ഹർജി നൽകിയിരുന്നു. കാപ്പ കേസ് പ്രതിയായ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ സുഗതന്റെ അവധി അപേക്ഷയ്ക്ക് മന്ത്രി ഷാജിയുടെ എതിർപ്പ് മറികടന്ന് അനുകൂലമായി കത്ത് നൽകിയ സംഭവത്തിൽ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്ര പി അരുണിമയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പ്രതിക്ക് നിയമപരമായി അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഫയലിൽ ദുരുദ്ദേശത്തോടെ മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലുകളും വരുത്തിയെന്നാണ് ഉത്തരവിൽ പറയുന്നത്. 6 മാസത്തിലേക്ക് കടന്ന ഇറാൻ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുകയെന്ന ലക്ഷ്യവുമായി തിങ്കളാഴ്ച ചർച്ച ആരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എയർഫോഴ്സ് വണ്ണിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കുക, ഇറാനിൽ നിന്നുള്ള ആണവ ഭീഷണി അവസാനിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാവും ചർച്ചയെന്നും കൂട്ടിച്ചേർത്തു. എന്നാൽ ട്രംപിന്റെ വാക്കുകളെ നിഷേധിച്ച ഇറാൻ ഒരു ചർച്ചയിലും പങ്കെടുക്കാൻ തങ്ങൾക്ക് പദ്ധതിയില്ലെന്ന് വ്യക്തമാക്കി. മഴക്കെടുതിയെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷകളും പരാതികളും സ്വീകരിക്കുന്നതിന് അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത ഹെൽപ്പ് ഡെസ്ക് ഇന്നു മുതൽ പ്രവർത്തനം തുടങ്ങും. തഹസിൽദാരുടെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പ്, കൃഷി വകുപ്പ്, ഗ്രാമപഞ്ചായത്ത്, പോലീസ്, ആരോഗ്യവകുപ്പ് എന്നിവയുടെ പ്രതിനിധികൾ ഹെൽപ്പ് ഡെസ്കിൽ സേവനം നൽകും. PM കേരളത്തിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം ഇന്ന് ചേരും. ഈ യോഗത്തിൽ തയ്യാറാക്കുന്ന അന്തിമ റിപ്പോർട്ട് നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തേക്കും.

0: ട്രാൻസ്ജെൻഡറുകളുടെ ലിംഗനിർണയ അധികാരം റദ്ദാക്കുന്ന ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി നിയമം അവരുടെ നിലവിലുള്ള അവകാശങ്ങളെ ബാധിക്കരുതെന്ന് സുപ്രീംകോടതി. നിയമത്തിനെതിരെ സമർപ്പിച്ച ഹർജി പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മല്യ ബാഗ്ചി, വി മോഹന എന്നിവരുടേതാണ് നിരീക്ഷണം. ലിംഗമാറ്റ ചികിത്സ ചെയ്യുന്നവർക്കോ നിലവിൽ ഐ കാർഡ് ഉള്ളവരുടെയോ അവകാശങ്ങളെ നിയമം ബാധിക്കരുത്. നിയമം സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം പരിശോധിക്കണമെന്നും കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. ശബരിമലയിൽ കഴിഞ്ഞ സീസണിൽ അരവണ നിർമ്മാണത്തിന് മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. ഇതിനായി പ്രത്യേക അന്വേഷക സംഘം രൂപീകരിച്ച് 10 ദിവസത്തിനകം അറിയിക്കാനും ജസ്റ്റിസുമാരായ വി രാജ, വിജയരാഘവൻ, കെ വി ജയകുമാർ എന്നിവരുടെ ദേവസ്വം ബെഞ്ച് വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെ ജനകീയ പ്രതിഷേധമുയർത്തി LDF തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തി. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. പരിക്കേറ്റ് പുറത്തായ ജസ്പ്രീത് ബുംറയ്ക്ക് പകരം ജമ്മുകാശ്മീർ പേസർ അക്കിബ് നബി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തി. ദുലീപ് ട്രോഫി ക്രിക്കറ്റിനായുള്ള ദക്ഷിണമേഖല ടീമിൽ മലയാളി താരം MD നിതീഷ് ഇടം നേടി. തിലക് വർമ്മയാണ് ക്യാപ്റ്റൻ. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് September 19 തുടക്കമാകും. October 4 അവസാനിക്കും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
3: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: ഉണ്ട്.
3: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായ ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ, ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
4: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
5: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

രാമകഥ ഗാനലയം. 19-ാം ദിവസമായ ഇന്ന് അധ്യാത്മരാമായണം സുന്ദരകാണ്ഡത്തിലെ സമുദ്രലംഘനം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു കലാമണ്ഡലം അജിത് കുമാർ.

ഒരു ദിവസം കിഷ്കിന്ധയിൽ ബുദ്ധിമാനായ ഹനുമാൻ ഏകാന്തതയിൽ കപീശ്വരനായ സുഗ്രീവനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: ശ്രീരാമനാൽ അങ്ങിക്കായി വളരെ വലുതായ ഒരു ഉപകാരം ചെയ്യപ്പെട്ടു. എന്നാൽ ഭവാൻ അത് വിസ്മരിച്ചതായി എനിക്ക് തോന്നുന്നു. വീരനും ത്രൈലോക്യസമ്മതനുമായ ബാലി അങ്ങിക്കു വേണ്ടി കൊല്ലപ്പെട്ടു. ഭവാൻ രാജാവായി പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു. ബുദ്ധിമാനായ ശ്രീരാമചന്ദ്രനാകട്ടെ സഹോദരനോടുകൂടി പർവ്വതശിഖരത്തിൽ താമസിച്ചുകൊണ്ട് കാര്യത്തിൻ്റെ ഗൗരവം കാരണം ഭവാന്റെ വരവിന് മാത്രം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സീതാന്വേഷണം ഞാൻ ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് അങ്ങത് ചെയ്യുന്നില്ല. അങ്ങും വൈകാതെ ബാലിയെപ്പോലെ വധിക്കപ്പെടും. ഹനുമാന്റെ വാക്കുകൾ കേട്ട് ഭയന്ന സുഗ്രീവൻ ഇങ്ങനെ പറഞ്ഞു: ഭവാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെ. എന്റെ ആജ്ഞയനുസരിച്ച് പത്തു ദിക്കുകളിലേക്കും ശൂരന്മാരായ 10,000 വാനരന്മാരെ പറഞ്ഞയക്കുക. ഒരു പക്ഷത്തിനുള്ളിൽ മടങ്ങി വരികയും വേണം. ഒരു പക്ഷം കഴിഞ്ഞു വരാത്തവർ ആരോ അവർ എന്നാൽ വധിക്കപ്പെടും. മന്ത്രിസത്തമനായ ഹനുമാൻ സുഗ്രീവാജ്ഞയെ മാനിച്ച് ഉടനെ തന്നെ 10 ദിക്കിലേക്കും വാനരന്മാരെ നിയോഗിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സന്ധ്യാസ

ശ്രീരാമൻ സീതാവിരഹ ദുഃഖം സഹിക്കാതെ ഇങ്ങനെ പറഞ്ഞു: ലക്ഷ്മണ, എന്റെ സീത രാക്ഷസനാൽ ബലാത്കാരമായി അപഹരിക്കപ്പെട്ടു. അവൾ ജീവിച്ചിരിക്കുന്നുവോ അതോ മരിച്ചുപോയോ? സഹോദര, നീ എന്റെ പ്രതിജ്ഞയെ കേൾക്കുക. യാതൊരുവനാലാണോ ജാനകി അപഹരിക്കപ്പെട്ടത്, അവനെ ഞാൻ പുത്രസൈന്യവാഹന സഹിതം ഭസ്മീകരിച്ചു കളയും. സുഗ്രീവനും എത്രയും ദയാഹീനൻ തന്നെ! അവൻ ദുഃഖാർത്ഥനായ എന്നെ കാണുവാൻ പോലും വരുന്നില്ല. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു: ഞാൻ ഇപ്പോൾ തന്നെ പോയി അങ്ങയുടെ ആജ്ഞപ്രകാരം സുഗ്രീവനെ വധിച്ച് അങ്ങയുടെ സമീപത്തേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു: വത്സ ലക്ഷ്മണ, സുഗ്രീവൻ നിന്നാൽ വധിക്കപ്പെടേണ്ടവനല്ല. അവൻ എന്റെ പ്രിയ സുഹൃത്താണ്. ബാലിയെപ്പോലെ തന്നെയും വധിക്കുമെന്ന് പറഞ്ഞ് അവന് ഭീഷണിപ്പെടുത്തി അവൻ എന്തുത്തരം പറയുന്നുവെന്ന് കേട്ടുവരിക. അതിനുശേഷം നമുക്ക് വേണ്ടത് ചെയ്യാം. ലക്ഷ്മണൻ കിഷ്കിന്ധ നഗരത്തിലേക്ക് ചെന്നു. വാനരന്മാരെ മുഴുവനും ഭയപ്പെടുത്തുമാറ് തീവ്രമായി ചെറുഞാണൊലിയിട്ടു. ലക്ഷ്മണൻ വന്നതറിഞ്ഞ മന്ത്രിപുങ്കവനായ അംഗദൻ വേഗത്തിൽ ചാടിയെഴുന്നേറ്റ് പൗരന്മാരെ മാറ്റി നിർത്തി ലക്ഷ്മണ സമീപത്തു ചെന്ന് ദണ്ഡ നമസ്കാരം ചെയ്തു. സുഗ്രീവൻ അത്യധികം ഭയത്തോടെ മന്ത്രിശ്രേഷ്ഠനായ ഹനുമാനെ വിളിച്ച് ഭവാൻ അംഗദനോടുകൂടി സവിനയം ചെന്ന് കോപാക്രാന്തനും വീരനുമായ ലക്ഷ്മണനെ സാന്ത്വനിപ്പിച്ച് ആദരവോടെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഹനുമാൻ അംഗദനോടുകൂടി ലക്ഷ്മണ സമീപത്തു ചെന്ന് അദ്ദേഹത്തെ ശിരസാ നമിച്ച് ഭക്തിപൂർവം സ്വാഗതമരുളി. ലക്ഷ്മണൻ പറഞ്ഞു: ഹേ ദുരാചാര, താൻ രഘുനാഥനെ വിസ്മരിച്ചു കളഞ്ഞുവല്ലോ. വീരനായ ബാലിയെ വധിച്ച ബാണം അദ്ദേഹത്തിന്റെ കൈവശം തന്നെയും പ്രതീക്ഷിച്ചിരിപ്പുണ്ട്. എന്നാൽ ഹതനായി താനും ബാലിയുടെ മാർഗത്തിൽ എത്തപ്പെടും. വീരനായ ഹനുമാൻ ഇതിനു മറുപടിയായി ഇങ്ങനെ പറഞ്ഞു: ഭവാൻ എന്താണ് ഇങ്ങനെയെല്ലാം പറയുന്നത്? ഈ വാനരാധിപൻ ഭവാനേക്കാളധികം രാമഭക്തിയുള്ളവനാണ്. അദ്ദേഹം രാമകാര്യം വിസ്മരിച്ചിട്ടില്ല. ചുറ്റും നോക്കിയാലും കോടിക്കണക്കിന് വാനരന്മാർ എത്തിക്കഴിഞ്ഞു. അവർ സീതാന്വേഷണത്തിനായി താമസിയാതെ പുറപ്പെടും. ഹനുമാന്റെ വാക്കുകൾ കേട്ട് ലക്ഷ്മണൻ സന്തോഷിച്ചു. സുഗ്രീവനോട് പറഞ്ഞു: ഞാൻ ഭവാനോട് എന്തൊക്കെയോ ചിലത് പറഞ്ഞു. സ്നേഹാധിക്യത്താൽ അതെല്ലാം തന്നെ ക്ഷമിച്ചാലും. ജാനകീവിയോഗത്താൽ അതീവ ദുഃഖാർത്ഥനായ ജ്യേഷ്ഠൻ ഒറ്റക്ക് കാട്ടിൽ കഴിയുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് അവിടത്തേക്ക് പോവാം. സുഗ്രീവൻ ലക്ഷ്മണനോടൊപ്പം ശ്രീരാമസമീപത്തേക്ക് ചെന്നു.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
0: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 16. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഗവൺമെന്റ് പൂർണ്ണ സജ്ജമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. മഴക്കെടുതിയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ടു പോകുന്നതായി മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യൻ സംഘത്തിന്റെ ശ്രദ്ധേയ പ്രകടനത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. വാർത്തകൾ വിശദമായി. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് മരണം 16. തിരുവനന്തപുരം 2, കൊല്ലം 1, പത്തനംതിട്ട 1, കോട്ടയം 3, ഇടുക്കി 2, പാലക്കാട് 1, മലപ്പുറം 4, കോഴിക്കോട് 1, കണ്ണൂർ 1 എന്നിങ്ങനെയാണ് മരിച്ചവരുടെ എണ്ണം. 5 പേരെ കാണാതായിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരിൽ നിന്നും 2 പേരെ വീതവും കൊല്ലത്തുനിന്ന് ഒരാളെയുമാണ് കാണാതായത്. കാലവർഷക്കെടുതിയിലെ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഗവൺമെന്റ് പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം പത്തനംതിട്ടയിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം അറിയിച്ചു. റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ ഗവൺമെന്റ് മെഷീനറികളെല്ലാം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായുണ്ട്. തണ്ണീർമുക്കം ബണ്ട്, തോട്ടപ്പുഴശ്ശേരി സ്പിൽവേ എന്നിവ തുറന്നതായും വെള്ളം കടലിലേക്ക് ഒഴുക്കുന്നതിന് ഇറിഗേഷൻ വകുപ്പ് നടപടി സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ മഴക്കെടുതിയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂട്ടായ്മയിലൂടെ ഊർജിതമായി മുന്നോട്ടു പോകുന്നതായി മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. പത്തനംതിട്ടയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാനത്ത് 353 ക്യാമ്പുകളിൽ 13,496 പേർ കഴിയുന്നതായും ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം വിതരണം വൈകില്ലെന്നും മന്ത്രി അനിൽകുമാർ അറിയിച്ചു. സംസ്ഥാനത്ത് 56 വീടുകൾ പൂർണ്ണമായും തകർന്നു, 499 വീടുകൾ ഭാഗികമായി തകർന്നു. പത്തനംതിട്ടയിൽ കളക്ടറും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത അവലോകന യോഗങ്ങളിൽ മന്ത്രി പങ്കെടുത്തു. ജില്ലയിലെ വെള്ളപ്പൊക്ക പ്രദേശങ്ങൾ മന്ത്രി പി സി വിശ്വനാഥിനോടൊപ്പം അനിൽകുമാർ സന്ദർശിച്ചു. വെള്ളപ്പൊക്ക പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിതമായി എത്തിക്കാൻ കൊല്ലത്ത് നിന്നടക്കം വള്ളങ്ങൾ എത്തിച്ചതായും മന്ത്രി അനിൽകുമാർ പറഞ്ഞു. സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് നഷ്ടപരിഹാരങ്ങളും വൈകാതെ വിതരണം ചെയ്യുമെന്നും അനിൽകുമാർ പറഞ്ഞു. നദീതീരങ്ങളിലും ഡാം പരിസരങ്ങളിലും ആളുകൾ കൂടുന്നത് പൂർണ്ണമായും തടഞ്ഞിട്ടുണ്ടെന്നും അനാവശ്യ യാത്ര ഒഴിവാക്കുന്നതിനൊപ്പം മലയോരത്ത് ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. മഴ മാറുന്നതുവരെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുമെന്നും മന്ത്രി എ പി അനിൽകുമാർ വ്യക്തമാക്കി.
0: സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെ 12 ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ ജാഗ്രതയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതയിടങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഇന്ന് അവധി.
0: മഴയും കടലാക്രമണവും മൂലം ദുരിതമനുഭവിക്കുന്ന എറണാകുളം ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലി മേഖലയിലെ വാർഡുകൾ മന്ത്രി റോജി എം ജോൺ സന്ദർശിച്ചു. പ്രദേശത്തെ സ്ഥിതിഗതികൾ മന്ത്രി നേരിട്ട് വിലയിരുത്തുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുകയും ചെയ്തു. അതിശക്തമായ മഴയിലും പ്രളയത്തിലും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഹോർട്ടികോർപ്പ് മുഖേന ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പച്ചക്കറികൾ വിതരണം ചെയ്തു. മന്ത്രി ടി സിദ്ദിഖിന്റെ നിർദ്ദേശപ്രകാരമാണിത്. ജീവനോപാധിയായിരുന്ന 11 പശുക്കളെ മലവെള്ളപ്പാച്ചിലിൽ നഷ്ടപ്പെട്ട കോട്ടയം സ്വദേശി അനിൽകുമാറിന് മന്ത്രി ബിന്ദുകൃഷ്ണ എച്ച് എഫ് ക്രോസ് ഇനത്തിൽപ്പെട്ട 4 പശുക്കളെ കൈമാറി. ഇന്നലെ വൈകിട്ട് തീക്കോയി മേസ്തിരിപ്പടിയിലെ വീട്ടിലെത്തി മന്ത്രി പശുക്കളെ കൈമാറി. കേരള വെറ്ററിനറി അസോസിയേഷൻ നൽകിയ 1 ലക്ഷം രൂപയുടെ ചെക്കും ബിന്ദുകൃഷ്ണ അനിൽകുമാറിന് നൽകി. കാസർകോട് ജില്ലയിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഉണ്ടായതിനെ തുടർന്ന് 2 താലൂക്കുകളിലായി പ്രവർത്തിച്ചിരുന്ന 8 ക്യാമ്പുകളിൽ 4 ക്യാമ്പുകൾ പിരിച്ചുവിട്ടു. വെള്ളരിക്കുണ്ട് താലൂക്കിലാണ് നിലവിലെ 4 ക്യാമ്പുകളും പ്രവർത്തിക്കുന്നത്. ക്യാമ്പുകളിൽ 43 കുടുംബങ്ങളിലെ 155 പേരാണ് കഴിയുന്നത്. കണ്ണൂർ തൃപ്രങ്ങോട്ടൂരിലെ നരിക്കോട് മലയിൽ മണ്ണിടിച്ചൽ സാധ്യത കണക്കിലെടുത്ത് 9 കുടുംബങ്ങളെ

0: മാറ്റിപ്പാർപ്പിച്ചു. 17 സ്ത്രീകൾ ഉൾപ്പെടെ 25 പേരെയാണ് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിയത്. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് വിവിധ താലൂക്കുകളിലായി ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം 964 ആയി. ആകെ 32 ക്യാമ്പുകളാണ് നിലവിൽ. ഏറ്റവും കൂടുതൽ പേർ ക്യാമ്പുകളിൽ കഴിയുന്നത് കോഴിക്കോട് താലൂക്കിലാണ്. മലപ്പുറം ജില്ലയിൽ ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ, തിരൂരങ്ങാട്, പൊന്നാനി താലൂക്കുകളിലായി ആരംഭിച്ച 13 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നവരുടെ എണ്ണം 441 ആയി. കോട്ടയം ജില്ലയിൽ 114 ക്യാമ്പുകളിലായി കഴിയുന്നത് 3714 പേരാണ്. 1288 കുടുംബങ്ങളിൽപ്പെട്ടവരാണിവർ. കേരളം അർഹിക്കുന്ന രീതിയിൽ ഗൌരവമായി കാലവർഷക്കെടുതിയിലെ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. രാഷ്ട്രീയം നോക്കാതെ മുഴുവൻ ആളുകളും സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. കാലാവസ്ഥാ മുന്നറിയിപ്പ് ജനങ്ങളെ കൃത്യമായി അറിയിക്കാനാവുന്നില്ലെന്നും ചെറിയ ദുരിതം വരുമ്പോഴേക്കും ഒന്നും ചെയ്യാനാവാത്ത സ്ഥിതിയിൽ സംസ്ഥാന ഗവൺമെന്റ് പകച്ചു നിൽക്കുകയാണെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ പ്രളയബാധിത മേഖലകളിലെ ജനങ്ങൾ നേരിടുന്ന ദുരിതം അതീവ ഗുരുതരമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ദുരന്ത നിവാരണത്തിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഗുരുതരമായ അനാസ്ഥ പ്രകടമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. 3 ജില്ലകളിലെയും പ്രളയബാധിത പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യൻ സംഘത്തിന്റെ ശ്രദ്ധേയ പ്രകടനത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. 13 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ 39 മെഡലുകൾ നേടിയത് രാജ്യത്തെ അത്ലറ്റുകളുടെ പ്രതിഭയുടെയും ദൃഢനിശ്ചയത്തിന്റെയും തെളിവാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അത്ലറ്റുകളുടെ സമർപ്പണവും സ്ഥിരോത്സാഹവും യുവജനങ്ങളെ പ്രചോദിപ്പിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ തുടർച്ചയായി 3 സ്വർണം നേടി ചരിത്ര നേട്ടം കുറിച്ച ഭാരോദ്വഹന താരം മീരാബായ് ചാനുവിനെ നേരിൽ കണ്ട് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അഭിനന്ദനങ്ങൾ അറിയിച്ചു. മീരാബായ് ചാനുവിന്റെ നിശ്ചയദാർഢ്യത്തെയും മനോധൈര്യത്തെയും കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. പാർലമെന്റിൽ പ്രധാന ബില്ലുകളിലെ ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2026 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ വികസന ബിൽ രാജ്യസഭ പാസാക്കി. 2006 നിയമം കൂടുതൽ ഭേദഗതി ചെയ്യുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. ഒപ്പം പണമിടപാടുകളുടെ കാലതാമസം പരിഹരിക്കാനും തർക്കപരിഹാരം ലളിതമാക്കാനും ബിൽ ലക്ഷ്യമിടുന്നു. 3 സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. ഗുജറാത്തിലെ മഞ്ചൽപൂർ നിയമസഭാ സീറ്റ് BJPയും മധ്യപ്രദേശിലെ ദാതിയ മണ്ഡലം കോൺഗ്രസും നിലനിർത്തി. ബീഹാറിലെ ബംഗിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ജൻസ്വരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോറുമാണ് ജയിച്ചത്. കാലിക്കറ്റ് സർവകലാശാല പബ്ലിക് റിലേഷൻസ് ഓഫീസറായി VA അക്ഷിത ചുമതലയേറ്റു. കേരളത്തിലെ സർവകലാശാലകളിലേക്ക് PSC പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയിൽ നിന്നാണ് നിയമനം. കാലിക്കറ്റ് സർവകലാശാലയിൽ PRO ചുമതലയിലെത്തുന്ന ആദ്യത്തെ വനിത കൂടിയാണ് അക്ഷിത. ഇടുക്കി അടിമാലി സ്വദേശിയാണ്. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. പൊതുസമ്മേളനം ടൗൺഹാളിൽ CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് രാവിലെ കല്ലായി സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ജനറൽ KG ജയരാജ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനിച്ച വൈസ് ചാൻസലേഴ്സ് കോൺക്ലേവ് 2026 മാറ്റിവെച്ചു. കനത്ത മഴക്കെടുതിയാണ് പരിപാടി മാറ്റിവെക്കാൻ കാരണം. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ അറിയിച്ചു. കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേർക്കായി തെരച്ചിൽ ഊർജിതമായി തുടരുന്നു. ചെറുപുഴ കാര്യങ്കോട് പുഴയിലെ മീന്തുള്ളിയിൽ തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി R രാജേഷ്, മണത്തണ കാഞ്ഞിരപ്പുഴയിൽ VP ഹനീഫ എന്നിവരെയാണ് കാണാതായത്. മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ ആവശ്യപ്പെട്ടു. നാശനഷ്ടങ്ങൾ ഉണ്ടായവർക്ക് അടിയന്തര സാമ്പത്തിക സഹായവും സൗജന്യ റേഷനും നൽകണമെന്ന് വിനോദ് കുമാർ പറഞ്ഞു. കാലവർഷക്കെടുതിയിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി KT സദഹുള്ള ആവശ്യപ്പെട്ടു. പ്രളയത്തിന് സമാനമായ ദുരിതങ്ങളാണ് ജില്ലയിൽ ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 16 ആയി. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഗവൺമെന്റ് പൂർണ്ണ സജ്ജമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. മഴക്കെടുതിയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ട് പോകുന്നതായി മന്ത്രി AP അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യൻ സംഘത്തിന്റെ ശ്രദ്ധേയ പ്രകടനത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: अथ वार्ताः। लोकसभया सर्वोच्च न्यायालय संशोधन विधेयकं पारितम्। अनेन विधेयकेन भारतस्य प्रधान न्यायाधीशं विहाय सर्वोच्च न्यायालयस्य न्यायाधीशानां संख्या 33 इत्यतः 37 पर्यन्तं वर्धिष्यते। अस्य वर्षस्य मई मासे राष्ट्रपति पदासीना द्रौपदी मुर्मुः अस्मिन् विषये अध्यादेशं प्रसारितवती आसीत्। केन्द्रीय विधि न्याय मंत्री अर्जुन राम मेघवालः एतत् संशोधन विधेयकं लोकसभायां प्रस्तुतवान्। असौ अवदत् यत् एतत् न्याय व्यवस्थायां प्रवर्तमान परिष्कार प्रक्रिया दिशि महत्वपूर्णः पदक्षेपः अस्ति। विपक्षदलानां विरोध कारणात् लोकसभायाः कार्यम् अशेषे अपि दिने बहुवारं स्थगितं जातम्। कार्यारम्भानन्तरं लोकसभाध्यक्षः ओम बिरला ग्लास्गो नगरे आयोजितासु 23 राष्ट्रमण्डल क्रीडासु उत्कृष्ट प्रदर्शनं कृतवतां क्रीडकानाम् अभिनन्दनम् अकरोत्। तदनन्तरं प्रश्नकालस्य आरम्भे विपक्षसदस्यैः छात्रान्दोलनेषु कथितस्य आरक्षक बलप्रयोगस्य विषयः उत्थापितः। अस्मिन्नेव समये सांख्यिकी कार्य क्रियान्वयन मंत्री राव इंद्रजीत सिंह भारतीय सांख्यिकी संस्थान विधेयकं प्रस्तुतवान् तथा वित्त मंत्री निर्मला सीतारमण बैंकर्स बुक्स एविडेंस इत्येतत् विधेयकं प्रस्तुतवती। विधानसभायाः उपनिर्वाचनेषु जनसुराज दलस्य नेता प्रशांत किशोरः बिहार राज्यस्य बांकीपुर आसने विजयं प्राप्तवान्। तत्रैव गुजरात राज्यस्य मंजलपुर आसने भाजपा दलेन स्वस्थानं पुनः प्राप्तम्। मध्यप्रदेशस्य दतिया आसने च कांग्रेस दलेन विजयम् अवाप्तम्। बिहारे प्रशांत किशोरः भाजपा दलस्य प्रत्याशिनं नीरज कुमारं 24,300,000 मतैः पराजितवान्। असौ 51,64,000 मतानि प्राप्तवान्। गुजराते भाजपा दलस्य प्रत्याशी सतीश पटेलः कांग्रेस दलस्य भीकाभाई रबारी इत्येनं 30,000 मतैः पराजितवान्। मध्यप्रदेशस्य दतिया आसने कांग्रेस दलस्य प्रत्याशी घनश्याम सिंहः भाजपा दलस्य आशुतोष तिवारी इत्येनं 6,000 मतैः पराजित्य पुनरपि विजयं प्राप्तवान्। एतेभ्यः त्रयेभ्यः विधानसभासनेभ्यः मतदानं विगतमासस्य 30 एव सम्पन्नमासीत्। तेलंगानायाः हैदराबाद स्थले अद्य ब्रिक्स भ्रष्टाचार विरोधी कार्यदलस्य सहैव सम्पत्ति पुनर्प्राप्तेः ब्रिक्स एक्सपोर्ट नेटवर्क इत्यस्य द्वितीयोपवेशनं प्रारप्स्यते। अस्य द्विदिवसीयोपवेशनस्य आयोजनं स्थैर्याय नवोन्मेषाय सहयोगाय निरन्तरतायै च निर्माणम् इति विषयमाधारीकृत्य क्रियते। अस्मिन् कार्यक्रमे ब्रिक्स सदस्य देशेभ्यः वरिष्ठ नीति निर्मातारः व्यावहारिक विशेषज्ञाः सहैव भ्रष्टाचार विरोधि विधि प्रवर्तन अभिकरणानां प्रतिनिधयः अपि भागं ग्रहीष्यन्ति इति सम्भाव्यते। विदेशमंत्री डॉक्टर एस जयशंकरः ह्यः नवदिल्ल्यां उज्बेकिस्तान देशस्य विदेशमंत्रिणा बख्तियार सईदोव इत्यनेन सह वार्ताम् अकरोत्। उभाभ्यां मंत्रिभ्यां भारत उज्बेकिस्तानयोः रणनीतिक सहभागितायाः विस्तृत समीक्षा कृता। केन्द्रीय गृहमंत्री अमित शाहः अवदत् यत् भारतीय क्रीडकैः ग्लास्गो नगरे आयोजितासु 26,000 वर्षस्य राष्ट्रमण्डल क्रीडासु भारतं पदकतालिकायां 4th स्थापयित्वा गौरवपूर्णम् इतिहासं विरचितम्। भारतर्तु विज्ञान विभागेन अद्य असम मेघालय उपहिमालयीय पश्चिम बंगाल सिक्किमेषु अतिवृष्ट्यै रक्तवर्णीय संचेतना प्रसारिता इति वार्ताः।

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
0: ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. ബിടെക് BR കോഴ്സുകളുടെ കേന്ദ്രീകൃത അലോക്കേഷൻ ലക്ഷദ്വീപ് ക്വാട്ട സ്പോട്ട് റൗണ്ട് അഡ്മിഷൻ ഈ മാസം 22-ാം തീയതി തിരുവനന്തപുരം സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നടക്കും. 11 മണി മുതൽ 11:30 വരെ രജിസ്റ്റർ ചെയ്യാം. ഫോൺ നമ്പർ 0471251313. മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസ് പഠനവകുപ്പിൽ MSc സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാമിൽ SC, ST, OBS, EWS, EBT സീറ്റ് ഒഴിവുണ്ട്. അഭിമുഖം ഇന്ന് രാവിലെ 10 മണിക്ക്. ഫോൺ നമ്പർ 9048342009. കന്നുകാലികൾക്ക് മിതമായ നിരക്കിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായ പശു ഔഷധി കേന്ദ്രം ആരംഭിക്കാനായി അപേക്ഷ ക്ഷണിച്ചു. പശു ഔഷധി .DAHT.GOV.IN എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0497270027. ചെണ്ടയാട് ജവഹർ നവോദയ വിദ്യാലയത്തിൽ 2027-28 അധ്യയന വർഷം 6-ാം ക്ലാസ് പ്രവേശന പരീക്ഷയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 7 വരെ നീട്ടി. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി തൊഴിലറിയിപ്പുകൾ. കൊട്ടിയൂർ 6-ാം വാർഡിലെ ആശാപ്രവർത്തകയുടെ ഒഴിവിലേക്ക് നിയമനം നടക്കുന്നുണ്ട്. അഭിമുഖം ഈ മാസം 10-ാം തീയതി രാവിലെ 10:30 കൊട്ടിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ മെഡ്കോ തസ്തികയിൽ ഒഴിവുണ്ട്. അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ബിരുദത്തിനു പുറമെ DCA അല്ലെങ്കിൽ PGDCA നേടിയിരിക്കണം. 6 മാസത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം. 45 വയസ്സ് കവിയാൻ പാടില്ല. നിയമനം ദിവസവേതനാടിസ്ഥാനത്തിലാണ്. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം വാക്കിൻ ഇന്റർവ്യൂവിന് പങ്കെടുക്കേണ്ടത് ഈ മാസം 10-ാം തീയതി രാവിലെ 10 മണിക്കാണ്. സൂപ്രണ്ട് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ബസ് ഡ്രൈവർ കം ക്ലീനർ ക്ലീനർ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. 60 വയസ്സിന് താഴെയുള്ളവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ. യോഗ്യത, പ്രായം, പരിചയം എന്നിവ കാണിക്കുന്ന രേഖകളും പകർപ്പുകളും സഹിതം മറ്റന്നാൾ രാവിലെ 10 മണിക്ക് കോളേജ് ഓഫീസിൽ എത്തണം. മട്ടന്നൂരോ സമീപ പ്രദേശങ്ങളിലോ താമസിക്കുന്നവർക്ക് മുൻഗണനയുണ്ട്. ചെറുവത്തൂർ പഞ്ചായത്തിൽ ജാഗ്രതാ സമിതി, ജെൻഡർ റിസോഴ്സ് സെന്റർ എന്നിവയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും വനിതാ വികസന പ്രവർത്തനത്തിനുമായി ഫെസിലിറ്റേറ്റർമാരെ നിയമിക്കുന്നുണ്ട്. വിമൻ സ്റ്റഡീസ് ജനറൽ, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. അഭിമുഖം മറ്റന്നാൾ പകൽ 10:30. ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിന്റെ കണ്ണൂർ, കാസർഗോഡ് ജില്ലാ ഓഫീസുകളിൽ അക്കൌണ്ട്സ് അസിസ്റ്റന്റിന്റെ ഒഴിവുണ്ട്. വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 13-ാം തീയതി രാവിലെ 10 മണിക്ക് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിന്റെ തിരുവനന്തപുരത്തെ ഓഫീസിലാണ് നടക്കുന്നത്. BCom ബിരുദവും ടാലിയിൽ പ്രാവീണ്യവുമുള്ള 35 വയസ്സിന് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. വിലാസം ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ്, 2-ാം നില സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ്, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 0471272640. മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ വനിതാ വികസന പ്രവർത്തനങ്ങൾ, ജാഗ്രതാ സമിതി എന്നിവ ഏകോപിപ്പിക്കുന്നതിനായി കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്ററെ ആവശ്യമുണ്ട്. വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 10-ാം തീയതി പകൽ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. വിമൻ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിൽ ബിരുദാനന്തര ബിരുദമുള്ള 35 വയസ്സിൽ താഴെയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. വയോജന കമ്മീഷൻ സിറ്റിംഗ് ഈ മാസം 7-ാം തീയതി രാവിലെ 10:30 മുതൽ കലക്ട്രേറ്റ് ഹാളിൽ നടക്കും. അഴീക്കോട് ചെമ്മശ്ശേരിപ്പാറ പള്ളപ്പെരിയാരത്ത് പുതിയ ഭഗവതിക്കാവിൽ

ഈ മാസം 17-ാം തീയതി വൈകിട്ട് 7 മണിക്ക് പുരാണ ക്വിസ് മത്സരം നടക്കും. പാൽച്ചുരം റോഡ് പൂർണ്ണമായും അടച്ചതിനാൽ വയനാട്ടിലേക്ക് ബദൽ യാത്രാ ക്രമീകരണം ഏർപ്പെടുത്തി. നെടുമ്പൊയിൽ വഴിയുള്ള വാഹന സഞ്ചാരം തുടരുന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായാൽ 2 ബദൽ പാതകൾ ഉപയോഗിക്കാം. കണ്ണൂർ ഭാഗത്തു നിന്നും വരുന്നവർക്ക് കണ്ണവം, ചെറുവാഞ്ചേരി, നാദാപുരം, കുറ്റ്യാടി ചുരം റോഡ് വഴി മാനന്തവാടിയിലേക്ക് പോകാം. തലശ്ശേരി ഭാഗത്തു നിന്നും വരുന്നവർക്ക് പള്ളൂർ, നാദാ

0: ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം.
0: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തള്ളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
6: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
6: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
6: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
6: 9447371836,
0: 8078502836.
7: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ജനകീയം. നിമർത്തി പെയ്യുന്ന മഴയുടെ രൗദ്രഭാവം പൂണ്ട കർക്കടകത്തിൽ ഗ്രഹാന്തരീക്ഷം ഭക്തിസാന്ദ്രമാക്കുന്ന രാമായണ പാരായണം, പാരായണ പുണ്യത്തോടൊപ്പം രാമായണ കഥാസന്ദർഭങ്ങൾ അനുസ്മരിക്കുന്ന നാലമ്പലങ്ങളിലേക്ക് തീർത്ഥാടനവും ഈ കാലത്ത് നടക്കുന്നു. വടക്കൻ കേരളത്തിൽ രാമായണ കഥയിലെ ദശരഥപുത്രന്മാരുടെ പേരിലുള്ള നാലു ക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടകർ യാത്ര ചെയ്യുകയാണ്. നീർവേലി ശ്രീരാമക്ഷേത്രം, എളയാവൂർ ഭരതക്ഷേത്രം, പെരിഞ്ചേരി ലക്ഷ്മണക്ഷേത്രം, പായം ശത്രുഘ്ന ക്ഷേത്രം. നാലമ്പലങ്ങളിലേക്ക് ജനകീയത്തിന്റെ മൈക്രോഫോണുമായി ഞങ്ങളും. നാലമ്പല വിശേഷങ്ങളിൽ ഇന്ന് പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന സങ്കല്പ ക്ഷേത്രം. ക്ഷേത്രസമിതി പ്രവർത്തകനായ ശ്രീ ഗിരീഷ്.
2: പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന സങ്കല്പ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ നാലമ്പലങ്ങളിൽപ്പെട്ട ക്ഷേത്രമാണ്. മലയോര മേഖലയായ ഇരിട്ടിക്കടുത്ത് പായം എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ, ആയിരക്കണക്കിന് വർഷം മുമ്പ് ഋഷീശ്വരന്മാരാലും മുനിശ്രേഷ്ഠന്മാരാലും പ്രതിഷ്ഠ നടത്തി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശ്രീരാമ അവതാരകാലത്ത് ശ്രീരാമൻ വനവാസത്തിന് പോയതിനു ശേഷം ശ്രീരാമൻ്റെ പാദുകങ്ങൾ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചിട്ടാണ് സഹോദരൻ ഭരതൻ രാജ്യകാര്യങ്ങൾ നോക്കിയത്. സിംഹാസനത്തിൽ ഇരിക്കാതെ സിംഹാസനത്തിന് താഴെ ഇരുന്ന് മരവുരി മാത്രം ഉടുത്ത് ഒരു തപസ്യയായിട്ട് ആണ് ഭരതൻ രാജ്യകാര്യങ്ങളെല്ലാം

ചെയ്തിരുന്നത്. ആ സമയത്ത് നാട് മുഴുവൻ സഞ്ചരിച്ച് നാട്ടിലുള്ള ചെറുതും വലുതുമായ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ജനങ്ങളുടെ ക്ഷേമം മുഴുവൻ അന്വേഷിച്ച് ചെറുതും വലുതുമായ യുദ്ധങ്ങളൊക്കെ നടത്തി നാട്ടിലുള്ള ജനങ്ങളുടെ ക്ഷേമം, ഐശ്വര്യം, അവരുടെ ജീവിത രീതി എല്ലാം മനസ്സിലാക്കുന്ന ഒരാളായിരുന്നു മറ്റൊരു സഹോദരനായ ശത്രുഘ്നദേവൻ. ആ ശത്രുഘ്നദേവൻ്റെ പ്രതിഷ്ഠയാണ് പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന സങ്കല്പ ക്ഷേത്രത്തിലുള്ളത്. ഋഷീശ്വരന്മാരാൽ പ്രതിഷ്ഠിച്ചതുകൊണ്ട് വർഷം വ്യക്തമല്ല. എങ്കിലും ഒരു യുദ്ധം കഴിഞ്ഞ് ഒരു രാജാവ് എങ്ങനെയാണോ മന്ദഹസിച്ച് നിൽക്കുന്നത്, വളരെ സന്തുഷ്ടനായിട്ട് ചെറു പുഞ്ചിരിയോടുകൂടിയാണ് പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന സങ്കല്പ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. യുദ്ധം കഴിഞ്ഞ് സംപ്രീതനായിട്ടും സന്തുഷ്ടനായിട്ടും ഇരിക്കുന്ന ഒരു രാജാവിൻ്റെ മുന്നിൽ എത്തുന്ന ഭക്തർക്ക് ഭക്തൻ്റെ ഏത് അപേക്ഷയും പരിഗണിക്കുന്ന ഒരു രാജാവിനെ പോലെയായിട്ടാണ് ക്ഷേത്ര വിശ്വാസികളും ഭക്തരും പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന സങ്കല്പ ക്ഷേത്രത്തിലെ ഭഗവാനെ കാണുന്നത്. പ്രതിഷ്ഠ കഴിഞ്ഞ് ഈ ചെറിയ കാലയളവിൽ തന്നെ മറ്റു പല ഭക്തരുടെയും ഒഴുക്ക് തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പലരുടെയും അനുഭവങ്ങളിൽ കൂടെയും ഈ കാര്യങ്ങൾ വ്യക്തമാണ്. 4 പതിറ്റാണ്ട് മുമ്പ് ക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. 2019 ഏപ്രിൽ 17 മേടമാസം 3 തന്ത്രിവര്യനായ വിലങ്ങര നാരായണൻ ഭട്ടതിരിപ്പാട് പുനഃപ്രതിഷ്ഠാകർമ്മം നടത്തിയത്. ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി കീഴ്പാട്ടില്ലത്ത് ശങ്കരൻ നമ്പൂതിരി അവർകളാണ്. പുനഃപ്രതിഷ്ഠാകർമ്മം നിർവഹിക്കപ്പെട്ടതു മുതൽ കർക്കിടക മാസത്തിൽ നാലമ്പലം തൊഴുന്നതിനായിട്ട് ധാരാളം തീർത്ഥാടകർ ഈ ക്ഷേത്രത്തിലും എത്തിച്ചേരുന്നു. ശ്രീ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ, ശ്രീ ദേവീദാസ് എളയാവൂർ, ശ്രീ വിനയൻ ജോത്സ്യർ തുടങ്ങിയ ജ്യോതിഷ പണ്ഡിതന്മാർ ക്ഷേത്രത്തിൽ പലതവണയായി സ്വർണപ്രശ്നവും അഷ്ടമംഗല പ്രശ്നവും താംബൂല പ്രശ്നവും വെച്ചിട്ട് വിദ്യാവണ്ണം കാര്യങ്ങൾ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും രാമായണത്തിലും പ്രതിപാദിച്ചതുപോലെ ശ്രീ മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ള ആയുധം സുദർശന ചക്രം, ആ ചക്രത്തിൻ്റെ അംശാവതാരമാണ് ശത്രുഘ്നദേവൻ എന്നാണ് അറിയപ്പെടുന്നത്. പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന സങ്കല്പ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ വട്ടത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാന വഴിപാട് ചക്രം സമർപ്പിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക എന്നതാണ്. ഭക്തർ താലത്തിൽ മഞ്ഞപ്പട്ടി വിരിച്ച് കൊണ്ടുവരുന്ന സുദർശന ചക്രം സോപാനപ്പടിയിൽ കയറി നിന്ന് ഭഗവാന്റെ തിരുമുമ്പിൽ വെച്ച് തൊഴുത് സർവ അഭീഷ്ടങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചക്ര സമർപ്പണമെന്ന വിശേഷപ്പെട്ട വഴിപാട് പൂർത്തീകരിക്കപ്പെടും. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ നൈവേദ്യങ്ങൾ കടും പായസവും അവിൽപ്പാവുമാണ്. ഇത് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കും. ചരിത്രം. മനുഷ്യരാശിക്ക് ചരിത്രം എന്ന് പറയുമ്പോൾ ലളിതമായ ഒരു അവബോധം സൃഷ്ടിച്ചെടുക്കുക എന്ന് മാത്രമേ കഴിയുകയുള്ളൂ. കഴിഞ്ഞ കാലത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പഠനവിധേയമാക്കുമ്പോൾ തീർച്ചയായും പൂർണ്ണമായ ചിത്രം നമുക്ക് നൽകുന്നില്ല. എങ്കിലും വടകര, തലശ്ശേരി, കതിരൂർ ഭാഗങ്ങളിൽ കളരി പരമ്പരയിൽപ്പെട്ട ആളുകൾ ധാരാളം ശിഷ്യന്മാരോടുകൂടി പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന സങ്കല്പ ക്ഷേത്രത്തിൽ വന്ന് ആയുധങ്ങൾ വെച്ച് പൂജ നടത്തി ദർശനം നടത്തിയതിന് ശേഷം മാത്രമാണ് ആ കാലഘട്ടത്തിൽ കളരിപ്പയറ്റ് നടത്താറുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പഴശ്ശിരാജാവിൻ്റെ കാലഘട്ടത്തിലും കോട്ടയം തമ്പുരാന്മാരുടെ കാലഘട്ടത്തിലുമൊക്കെയുള്ള ചരിത്രരേഖകളും പഴയ ആളുകളോട് സംവദിച്ചതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കളരി പരമ്പരയിൽപ്പെട്ട ഗുരുക്കന്മാർ തമ്മിൽ തമ്മിൽ അംഗം കുറിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ ശിഷ്യന്മാരുമായി മകരമാസം മുതൽ മേടമാസം വരെ ക്ഷേത്ര ദർശനം നടത്തുന്ന പതിവുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. തെയ്യം പാട്ടിലും തോറ്റം പാട്ടിലും വടക്കൻ പാട്ടിലും നാലമ്പല ദർശനത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്.

0: അന്നത്തെ കാലഘട്ടത്തിൽ മകരമാസം മുതൽ വിഷു വരെയായിരുന്നു നാലമ്പല ദർശനത്തിൻ്റെ കാലഘട്ടം. ചരിത്രാന്വേഷണം കുറച്ചുകൂടി പുറകോട്ട് പോവുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം രസാവഹമായിരിക്കും. അന്നത്തെ കർണാടക പ്രദേശം മൈസൂർ സംസ്ഥാനം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മൈസൂർ സംസ്ഥാനത്തിൻ്റെ കുടക് മേഖലയിലുള്ള കുടക് മല ഭീമാകാരമായ മലയാണ്. ആ മലയുടെ താഴ്വരകളിലെല്ലാം കർണാടകത്തിൽ പറയുന്നത് പോലെ ഊര് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പയ്യാവൂരും വയത്തൂരും പായമുൾപ്പെടുന്ന എടൂരും അതുപോലെ ബാവലിപ്പുഴക്കപ്പുറം കുട്ടിയൂർ പേരാവൂര് അതുപോലെ മട്ടന്നൂര് മാലൂര് കീഴൂര് ഊരുത്തൂര് തുടങ്ങിയ പ്രദേശവും നമുക്ക് ഇതുപോലുള്ള ഊരുകളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റ് പല സ്ഥലങ്ങളും പിന്നീട് വന്നതായിരിക്കാം. വനവും പാറയും കാടും തോടുമൊക്കെ അടങ്ങിയിരിക്കുന്ന പ്രദേശങ്ങളെ പിന്നീട് വന്ന ആളുകൾ ആ രീതിയിൽ വിളിക്കപ്പെട്ടു. വള്ളിത്തോട്, ഊമന്തോട്, വാണിയപ്പാറ, രണ്ടാം കടവ്, കച്ചേരിക്കടവ്, തന്തോട് തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം തന്നെ പിന്നീട് വന്നതാണെന്ന് അനുമാനിക്കാൻ സാധിക്കും. അന്നത്തെ കാലത്ത് ക്ഷേത്ര ഉത്സവങ്ങളോട് അനുബന്ധിച്ച് ധാരാളം വാണിഭ ചന്തകൾ നടക്കുക സ്വാഭാവികമാണ്. മൈസൂർ പട്ടണങ്ങളിൽ നിന്നും കുടക് മേഖലകളിൽ നിന്നും ധാരാളം ആളുകൾ കന്നുകാലികളെ വിൽക്കുന്നതിനും തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും പാത്രങ്ങൾ, ശർക്കര, വെളിച്ചെണ്ണ തുടങ്ങിയവ വാങ്ങുന്നതിനുമായി ഈ ചന്തകളെയാണ് ഉപയോഗിച്ചിരുന്നത്. പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന സങ്കല്പ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് വാണിഭപ്പൊയിൽ അഥവാ വാണിയപ്പൊയിൽ എന്നറിയപ്പെടുന്ന സ്ഥലമുണ്ട്. തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമൊക്കെയായി വിപുലമായ ചന്ത, വാണിഭ കേന്ദ്രം നടന്ന സ്ഥലത്തിനെയാണ് പിന്നീട് വാണിഭപ്പൊയിൽ അഥവാ വാണിയപ്പൊയിലായി മാറിയത് എന്നാണ് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. കുടക് മേഖലകളിൽ നിന്ന് ധാരാളം അരി കാളകളുടെ പുറത്ത് കൊണ്ടുവന്ന് ക്ഷേത്ര ഉത്സവത്തിന് സമർപ്പിക്കുന്ന സമ്പ്രദായം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. വയത്തൂരും പയ്യാവൂരും ഇന്നും അത് ഒരു ആചാരം പോലെ മുന്നോട്ട് പോകുന്നു. വയത്തൂർ ക്ഷേത്രത്തിലെ കുടക് ഹാൾ അതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
1: നാലമ്പല വിശേഷങ്ങളിൽ പായം ശ്രീ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്. ഈ വിശേഷങ്ങൾ നമ്മോട് പങ്കുവച്ചത് ക്ഷേത്രസമിതി പ്രവർത്തകനായ ശ്രീ ഗിരീഷ്.
2: ജനകീയം സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
5: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
1: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർത്തുന്നതിനുള്ള നിയമ ഭേദഗതി ലോക്സഭ ഇന്നലെ പാസാക്കി. MSME വികസന ഭേദഗതി ബിൽ പാസാക്കി രാജ്യസഭ. പെൺകുട്ടികളുടെയും ഗോത്രവിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകാൻ സർവകലാശാലകളോട് നിർദ്ദേശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളത്തിൽ ഇന്നും ശക്തി

0: ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. PSC പരീക്ഷകളും മാറ്റി. മഴക്കെടുതി വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പത്തനംതിട്ട സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിൽ 2nd ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ടൂർ ഡി ഫ്രാൻസ് ഫെംസ് സൈക്ലിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി ഹർഷിത ജാക്കർ. വാർത്തകൾ വിശദമായി. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. MSME വികസന ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്നലെ പാസാക്കി. 2 പുതിയ ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: സുപ്രീംകോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33 നിന്ന് 37 ഉയർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ബിൽ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ചെറുകിട വ്യവസായ മേഖലയിലെ പണമടയ്ക്കൽ വൈകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും തർക്കപരിഹാരം ലളിതമാക്കുന്നതിനുമുള്ള MSME വികസന ഭേദഗതി ബിൽ 2026 രാജ്യസഭ പാസാക്കി. ഇതിനു പുറമെ 2 പ്രധാന ബില്ലുകളായ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബിൽ 2026 ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇന്നലെ നടപടികൾ ആരംഭിച്ചയുടൻ ഗ്ലാസ്ഗോയിലെ കോമൺവെൽത്ത് ഗെയിംസിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ കായിക താരങ്ങൾക്ക് സ്പീക്കർ ഓം ബിർള അഭിനന്ദനം അറിയിച്ചു. എന്നാൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചതോടെ ഇരു സഭകളും ഒന്നിലധികം തവണ തടസ്സപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പാർലമെന്റിൽ പ്രധാനപ്പെട്ട ബില്ലുകൾ സംബന്ധിച്ച ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ലെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യ മന്ത്രി കിരൺ റിജിജു. സഭയിൽ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് അവകാശപ്പെടുന്ന പ്രതിപക്ഷ അംഗങ്ങൾ അവസരം ലഭിക്കുമ്പോൾ സംസാരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും ശ്രീ റിജിജു ആരോപിച്ചു.
2: और राज्यसभा में MSME का बिल पास, विपक्ष में कोई भी ऐसा नहीं बचा जो हिस्सा लेना चाहते थे. इतना इम्पोर्टेंट बिल्स आया है, वो हिस्सा नहीं ले रहे. बाहर जाके कहते हैं कि बोलने के लिए मौका नहीं मिलता है.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്ത സംഭവത്തിൽ മെറ്റ ഇന്ത്യ ഉദ്യോഗസ്ഥരുമായി പാർലമെന്ററി സമിതി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പോസ്റ്റ് നീക്കം ചെയ്ത മെറ്റയുടെ നടപടിയെ സമിതി അധ്യക്ഷനും BJP MPയുമായ നിഷികാന്ത് ദുബെ രൂക്ഷമായി വിമർശിച്ചു. സംഭവത്തിൽ മെറ്റ CEO മാർക്ക് സക്കർബർഗ് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടതായി ശ്രീ ദുബെ മാധ്യമങ്ങളെ അറിയിച്ചു. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: കൊല്ലം, തിരുവനന്തപുരം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയാണ് നിലവിലുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമുണ്ട്. സംസ്ഥാനത്ത് 353 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 13,496 പേരാണ് ഉള്ളത്. സംസ്ഥാനത്തൊട്ടാകെ 56 വീടുകൾ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. 499 വീടുകൾ ഭാഗികമായി തകർന്നു. 16 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 5 പേരെ കാണാതായിട്ടുമുണ്ട്. അതിനിടെ ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്.
0: കനത്ത മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം, തൃശൂർ, കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ് ജില്ലകൾക്കാണ് അവധി. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. സംസ്ഥാനത്ത് PSC 4, 5, 6, 10 തീയതികളിൽ നടത്താനിരുന്ന ഓൺലൈൻ OMR പരീക്ഷകൾ മാറ്റിവച്ചു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് 4, 5, 6 തീയതികളിൽ വിവിധ ജില്ലകളിൽ നടത്താനിരുന്ന കായികക്ഷമതാ പരീക്ഷയും മാറ്റിയിട്ടുണ്ട്. തൃശൂരിൽ മഴ തുടരുന്നു. വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ അറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: ഇന്നലെ പകൽ സമയം മഴയ്ക്ക് ചെറിയ ആശ്വാസമുണ്ടായെങ്കിലും രാത്രിയോടെ വീണ്ടും മഴ ശക്തമാവുകയാണ് ഉണ്ടായത്. കരുവന്നൂർ ചാലക്കുടി പുഴയിലെ ജലനിരപ്പുകൾ ക്രമാതീതമായി ഉയരുന്നുണ്ട്. ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ഉയർത്തിയതോടെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി കഴിഞ്ഞു. നഗരത്തിലെ പലയിടത്തും ഗ്രാമപ്രദേശങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്.
0: പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതി നേരിടുന്ന പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് സന്ദർശനം നടത്തും. ഉച്ചയ്ക്ക് ആറന്മുളയിലെത്തുന്ന മുഖ്യമന്ത്രി റാന്നി ഉൾപ്പെടെയുള്ള മേഖലകൾ സന്ദർശിക്കും. അസം, മേഘാലയ, പശ്ചിമബംഗാളിന്റെ ഹിമാലയൻ സമതല മേഖല, സിക്കിം എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, നാഗാലാന്റ്, ബീഹാർ എന്നിവിടങ്ങളിലും ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മുകശ്മീർ തുടങ്ങിയ ഇടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പെൺകുട്ടികളുടെയും ഗോത്ര വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകണമെന്ന് സർവകലാശാലകളോട് നിർദ്ദേശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഒഡീഷയിലെ കട്ടക്കിൽ ജഗദ്ഗുരു കൃപാലു സർവകലാശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വികസിത് ഭാരത് 2047, വികസിത് ഒഡീഷ 2036 എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർണായക പങ്കുവഹിക്കുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് ശ്രീമതി മുർമു ഒഡീഷയിലെത്തിയത്. രാജ്യത്തിന്റെ പ്രതിരോധ ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിൽ സൈനിക സിവിൽ സഹകരണം അനിവാര്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ 85-ാമത് ആംഡ് ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് സിവിലിയൻ സർവീസസ് ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംയുക്ത പരിശീലന പരിപാടികളിലൂടെ സിവിൽ സർവീസ് സൈനിക സമ്പർക്കം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും രാജ്യരക്ഷാമന്ത്രി നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ 2-ാമത് ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗവും ആസ്തി വീണ്ടെടുക്കൽ സംബന്ധിച്ചുള്ള വിദഗ്ധ സമിതി യോഗവും ഇന്നും നാളെയുമായി ഹൈദരാബാദിൽ നടക്കും. കേന്ദ്ര പേഴ്സണൽ ആന്റ് ട്രെയിനിംഗ് വകുപ്പാണ് യോഗം സംഘടിപ്പിക്കുന്നത്. അനധികൃത സ്വത്ത് വീണ്ടെടുക്കുന്നതിനുള്ള അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തൽ, അതിർത്തി കടന്നുള്ള അഴിമതി തടയൽ, ഭരണനിർവഹണത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കൽ എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബക്തിയാൻ സൈദോവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ഉഭയകക്ഷി ബന്ധം, വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിലേക്ക് വ്യാപിച്ചതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെയും ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി സന്ദർശിച്ചു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ ജനവിധി അംഗീകരിക്കുന്നതായി ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. ബീഹാറിൽ ബിജെപിയുടെ ശക്തി കേന്ദ്രമായ ബംഗിപ്പൂർ മണ്ഡലത്തിലും മധ്യപ്രദേശിലെ ദതിയയിലും പരാജയപ്പെട്ടതിനെക്കുറിച്ച് പാർട്ടി വിശദമായ അവലോകനം നടത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു. മഞ്ചൽപൂർ മണ്ഡലം നിലനിർത്താൻ സഹായിച്ച ഗുജറാത്തിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ നിതിൻ നബീൻ പ്രവർത്തകരെയും ഭാരവാഹികളെയും അഭിനന്ദിച്ചു. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ടൂർ ഡി ഫ്രാൻസ് ഫെംസ് സൈക്ലിംഗ് പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി ഹർഷിത ജാക്കർ. ഇന്നലെ നടന്ന 2-ാം ഘട്ട മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ, അൾജീരിയ, ചിലി, എത്യോപ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള 8 സൈക്ലിസ്റ്റുകളുടെ സംഘത്തെ 19-കാരിയായ ഹർഷിതയാണ് നയിച്ചത്. ഈ മാസം 1-ന് ആരംഭിച്ച സൈക്ലിംഗ് പോരാട്ടം ഓഗസ്റ്റ് 9-ന് സമാപിക്കും. 108 ആംബുലൻസിൽ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാരായി അംഗീകൃത നഴ്സുമാരെ മാത്രമേ നിയമിക്കൂവെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 108 ആംബുലൻസിന്റെ നടത്തിപ്പ് ചുമതലയുള്ള കരാർ കമ്പനിയായ EMRI ഗ്രീൻ ഹെൽത്ത് സർവീസസ് അധികൃതരുമായി മന്ത്രി കെ മുരളീധരൻ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയായത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒപ്പുവച്ച കരാർ പ്രകാരം നഴ്സിംഗ് പാസ്സാക്കാത്തവർക്കും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാരായി നിയമിക്കാൻ വ്യവസ്ഥ ചെയ്തിരുന്നു. വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള തൊഴിൽ നേടാൻ സഹായിക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസ സംവിധാനം മാറണമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. മലപ്പുറം ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും കരിയർ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശബരിമല നിറപുത്തരി പൂജകൾ കണ്ടു തൊഴുത് നെൽക്കതിരുകളുമായി ഭക്തർ മലയിറങ്ങി. തിങ്കളാഴ്ച രാവിലെ നട തുറന്നപ്പോൾ തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. ശ്രീകോവിലിന് മുന്നിൽ ഭക്തർ നെൽക്കതിരുകൾ ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർത്തുന്നതിനുള്ള നിയമ ഭേദഗതി ലോക്സഭ പാസാക്കി. MSME വികസന ഭേദഗതി ബിൽ പാസാക്കി രാജ്യസഭ. പെൺകുട്ടികളുടെയും ഗോത്ര വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകാൻ സർവകലാശാലകളോട് നിർദ്ദേശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. PSC പരീക്ഷകളും മാറ്റി. മഴക്കെടുതി വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പത്തനംതിട്ട സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിൽ 2-ാമത് ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ടൂർ ഡി ഫ്രാൻസ് ഫെംസ് സൈക്ലിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി ഹർഷിത ജാക്കർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ വായനശാല.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനശാലയിലേക്ക് സ്വാഗതം.

0: ഇന്ന് സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നു സൂര്യ ഇടവന.
1: ഫാമിലി കോർട്ടിൽ ഒരു ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത് രണ്ടു മാസത്തെ നീണ്ട അവധിയിൽ പ്രവേശിച്ച രവിചന്ദ്രൻ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ തന്റെ വായനാ മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി. വിശക്കുമ്പോൾ മാത്രം പുറത്തിറങ്ങി. വിവാഹത്തിനു മുൻപ് പലപ്പോഴായി വാങ്ങിവെച്ച പുസ്തകങ്ങൾ ആവേശത്തോടെ തീർത്തുകൊണ്ടിരിക്കെ പതിവായിട്ടുള്ള ഹോട്ടൽ ഭക്ഷണം അയാളുടെ ഉദരത്തിൽ കാറ്റും കോളും സൃഷ്ടിച്ചു. സക്രിയയുടെ ഹൃദയതാരകം എന്ന കഥയിലെ സുകുമാരനെ പോലെ ക്ലോസറ്റിനുമേൽ താൻ ഒരു വലിയ ഇരമ്പലായി മരിച്ചു പോകുമോ എന്നുവരെ അയാൾ പേടിച്ചു. രാത്രി ഇത്തിരി പൊടിയരിക്കഞ്ഞു കുടിക്കാമെന്ന് സമാധാനിച്ച് അയാൾ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ വല്ലാത്തൊരു നിശബ്ദത ഇരുളുമായി കെട്ടിപ്പിണഞ്ഞ കിടപ്പുണ്ടായിരുന്നു. ഓരോ പാത്രങ്ങളും കഴുകി വിളിപ്പിച്ച സ്വന്തം ഏകാന്തതയിൽ ചുണ്ടുകൾ ചേർത്ത് പിടിച്ച് മുഖം താഴ്ത്തി മിണ്ടാതെ നിൽക്കുകയാണ്. അഖില ദിവസങ്ങളായി വീട്ടിലില്ല എന്ന സത്യം രവിചന്ദ്രന്റെ മനസ്സിനെ അമർത്തിയത് അപ്പോഴാണ്. പാത്രങ്ങൾക്കിടയിൽ ഒരുപാട് നേരം പരതിയതിനു ശേഷമാണ് ഒരാൾക്ക് മാത്രം അരി തിളപ്പിക്കാൻ പാകത്തിൽ ഒരു പ്രഷർ കുക്കർ രവിചന്ദ്രൻ കണ്ടെത്തിയത്. അതിന്റെ മൂടി തുറക്കാൻ ശ്രമിച്ചതും പാത്രങ്ങളുടെ ശക്തമായ പ്രതിഷേധം അയാൾക്ക് ബോധ്യപ്പെട്ടു. തുടർന്ന് പ്രഷർ കുക്കറും രവിചന്ദ്രനും തമ്മിൽ മാർബിൾ തണുപ്പിൽ കിടന്ന് ശക്തമായ മൽപ്പിടുത്തം തന്നെ നടന്നു. ഒടുവിൽ പരാജയം സംബന്ധിച്ച് ഭിത്തിയോട് ചേർന്ന് നിന്ന് അയാൾ കുറേ നേരം കിതച്ചു. കാലുകളിലൂടെ ഒഴുകിയ വിയർപ്പ് തുള്ളികളായി നിലത്ത് വീണു. അയാൾ തൊട്ടപാത്രങ്ങളെല്ലാം ഗ്രാനൈറ്റ് പലകയിൽ അള്ളിപ്പിടിച്ച് അരി വേവിക്കാനുള്ള ഉദ്യമത്തെ കൂട്ടത്തോടെ ബഹിഷ്കരിച്ചു. തുറന്നു വെച്ച ടാപ്പുകൾ പരിഹാസത്തോടെ ചൂളം കുത്തി. പാത്രങ്ങൾ നിഗൂഢമായൊരു നോട്ടം തമ്മിൽ തമ്മിൽ എറിഞ്ഞ് തനിക്ക് നേരെ ഞൊടിയിട കൊണ്ട് ഒരു സംഘടിത ശക്തിയായത് രവിമാഷിന്റെ സമനില തെറ്റിച്ചു. തലമുടി മാന്തിപ്പറച്ച് അയാൾ അലറി, എനിക്ക് വിശക്കുന്നു, കിടന്നു കാറാതെ മനുഷ്യ, മിക്സി ശാസിച്ചു. താൻ പോയി ആ പെങ്കൊച്ചിനെ വിളിച്ചോണ്ട് വാ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അതിന് വേറെ ആളെ നോക്കണം, ഇത് ഞങ്ങളുടെ കുടുംബകാര്യം, നീ ഇടപെടേണ്ട, രവിചന്ദ്രന്റെ താക്കീത്. അത് കള സാറേ, പ്രഷർ കുക്കർ ഇടപെട്ടു. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഞ്ഞി വേവിച്ചവളാ ഞാൻ. അതൊക്കെ ശരി, പക്ഷെ ഏതു നേരത്തും ടി വി കാണുകയും തിന്നുകയും മാർജിൻ ഫ്രീ മാർക്കറ്റിൽ പോവുകയും ആഴ്ചപ്പതിപ്പുകളിലെ റെസിപ്പി വെട്ടിയെടുത്ത് പാചക കസർത്ത് നടത്തുകയും ചെയ്യുന്നതാണ് ജീവിതമെന്ന് വിചാരിക്കുന്ന ഒരു പെണ്ണിന്റെ കൂടെ ഇങ്ങനെ എത്ര നാൾ കഴിയാനൊക്കും? അഖിലയും രവിചന്ദ്രനും തമ്മിൽ വായനാ മുറിയിൽ വെച്ചുണ്ടായ വാക്കേറ്റം ഉരുളിയുടെ മനസ്സിൽ മെല്ലെ തെളിഞ്ഞു വന്നു. നോക്കൂ അഖില, രവിചന്ദ്രന്റെ ഭാര്യയെ തന്റെ വായനാ മുറിയിലേക്ക് ക്ഷണിച്ചു. ഇത് മുഴുവൻ പുസ്തകങ്ങളാ. ഈ ടി വിക്ക് മുന്നിൽ പോപ്പുകോണും കുറിച്ചിരിക്കുന്ന നേരത്ത് ഇതൊക്കെ എടുത്തുനിന്ന് നോക്കിയാൽ നിനക്ക് കുറച്ചുകൂടി സീരിയസ് ആകാൻ പറ്റും. ഹാ, ഇത്രയൊക്കെ സീരിയസ് ആയാ മതി. അഖില വാൽക്കണ്ണാടിയിലേക്ക് ചാനൽ മാറ്റി രവിമാഷെ നോക്കി. നീ ഇപ്പോൾ വെറും അഖിലയല്ല, അയാൾ പറഞ്ഞു. പിന്നെ അവൾ ഭർത്താവിന് നേരെ ആശ്ചര്യത്തോടെ നോക്കി. രവിചന്ദ്രന്റെ ഭാര്യയാണ്. അയാൾ ഒരു ഫിലോസഫി അധ്യാപകനാണ്, എഴുത്തുകാരനാണ്. പക്ഷെ ഞാൻ അഖിലയാണ്. എടി, രവിമാഷിന്റെ ശബ്ദം കനത്തു. അഞ്ചക്ക ശമ്പളത്തിന്റെ തണലത്തു നിൽക്കുമ്പോൾ നിനക്കൊക്കെ ജീവിതം കോണ്ടിനെന്റൽ ഡിഷ് പോലെ രുചികരമായിട്ട് തോന്നും. മധ്യവർഗത്തിന്റെ പൊതുസ്വഭാവം. ഈ ലോകത്ത് കോണ്ടിനെന്റൽ ഫുഡ് കഴിക്കുന്നവർ മാത്രമല്ല, നാനാതരം വേവലാതികളുമായി നട്ടം തിരിയുന്ന ഒരുപാട് മനുഷ്യരുമുണ്ട്. അവരെക്കുറിച്ചൊക്കെ വല്ലപ്പോഴും ഓർത്ത് ഇത്തിരി സങ്കടപ്പെടുന്നതൊക്കെ നല്ലതാ, മനസ്സ് നന്നാവും. രണ്ടെണ്ണം വിട്ടപ്പോഴേക്കും ഫിറ്റായി, അഖില കളിയാക്കി. രവിചന്ദ്രൻ റിമോട്ട് പിടിച്ചു വാങ്ങി, ടി വി ഓഫ് ചെയ്തു. എടി, ആ ജനാല തുറക്ക് നോക്ക്, അപ്പോ കാണാം റിയൽ ലൈഫ്. തേങ്ങാക്കുല, അങ്ങേലെ മേജർ സാറിന്റെ വീട് കാണാം. ഇടി, ഇടിച്ചു നിന്റെ, രവിമാഷ് കയ്യോങ്ങി. അടിച്ചു നോക്ക്, അപ്പോ കാണാം. അഖില രണ്ടടി മുന്നോട്ട് വന്നു. കുറെ നേരായാലോ നിങ്ങൾ ഇവിടെ കിടന്ന് ഷോ കാണിക്കാൻ തുടങ്ങിയിട്ട്. എഴുത്ത്, വായന, സമൂഹം, പ്രതിബദ്ധത, എനിക്കൊന്നും അറിയില്ല. സമ്മതിച്ചു. എങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് കാറോടിക്കാൻ അറിയാമോ? ഫ്യൂസായ ബൾബ് മാറ്റിയിടാൻ അറിയുമോ? മൊബൈലിൽ വിളിച്ച് ഒരു ടിക്കറ്റ് റിസർവ് ചെയ്യാൻ അറിയാമോ? രവിചന്ദ്രൻ മരവിച്ചുപോയി. ലഹരി ചൂടുള്ള തറയിൽ വെള്ളമൊഴിച്ചതുപോലെ ആറിപ്പോയി. അയാൾ ഒന്നും മിണ്ടാതെ മൂക്കിന്റെ അറ്റം തടവിക്കൊണ്ടു നിന്നു. വലിയ വർത്താനം പറയല്ലേ. അഖില എഴുന്നേറ്റ് കാറിന്റെ കീയെടുത്ത് പോർച്ചിലേക്ക് ഇറങ്ങി. രവിചന്ദ്രന്റെ മൗനത്തെ ഒരു മുസമ്പിയേക്കാൾ നിർദ്ധയമായി ഉടച്ചുകൊണ്ട് ഓൾട്ടോ ഗേറ്റ് കടന്നുപോയി. നിങ്ങളല്ലെങ്കിലും അവളുടെ പക്ഷത്താണെന്നറിയാം, രവിചന്ദ്രൻ പുച്ഛത്തോടെ പാത്രങ്ങളെ നോക്കി. തൊട്ടും പിടിച്ചും കഴുകി വിളിപ്പിച്ചും നിലത്തിട്ട് ചിരിപ്പിച്ചും അവൾ നിങ്ങളെ വശീകരിച്ചു കഴിഞ്ഞല്ലോ. നിങ്ങൾ പാത്രങ്ങൾ സാധാരണ പെണ്ണുങ്ങളെ പോലെയാണ്. പുറമെയുള്ള ഇത്തരം ഇക്കിളി മതി. ആഴത്തിലുള്ള ചിന്തകളോ സ്നേഹമോ മനസ്സിലാക്കാനുള്ള സെൻസിബിലിറ്റിയോ നിങ്ങൾക്കില്ല. ഉണ്ടെങ്കിൽ നിങ്ങളിമാതിരി വർത്താനം പറയില്ലല്ലോ. അഖില ചോദിച്ചതിൽ എന്താ തെറ്റ്? തനിക്ക് കാറോടിക്കാൻ അറിയാമോ? വർക്കേരിയയുടെ മൂലയിൽ നിന്ന് വാഷിംഗ് മെഷീൻ വിളിച്ചു ചോദിച്ചു. മിണ്ടാതെ എവിടെയെങ്ങാനും ഇരിക്കുന്നതാ നിനക്ക് നല്ലത്. രവിചന്ദ്രൻ കൈ ചുരുട്ടി. വാഷിംഗ് മെഷീൻ ഒന്ന് പേടിച്ചു, എങ്കിലും അതു പറഞ്ഞു. ഒരാൾ പറയുന്നത് കേൾക്കാനുള്ള സഹനശേഷിയെങ്കിലും കാണിക്കണം മിസ്റ്റർ. ഈ പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കിയത് നിങ്ങൾ ഒറ്റയൊരുത്തനാ. നിങ്ങൾ വായിക്കുന്നു, എഴുതുന്നു. അവൾ വായിക്കുന്നില്ല, എഴുതുന്നില്ല, പക്ഷേ കാറോടിക്കുന്നു. അതിലുപരി നന്നായി ഭക്ഷണം ഉണ്ടാക്കുന്നു. ഓരോരുത്തർക്കും അവരവരുടെ കഴിവും കഴിവുകേടുകളുമുണ്ട് മിസ്റ്റർ. ക്രിയേറ്റിവിറ്റിയും ഡ്രൈവിംഗും തമ്മിൽ കൂട്ടിക്കലർത്തല്ലേ. രവിചന്ദ്രൻ ഒച്ചവെച്ചു. നിങ്ങൾക്കറിയോ, ലോക പ്രശസ്ത ചലച്ചിത്രകാരൻ അഗിര കുറുസോവയ്ക്ക് നേരാവണ്ണം ടെലിഫോൺ റിസീവർ പിടിക്കാനറിയില്ലായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ ഡ്രൈവറായിരുന്നോ? പോട്ടെ, കേരളത്തിലെ മൊത്തം എഴുത്തുകാരെ എടുത്താൽ എത്ര പേർക്ക് ബൈക്ക് ഓടിക്കാനറിയാം? വിരലിലെണ്ണാവുന്നവർക്ക് മാത്രം. ജീനിയസുകളെ വിലയിരുത്തുമ്പോ ഇതൊന്നും കഴിവുകേടായി കാണരുത്. വെറുതെ വാചകമിടിക്കല്ലേ. കാസറോൾ ചൂടായി. വണ്ടി ഓടിക്കാനും ഇത്തിരി കാലിബറൊക്കെ വേണം. ധൈര്യവും. നിങ്ങളെപ്പോലുള്ള സ്വപ്നജീവികളായ എഴുത്തുകാർക്ക് ഇത് രണ്ടുമില്ല. ചപ്പാത്തി ഉണ്ടാക്കുമ്പോ അഖിലക്കൊച്ച് ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഹാ, അവളതൊക്കെ പറഞ്ഞോ? രവിചന്ദ്രൻ സ്വയം പിറുപിറുത്തു. എടി, നിന്റെ കൂടെ മുൻസീറ്റിലിരിക്കുമ്പോ എനിക്കൊരു അഭിമാനമൊക്കെ തോന്നിയിരുന്നു. പക്ഷേ നിന്റെയൊക്കെ ഉള്ളിലിരിപ്പ് പുച്ഛം. ഇതൊക്കെ എനിക്കിപ്പോഴല്ലേ പിടികിട്ടിയത്. ഒന്ന് പോ മാഷേ. പ്രഷർ കുക്കർ രംഗത്തു വന്നു. അഖില ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഉള്ളിലുള്ള കോംപ്ലക്സ് പുറത്തു കാണിക്കാതെ ഞാനീ ലോകത്തൊന്നുമല്ലെന്ന മട്ടിൽ ഒരു പേപ്പർ ബാക്ക് എഡിഷനും തുറന്നുവെച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ഇരിപ്പിൽ പെട്ടെന്ന് പിടികൊടുക്കാത്ത ഒരു കള്ളത്തരമുണ്ടായിരുന്നു. ശരിയല്ലേ? രവിചന്ദ്രന് ആകപ്പാടെ ചൊറിഞ്ഞു വന്നു. അയാൾ പ്രഷർ കുക്കറിനെ രണ്ടായി പൊളിച്ചെടുത്ത് എച്ചിൽ പാത്രങ്ങളുടെ കൂടെ സിങ്കിലിട്ടു. കിടക്കവിടെ, തൂന്യവാസി. വെറും രണ്ടേ രണ്ട് മാസം രവിചന്ദ്രന്റെ കാർ ഈ ഗേറ്റ് കടന്നു വന്നിരിക്കും. വാചകം അടിക്കാതെ മാഷെ, നമുക്ക് കാണാം. പാത്രങ്ങൾ കൂട്ടത്തോടെ വെല്ലുവിളിച്ചു. കാണാം. രവിചന്ദ്രൻ തിരിഞ്ഞു നടന്നു. കഴുത്ത് ടീഷർട്ടിനകത്തേക്ക് കയറ്റി രവിചന്ദ്രൻ പുറത്തിറങ്ങി. പാട്ടുരയ്ക്കൽ മദർ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോകും വഴി ഓട്ടോവിലിരുന്ന് അയാൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഡ്രൈവിംഗ് പഠനം യാത്രകളെ കൂടുതൽ സ്വകാര്യവൽക്കരിക്കാനോ ആനന്ദപ്രദമാക്കാനോ വേണ്ടിയുള്ള സാഹസമല്ല. മറിച്ച് അഖിലയെ പോലെയുള്ള ഒരുത്തിയുടെ മെട്രോപൊളിറ്റൻ ജീവിതബോധത്തെ കരിയില പോലെ പറത്തി ബഹുദൂരം പിന്നിലാക്കാനുള്ള മത്സരമാണ്. സാറിനെ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട്, പാട്ടുരയ്ക്കൽ മദർ ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകൻ രാമകൃഷ്ണൻ പറഞ്ഞു. താടിയുള്ള 50-നടുത്ത് പ്രായം തോന്നിക്കുന്ന മെലിഞ്ഞ മനുഷ്യൻ. നിരന്തരമായ പുകവലി കാരണം ചെമ്പിച്ചുപോയ കണ്ണുകളിൽ എല്ലാറ്റിനെയും ലാഘവത്തോടെ കാണുന്ന ഒരാളുടെ സ്ഥൈര്യമുണ്ട്. ഒരു പുതിയ കസ്റ്റമറായിട്ടുകൂടി തന്നോട് അനാവശ്യമായ ഭവ്യതയൊന്നും രാമകൃഷ്ണൻ കാണിക്കുന്നുമില്ല. സാഹിത്യ അക്കാദമിയുടെ ഫ്രണ്ടിലെ ഹീറോ ഹോട്ടലിൽ ചായ ഗ്ലാസ് വീണ് പൊട്ടുന്നത് കേട്ടാ ഞാൻ നോക്കിയത്. അപ്പോ ദേ നിക്കണ് സാറ്. മീരാ ജാസ്മിന്റെ ഒരു പടമുണ്ടല്ലോ, എന്തൂട്ടാ അതിന്റെ പേര്? പാഠമൊന്നൊരു നെലോളി. അത് കൊള്ളില്ല എന്ന് പറഞ്ഞവന്റെ കഴുത്തുമേ പിടിച്ച് സാറൊരു തള്ളു തള്ളി. കൗണ്ടറിന്ന് അശോകൻ വന്ന് പിടിച്ചപ്പോഴാ സാറടങ്ങിയെ. സാധാരണ നമ്മളൊന്നും പോലെയല്ലല്ലോ, ബുദ്ധിജീവികളുടെ പിടിവിട്ട മെരുക്കാനിത്തിരി പാടാ. രവിചന്ദ്രന് ജാളിയം തോന്നി. അയാൾ നിലത്തു നോക്കി നിന്നു. വണ്ടി ഓടിക്കണതൊക്കെ ഒരു സ്കില്ലാ സാറേ, രാമകൃഷ്ണൻ പറഞ്ഞു. എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല, സാർ തെറ്റിദ്ധരിക്കരുത്. രാമകൃഷ്ണൻ നഖങ്ങളിലെ ഗ്രീസ് തുടച്ച് ചില മുന്നൊരുക്കങ്ങൾ നടത്തി. 10-25 കൊല്ലത്തെ എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാ, ഈ ലോകത്ത് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറ്റാത്ത രണ്ടേ രണ്ട് ജാതികളെയുള്ളൂ. ഒന്ന് മന്ദബുദ്ധികള്, മറ്റേത് ബുദ്ധിജീവികള്. രാമകൃഷ്ണന്റെ കണ്ടെത്തലുകൾ രവിചന്ദ്രനിൽ ഞെട്ടലുണ്ടാക്കി. ആദ്യത്തെ കൂട്ടർക്ക് ഒരു വസ്തു അറിയില്ല, അതുകൊണ്ട് നോ കൺഫ്യൂഷൻ. മറ്റവർക്കാണെങ്കിലോ സംശയമൊഴിച്ചിട്ട് നേരമില്ല. ഫലത്തിൽ രണ്ടുമൊന്നാ, വണ്ടി എവിടെയെങ്കിലും കൊണ്ടേയിടിക്കും, അത്ര തന്നെ. രവിചന്ദ്രൻ അഡ്വാൻസ് എടുത്ത് രാമകൃഷ്ണന് കൊടുത്തു. പിറ്റേന്ന് കാലത്ത് മദർ ഡ്രൈവിംഗ് സ്കൂൾ എന്നെഴുതിയ നീല അംബാസിഡർ ഗേറ്റിൽ വന്ന് ഹോണടിക്കുമ്പോൾ രവിചന്ദ്രൻ ചെരുപ്പിന്റെ സ്ട്രാപ്പ് കെട്ടിക്കൊണ്ട് സിറ്റൌട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് പറഞ്ഞ് രാമകൃഷ്ണൻ രവിമാഷി ഡ്രൈവിംഗ് സീറ്റിലേക്ക് ക്ഷണിച്ചു. സ്റ്റിയറിംഗിൽ പിടിച്ച് മുൻഗ്ലാസിലൂടെ ഒരു വളവെടുത്ത് കണ്ണിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന നിരത്തിന്റെ അറ്റം വരെ നോക്കിയതും ഒരു യാത്രക്കാരന്റെ ലോകത്തേക്കാൾ തികച്ചും വ്യത്യസ്തമാണ് ഡ്രൈവറുടെ ലോകമെന്ന് രവിചന്ദ്രന് തോന്നി. അത് ദുർഘടവും വളരെ ഇരുണ്ടതുമാണ്. സമാനതകളില്ലാത്ത അകലം പാലിച്ച് അവ രാത്രിയും പകലും പോലെ സമാന്തരമായി യാത്ര ചെയ്യുന്നു. നിരുത്തരവാദിയായ യാത്രക്കാരന്റെ ആഹ്ലാദമോ കാഴ്ചകളുടെ ചമയങ്ങളോ ഒരു കാറോട്ടക്കാരന് വിധിച്ചിട്ടില്ല. ഇഷ്ടാനുസരണം കാൽനീട്ടിവെക്കാനോ കുത്തനെയുള്ള ഇറക്കത്തിൽ വെച്ച് ഒരു ദിവാസ്വപ്നത്തിൽ പങ്കുചേരാനോ കോട്ടുവാ കൊണ്ട് നേർപ്പിച്ച മനസ്സിനെ ഇളം കാറ്റിലേക്ക് ഊതി

അയാൾക്ക് പറ്റില്ല. നിർബാധം പാഞ്ഞു വരുന്ന ആപത്തുകളെ വെട്ടിച്ച് വിശ്വസിച്ചേൽപ്പിച്ച ജീവനുകളുമായി അയാൾക്ക് മുന്നോട്ട് പോയേ പറ്റൂ. ഗിയർ ഫസ്റ്റിലേക്ക് മാറ്റി ക്ലച്ചിൽ നിന്നും കാലെടുത്തുകൊണ്ട് രാമകൃഷ്ണൻ പറഞ്ഞു, ആദ്യം സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കണം. ദാ മെല്ലെ ലെഫ്റ്റ് അടിച്ചോളൂ. ഇനി സ്റ്റഡി ചെയ്ത് വണ്ടി പോണേനൊപ്പം സ്റ്റിയറിംഗ് ഇങ്ങനെ അനക്കിക്കൊണ്ടേയിരിക്കണം. വലത് കൈകൊണ്ട് രവിചന്ദ്രനെ സഹായിച്ചുകൊണ്ട് രാമകൃഷ്ണൻ പറഞ്ഞു, സാറിവിടെ ശ്രദ്ധിക്ക്, വണ്ടി പോക്കൊണ്ടിരിക്കുമ്പോ ഉമ്മടെ കണ്ണിന്റെ പോയിന്റ് കാറിന്റെ 50 വാര ഫ്രണ്ടിലായിരിക്കണം. എന്നാലേ വണ്ടിയുടെ ഡയറക്ഷൻ മനസ്സിലാവുള്ളൂ. അപ്പോഴേക്കും റോഡിന്റെ മധ്യരേഖയിൽ നിന്നും റോങ് സൈഡിലേക്ക് 2 അടി വിട്ടുപോയ കാറിനു നേരെ പാഞ്ഞു വന്ന ടെമ്പോ വാൻ തലനാരിഴമാറി മിന്നൽ വേഗത്തിൽ കടന്നുപോയി. നനഞ്ഞ മണൽത്തരികളിൽ അതിന്റെ ടയർ ഉരിയുന്ന ഒച്ച രവിചന്ദ്രന്റെ ഉള്ളിൽ നടുക്കമുണ്ടാക്കി. സാറ് പേടിച്ചൂല്ലേ, തുടങ്ങിയിട്ടേയുള്ളോ, അവൻ അങ്ങനെയൊക്കെ പോവും. പക്ഷെ നമ്മള് സൂക്ഷിക്കണം, ഈ റോഡ് മുഴുവൻ നമ്മുടേതാണെന്ന് വിചാരിക്കരുതട്ടാ സാറേ. വണ്ടിയോള് 100 ആയിരവും കാണും, പക്ഷേ നമ്മക്കൊരു വഴി ദൈവം കൃത്യാ വീതിച്ചു തന്നിട്ടുണ്ട്. അതമ്മക്ക് സാവധാനങ്ങടെ ഓടിച്ചു പോയാ എത്തേണ്ടടുത്ത് നമ്മളെത്തും. ഇത്തിരി വൈകിയെന്നിരിക്കാം. വൈകട്ടെ, വെപ്രാളം കാട്ടി വല്ലയിടത്തും കൊണ്ടായി ചാർത്തിയ പിന്നെ പരിക്കായി കേസായി. വിചാരിച്ച് നേരത്തെ എത്തുവോ? അതൂ ഇല്ല, ടെൻഷൻ മാത്രം ബാക്കി. ലോകത്തിപ്പോ ഏറ്റവും കൂടുതൽ വിറ്റുപോണത് ടെൻഷൻ മാറ്റണ ഗുളികയാണത്രേ. ശരിയാണോ സാറേ? കഴിഞ്ഞയാഴ്ച ലൈസൻസ് കിട്ടിയ നരേന്ദ്രൻ സാറ് പറഞ്ഞേ അങ്ങേരി മെഡിക്കൽ റപ്പാ. ശരിയായിരിക്കും, രവിചന്ദ്രൻ ചിരിച്ചു. ഹായ്, പിന്നെന്തൂട്ട് കാര്യം? തെല്ലിട ആലോചിച്ചുകൊണ്ട് രാമകൃഷ്ണൻ തീർച്ചപ്പെടുത്തി, ശരിയാ, നാട് പുരോഗമിക്കും തോറും ടെൻഷൻ കൂടും. രവിചന്ദ്രന്റെ പെർമിഷനോടുകൂടി അയാൾ ഒരു ബീഡി കത്തിച്ചു. ഈ റോഡ് എന്നെ ചെറുതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് സാറേ. ജീവിതം ഒരു നീണ്ട പാതയാണെന്നൊക്കെ നിങ്ങളെ സാഹിത്യ ഭാഷയിൽ പറയാറില്ലേ? ഞാനിതൊന്നും പഠിച്ചത് ബുക്ക് വായിച്ചിട്ടില്ല, വണ്ടിയോടിച്ചിട്ടാ. 25 കൊല്ലം അന്നു രാത്രി ഷവർന്നു താഴെ കൈപ്പത്തികൾ പരത്തിവെച്ച് അതുവരെ ഇല്ലാത്ത ആത്മവിശ്വാസത്തോടെ രവിമാഷ് നിന്നു. അയാൾ പെട്ടെന്നൊരു യൂട്ടേൺ എടുത്ത് ഹൈവേയിലേക്ക് കയറി. ചലിച്ചു തുടങ്ങിയ വൈപ്പർ അയാളുടെ കാഴ്ചയെ കഴുകി വെടിപ്പാക്കി. ഷവറിൽ നിന്നും വീശിയടിച്ച പെരുമഴയിലൂടെ രവിചന്ദ്രന്റെ കാർ അതിവേഗം പാഞ്ഞുപോയി. ഇടതുവശത്തിരിക്കുന്ന അഖിലയെ ഈർഷ്യയോടെ നോക്കി അയാൾ പറഞ്ഞു, സ്പീഡോ മീറ്ററിലേക്ക് നോക്കടി, നിന്റെ പവർ 40 അല്ലേ? 90 പറന്നുകൊണ്ടിരിക്കുന്നേ. പാവം പേടിച്ചുപോയി. വേണമെങ്കിൽ പിടിച്ചിരുന്നോ, ഇപ്പൊ മനസ്സിലായല്ലോ നിന്റെ വിവരക്കേട് വെച്ച് എഴുത്തുകാരെ അളക്കല്ലേ. പെട്ടെന്ന് അടുക്കളയിൽ നിന്നും ഒരു കിണ്ണത്തിന്റെ ഒച്ചുയർന്നു. ഓവർ സ്മാർട്ട് ആവലട്ട മാഷേ, തുടങ്ങിയിട്ടേയുള്ളൂ. പിറ്റേന്നൊരു ബഹുനില ഫ്ലാറ്റിന് താഴെ കാർ നിർത്തി രാമകൃഷ്ണൻ 3-4 തവണ ഹോണിൽ തട്ടി. 2-ാം നിലയിൽ നിന്നും വിൻഡോ കർട്ടൻ നീക്കി ഒരു സ്ത്രീ തടിച്ച കഴുത്ത് നീട്ടി. പ്ലീസ് വെയിറ്റ്, ഐ വിൽ കം, അവർ പറഞ്ഞു. കേരളവർമ്മയിലെ ഇംഗ്ലീഷ് ടീച്ചറാ, ലതാ മേഡം, രാമകൃഷ്ണൻ പറഞ്ഞു. 5 മിനിറ്റ് പിന്നെയും കഴിഞ്ഞു. അവരോട് വരാൻ പറ. എന്താ ഇത്ര ഒരുങ്ങാൻ? രവിചന്ദ്രൻ വാച്ചിൽ നോക്കി തിരക്ക് കൂട്ടി. സാറിന് ടീച്ചർമാരുടെ മനഃശാസ്ത്രം അറിയാഞ്ഞിട്ടാ, രാമകൃഷ്ണൻ ചിരിച്ചു. അവർ കാര്യം വഴക്ക് പറയാം, എന്നാൽ അവരെ ആർക്കും വഴക്ക് പറയാൻ പാടില്ല. ലതാ മേഡം വന്നപ്പോൾ രാമകൃഷ്ണൻ അവരെ രവിചന്ദ്രന് പരിചയപ്പെടുത്തി. ലേണേഴ്സ് ടെസ്റ്റ് എഴുതി 2 മാസം കഴിഞ്ഞിട്ടും ഒരു തുടക്കക്കാരിയെ പോലെ ഗുരുതരമായ വീഴ്ചകൾ വരുത്തിക്കൊണ്ട് വണ്ടിയോടിക്കുന്ന ലതാ മേഡത്തിനരികിൽ ആത്മസംയമനത്തോടെ തെറ്റുതിരുത്തുന്ന രാമകൃഷ്ണൻ ക്ഷമയുടെ നെല്ലിപ്പലിക പണിതവനാണെന്ന് തോന്നും. പത്ര ഓഫീസിനരികിൽ ഇറങ്ങുമ്പോൾ പ്രൊഫസർ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ രാമകൃഷ്ണനെ കാണിച്ചു. വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് 25th വെഡിങ് ആനിവേഴ്സറി, പത്രത്തിലൊന്ന് കൊടുക്കണം, ചെറുപ്പക്കാരൊക്കെ ഒന്ന് കാണട്ടെ. ലതാ മേഡം പോയപ്പോൾ രവിചന്ദ്രൻ പറഞ്ഞു, നാണമില്ലാത്ത വർഗം, പ്രൊഫസറാണ് പോലും. എന്റെ സാറേ, 10-25 കൊല്ലം ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജീവിച്ചെന്നൊക്കെ പറയണത് അത്ര നിസ്സാര കാര്യമില്ല, കെട്ടിനോക്ക്, അപ്പോഴറിയാം. അതിനു മറുപടി പറയാതെ രവിചന്ദ്രൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറിയിരുന്നു. ഒരു കാറും പെണ്ണും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത്തിരി ക്ഷമയും ശ്രദ്ധയൊക്കെ ഉണ്ടെങ്കിലേ തട്ടാണ്ടും മുട്ടാണ്ടും കുറച്ച് കാലം മുമ്പോട്ട് പോവും. പിന്നെ 25-ാം വാർഷികം, അതൊക്കെ ഒരു ഷോണ്, അവരവർക്ക് തന്നെ സ്വയങ്ങളുടെ വിശ്വാസാവണ്ടേ. റൈറ്റ് സിഗ്നൽ കൊടുക്ക്, ഫുൾ ഒടിച്ചോ, ഒടിവ് പോരട്ടാ. ആ ഇൻസ്റ്റഡി, ഈ ആണും പെണ്ണും ഒരിക്കലും ചേരില്ലേ സാറേ. പിന്നെ പരസ്പര ധാരണയോടെ പുറത്ത് പശവെച്ചൊട്ടിച്ചുണ്ടാക്കണ ഒരു ചിത്രം, അതിന്റെ ചോട്ടിൽ ഒരു പേര് കൊടുക്കും, ദാമ്പത്യം, അത്രേയുള്ളൂ. രവിമാഷ് അത്ഭുതത്തോടെ രാമകൃഷ്ണനെ നോക്കി. ഈ നോട്ടത്തിന്റെ ഗുട്ടൻസ് എനിക്ക് പിടികിട്ടണുണ്ട് സാറേ. ഇതെന്തിട്ടാ ഡ്രൈവർമാരും സാഹിത്യം പറയാൻ തുടങ്ങിയെന്നല്ലേ. സാറിപ്പോ ഇരിക്കണയിടത്ത് പ്രശസ്തരായ കുറേ ഗഡികൾ ഇരുന്നിട്ടുണ്ട്. അവരോടൊക്കെ മിണ്ടിയും പറഞ്ഞു, മുല്ലപ്പൊമ്പുടി ഏറ്റുകിടക്കും എന്നൊക്കെ പറയണ പോലെ. എനിക്കിപ്പോ സാഹിത്യം, രാഷ്ട്രീയം, നിയമം, സിനിമ, ഹിസ്റ്ററി, ഇങ്ങനെ എന്താ പറയാ, എല്ലാറ്റിലും ഇത്തിരീശ പിടിപാടൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. സത്യം പറഞ്ഞാ ഈ TVയിലും പത്രത്തിലും ഒക്കെ കാണുന്ന സാംസ്കാരിക നായകന്മാരെയും സാഹിത്യകാരന്മാരെയും

ഭാര്യയും അകലെ നിന്നിട്ട് ആരാധിക്കാൻ കൊള്ളാം, അടുത്തിരുന്നാ കുറച്ചേരം സംസാരിക്കണം, ആ അപ്പോ അറിയാം അമ്മടത്ര പോലും ജീവിതബോധം അവർക്കില്ല എന്ന്. സാറിന്റെ കാര്യമല്ലേട്ടാ, ഒരു നിമിഷം രവിചന്ദ്രന്റെ മനസ്സിലേക്ക് അഖില കടന്നു വന്നു. പുതപ്പ് കഴുത്തുവരി വലിച്ചിട്ട് അവൾ അയാൾക്കു നേരെ തിരിഞ്ഞുകിടന്നു. അവളുടെ മുഖത്തിന് ചുറ്റും ടൂത്ത് പേസ്റ്റിന്റെ മണം. ഹായ്, സാറെന്തിട്ട് ആലോചിക്കണേ? ഓടിക്കണതിലിടയിലേ ഇങ്ങനെ റിലേ പോയാ വണ്ടീരെ പണിതീരൂട്ടോ, രാമകൃഷ്ണൻ ഓർമ്മിപ്പിച്ചു. സൈഡ് ഒതുക്കി ഇറങ്ങിക്കോ സാറേ, ക്ലച്ചും ഗീറും നാളെ തുടങ്ങാം. രവിചന്ദ്രൻ വണ്ടിയിൽ നിന്നിറങ്ങി വീടിന് നേരെ നടന്നു. ഒരു കണക്കിന് ഇന്നത്തെ എഴുത്തുകാരടക്കമുള്ള ബുദ്ധിജീവികൾ ഒരു ഒച്ചിനേക്കാൾ സുരക്ഷിതരാണ്. സുഖവും ആഡംബരവും പ്രശസ്തിയും ഏത് സാധാരണക്കാരനേക്കാളും കൂടുതലായി ആഗ്രഹിക്കുകയും അതിനകത്ത് കിടന്ന് കൊമ്പുനീട്ടുകയും ചെയ്യുന്നവരാണവർ. കാലത്ത് രാമകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളിലൂടെ രവിചന്ദ്രൻ ഇങ്ങനെ ചില ധാരണകളിൽ ചെന്നുവിട്ടു. തന്റെ ഫ്രിഡ്ജിലും വെള്ളം തണുക്കുന്നുണ്ട്. വിരിപ്പിൽ എംബ്രോയിഡറി ചെയ്ത് വിടർത്തിയ സൂര്യകാന്തികൾ തന്നെ ഓറഞ്ച് നിറമുള്ള ഉറക്കത്തിലേക്ക് വിളിക്കുന്നുണ്ട്. ഇനി എന്തോന്ന് നോക്കാനാ സാറേ എന്ന് കോട്ടയം സ്ലാങ്ങിൽ ആത്മവിശ്വാസമുള്ളവനാക്കുന്ന 2 ATM കാർഡുകൾ ഈ പേഴ്സിലുണ്ട്. ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ അഖിലയേക്കാൾ മെച്ചപ്പെട്ട ഒരു വ്യക്തിത്വം അവകാശപ്പെടാൻ പറ്റാത്ത സ്ഥിതിക്ക് അവളുടെ ശീലങ്ങളെ മുറിച്ചു മാറ്റാനോ ബാലിശമാണെന്ന് വിരൽ ചൂണ്ടാനോ തനിക്കെന്തധികാരം? ലൈറ്റണച്ച് കിടന്നെങ്കിലും ഉറക്കം വന്നില്ല. ഇടയ്ക്കിടെ തെളിഞ്ഞ മൊബൈലിന്റെ നീല വെളിച്ചത്തിലൂടെ സമയം ഒരു കായൽ ചെടി പോലെ നീങ്ങിക്കൊണ്ടിരുന്നു. രവിമാഷ് പലതവണ എഴുന്നേറ്റ് ബാത്റൂമിലേക്കും ജീരകവെള്ളം നിറച്ച കൂജക്കരികിലേക്കും നടന്നു. അയാളുടെ പൊറുതികേട് കണ്ട് കൂജ പറഞ്ഞു, എന്റെ മാഷേ, നിങ്ങളിപ്പോ ആലോചിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അന്ന് വാഷിംഗ് മെഷീൻ വിളിച്ചു ചോദിച്ചതും. അപ്പോ അതിനോട് ചൂടായി. ഇങ്ങനെ പോയാൽ കുറേ വെള്ളം കുടിക്കേണ്ടി വരും. സാർ, ഒരു വാഹനം ഒരു ശരീരമാണ്, എഞ്ചിനാണ് ഹാർട്ട്, ഓയിൽ ട്യൂബിനെ രക്തക്കുഴലെന്ന് പറയാം. ക്ലച്ചും ഗിയറും പഠിപ്പിക്കുന്നതിനിടയിൽ വണ്ടിയെപ്പറ്റി തികച്ചും അജ്ഞനായ ഒരാൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കാൻ രാമകൃഷ്ണന്റെ ഈ ഉദാഹരണം നല്ലതാണെന്ന് രവിചന്ദ്രനും തോന്നി. അയാളുടെ കാലുകൾ ക്ലച്ചിൽ നിന്നും വിട്ടതും വണ്ടിയുടെ കശേരുക്കളിൽ ഒരു വിറയൽ ബാധിക്കുകയും വീലുകൾ ഒരു തൂവൽക്കനത്തിൽ പറക്കാൻ സജ്ജമാവുകയും ചെയ്തു. രാമകൃഷ്ണൻ പറഞ്ഞു, ഇനി ഓടിക്കൊണ്ടിരിക്കുമ്പോ വണ്ടി സംസാരിക്കും. സംസാരിക്കേ? രവിമാഷ് ചോദിച്ചു. ആ സംസാരിക്കും, സാറ് ശ്രദ്ധിച്ചോളൂ. ഒരു കയറ്റത്തിൽ വെച്ച് വണ്ടിയുടെ വേഗം കുറഞ്ഞു. ഒച്ച മാറി. സാർ കേൾക്കണ്ട, വണ്ടി സംസാരിച്ചുടങ്ങി. രാമകൃഷ്ണൻ രവിചന്ദ്രനെ തൊട്ടു. ശരിയാണ്, വണ്ടി പരാതി പറയുന്നു. എന്താട്ടാ മാഷേ, എനിക്ക് ഈ ഗീറിലി ഈ കയറ്റം കയറാൻ പറ്റില്ലേ? ഹായ്, സെക്കൻഡ് ഇട് മാഷേ. കേട്ടൂലോ, രാമകൃഷ്ണൻ ചിരിച്ചു. എന്നാ ഗീറ് ചേഞ്ച് ആയിക്കോളോ. പെട്ടെന്നാണ് എതിരെ നിന്നും അതിവേഗത്തിൽ ഒരു മാരുതി ഓൾട്ടോ പാഞ്ഞു വന്നത്. രവിമാഷ് വണ്ടി ഇടത്തേക്ക് വെട്ടിച്ചതും ബ്രേക്കിന് പകരം കാൽ ആക്സിലറേറ്ററിലേക്ക് പോയി. വണ്ടി ടെലഫോൺ പോസ്റ്റിലിടിച്ച് തുറന്ന ഡോറോടുകൂടി പാടത്തേക്ക് വഴുതിയിറങ്ങിയപ്പോഴേക്കും രാമകൃഷ്ണന് നിയന്ത്രണം കിട്ടി. എന്തിട്ട് പണിയാ സാറേ എന്ന് രാമകൃഷ്ണന്റെ കുറ്റപ്പെടുത്തൽ നേരിടാനാവാതെ രവിമാഷ് സ്റ്റിയറിംഗിൽ നെറ്റ് ചേർത്ത് കിതപ്പടക്കി. വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റി മടങ്ങുമ്പോൾ രാവിലെ ഉണ്ടായ അപകടത്തിന്റെ കാരണം രാമകൃഷ്ണനോട് പറഞ്ഞാലേ മനസ്സിന് ഒരയവ് കിട്ടൂ എന്ന് രവിചന്ദ്രന് തോന്നി. അയാൾ രാമകൃഷ്ണനെയും കൂട്ടി പെൻസുലയിൽ കയറി. അരക്കുപ്പി സ്മിർണോഫ് കഴിക്കുമ്പോഴേക്കും രവിചന്ദ്രന്റെ ദാമ്പത്യത്തിലെ ശരികേട് മുഴുവൻ രാമകൃഷ്ണന് മനഃപ്പാഠമായി കഴിഞ്ഞിരുന്നു. അതിൽ പ്രത്യേകിച്ചൊരു അത്ഭുതവും അയാൾക്ക് തോന്നിയില്ല. സ്വകാര്യതയുടെ കുമിളകൾ ഉടയ്ക്കുക എന്നുള്ളത് ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് രണ്ട് മദ്യപാനികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോ ആ ഓട്ടോയിലുണ്ടായിരുന്നത് വൈഫാണല്ലേ? രാമകൃഷ്ണൻ ചോദിച്ചു. രവിചന്ദ്രൻ ബില്ലിനു മുകളിൽ കിടക്കുന്ന ജീരകത്തിൽ നിന്ന് 1-2 എണ്ണം എടുത്ത് വെറുതെ ചവച്ചു. ഒരാളെ പോലെ മറ്റൊരാൾ ജീവിക്കണമെന്ന് പറയുന്നതിൽ കാര്യമില്ല ഏട്ടാ സാറേ. ഞാൻ പറയാറില്ലേ, ദൈവം ഓരോരുത്തർക്കും അവരവരുടെ റോഡ് അളന്നു കൊടുത്തിട്ടുണ്ടെന്ന്. അതീക്കോടെ ഓടിച്ചു പോയാ പോരെ. രാമകൃഷ്ണൻ ഗ്ലാസിനടിയിൽ ഉണ്ടായിരുന്ന വോഡ്ക ഐസ് കട്ടയോടൊപ്പം വായിലൊഴിച്ചു. സാറിനറിയോ, ഒരു ഫാക്ടറിയിൽ 1000-ക്കണക്കിന് കാറുകൾ നിർമ്മിക്കും. ഗുണനിലവാരം നോക്കിയ എല്ലാ വണ്ടികളും സെയിം ആയിരിക്കും. പക്ഷേ കൂട്ടത്തിലൊരെണ്ണം എഞ്ചിനീയറിംഗിന്റെ കണക്ക് വിട്ടിച്ച് നമ്മളെ അമ്പരപ്പിക്കും. അയിലൊരു മൈലേജും പുള്ളിങ്ങും ഒക്കെ കണ്ട ഉമ്മടെ കണ്ണുതൊള്ളും. അത് കയ്യേക്കിട്ടണവൻ ഭാഗ്യവാൻ. മാരേജിന്റെ കാര്യം ഏതാണ്ട് ഇതുപോലെ തന്നെയാ സാറേ, ഒരു ലോട്ടറി. പക്ഷേ 2 രൂപയുടെ പൂച്ച 5 രൂപയുടെ പാല് കുടിച്ചെന്ന് പറയണ കൂട്ടാ എല്ലാവരുടെയും കാര്യം. അസംതൃപ്തി. കേട്ടോ സാറേ, എനിക്ക് നവംബറിൽ 55. ഭാര്യയും ഞാനും തമ്മിൽ 4.5 വയസ്സിന്റെ ഡിഫറൻസേ ഉള്ളൂ. 10-22 കൊല്ലത്തെ ദാമ്പത്യത്തിലേക്ക് റിവേഴ്സ് അടിച്ചാ ഓർമ്മകളുടെ സുഗന്ധമൊന്നുമില്ല. ആകപ്പാട് ഒരുമാതിരി പഴയ ഗ്രീസിന്റെ സ്മെല്ലാന്ന്. തേച്ചാലും കുളിച്ചാലും പോവില്ല. ഉണ്ണുന്ന ചോറിലും കിടക്കപ്പായലും പറയണ വാക്കിലും വരെ ഈ മണമുണ്ടായി. 45 കഴിഞ്ഞാ തീർന്നു സാറേ. ബോഡിയൊക്കെ സെക്കൻഡ് ഹാൻഡ് ആയില്ലേ? പിന്നെ അതുമ്മലുള്ള സെക്സൊക്കെ ഓണവും വിഷുവും പോലെ കൊല്ലത്തിലൊരിക്കേ നടന്നു.

0: അത്ര തന്നെ. പിന്നെ വേണ്ടത് അണ്ടർസ്റ്റാൻഡിംഗ് ആ. ലൈഫ് സ്മൂത്ത് ആവണമെങ്കിൽ അത് വേണം. നമ്മുടെ കാര്യത്തിൽ അതും നടക്കില്ല സാറേ. കാലത്ത് 6 മണിക്കേറ്റ് ഒരു പോക്ക് പോയാ വെയിലും പൊടിയും കൊണ്ട് തിരിച്ചെത്തണത് രാത്രിയില. പിന്നെന്തൊട്ട് അണ്ടർസ്റ്റാൻഡിങ്. കുഴം വിടുമ്പോ അടുക്കള പുറത്തുനിന്ന് അവള് വിളിച്ചു പറയും, വെള്ളം ചൂടായിട്ടാ, ഞാൻ കുളിക്കും. മുടി ചീകണ നേരത്ത് അവള് പറയും, ചോറെടുത്തുട്ടാ, ഞാൻ കഴിക്കും. ഉറങ്ങണ മുൻപ് ഭാര്യയോട് കുറച്ചേരും മിണ്ടിയും പറഞ്ഞിരുന്ന ദാമ്പത്യത്തിന് ഒരു ഉറപ്പും മിനുസൊക്കെ കിട്ടുമെന്ന് ഞാനൊരു വീക്കിലിൽ വായിച്ചിട്ടുണ്ട്. കൊതിയില്ലാഞ്ഞിട്ടല്ല സാറേ കിടന്ന, അപ്പങ്ങടെ ഉറങ്ങിപ്പോവും. രാവിലെ തൊട്ടുള്ള ഈ ഓട്ടല്ലേ അത്രക്ക് ക്ഷീണ. ഈ നിന്ന നിൽപ്പ് ഞാൻ ഉപേക്ഷിച്ചാലും അവൾക്കൊരു ചുക്കു സംഭവിക്കില്ലെന്നറിയാം. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റണില്ലേട്ടാ. രാത്രി ഉണർന്ന പായയുടെ അറ്റത്ത് അവൾ ഉറങ്ങുന്നത് കാണാം. ഞാൻ കുറേയേരെ അവളറിയാതെ അവളുടെ മോത്ത നോക്കി നിൽക്കും. നിശ്ചലവും വളരെ ഏകാന്തവുമായ ഒരു തടാകത്തിലേക്ക് നോക്കി വെറുതെ ഇരിക്കുന്ന ഒരാളെ പോലെ ചെലവഴിച്ച രാത്രികളെ രാമകൃഷ്ണൻ ഓർത്തെടുത്തു. അപ്പോ രാമകൃഷ്ണന്റെ തൊണ്ടയിടറി. മലവെള്ളം പോലെ അവളുടെ മോത്തേക്ക് ഈ ലോകത്തിലെ മുഴുവൻ സങ്കടവും കുത്തി ഒലിച്ചു വരണ പോലെ തോന്നും. എനിക്കിപ്പോ നെഞ്ചാ പൊട്ടും. രാമകൃഷ്ണൻ പെട്ടെന്ന് നടപ്പാതയിൽ കുത്തിയിരുന്ന് വിതുമാൻ തുടങ്ങി. അയാളിൽ നിന്ന് അങ്ങനെയൊരു അനുഭവം രവിചന്ദ്രൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അയാൾ സമാധാനിപ്പിക്കാൻ രാമകൃഷ്ണനെ പുറത്ത് തട്ടിക്കൊണ്ടിരുന്നു. ഇല്ലേ സാറേ, എനിക്കുറപ്പാ. ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ മോത്തേക്കൊന്നും നോക്കിയ ആർക്കും അവരെ ഉപേക്ഷിക്കാൻ പറ്റില്ല. രാമകൃഷ്ണൻ സഹജമായ ആത്മാർത്ഥതയോടെ കരച്ചിൽ തുടർന്നു. ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. രവിചന്ദ്രൻ അയാളെ എഴുന്നേൽപ്പിച്ച് ഓട്ടോവിൽ കയറ്റി വിട്ടു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നു. എച്ചെടുത്ത് കാറിൽ നിന്നിറങ്ങിയപ്പോൾ രാമകൃഷ്ണൻ രവിചന്ദ്രന്റെ കൈപിടിച്ചമർത്തി സന്തോഷം പ്രകടിപ്പിച്ചു. ഇനി പേടിക്കാനില്ല, ഫോർവേഡ് ഈസിയാ. ഫിലിപ്പ് സാറ് നമ്മുടെ സ്വന്തം ആളാ. വൈകുന്നേരം രാമകൃഷ്ണൻ ഫോണിൽ വിളിച്ചു. ലൈസൻസ് 3 ദിവസത്തിനകം വീട്ടിൽ വന്ന് ഏൽപ്പിച്ചോളാം. വേണ്ട, താൻ ടൗണിൽ ഇറങ്ങുമ്പോൾ കളക്ട് ചെയ്തോളാമെന്ന് രവിചന്ദ്രൻ പറഞ്ഞു. 3-4 ദിവസം കഴിഞ്ഞ് പതിവ് പോലെ വിയർത്തൊലിച്ച് വീട്ടിൽ വന്നു കയറിയ രാമകൃഷ്ണനോട് ഭാര്യ വിളിച്ചു പറഞ്ഞു, ആ രവിമാഷിന്റെ ലൈസൻസ് കൊണ്ടുപോയിട്ടുണ്ടട്ടാ. സാറെപ്പോഴാ വന്നേ? രാമകൃഷ്ണൻ ചോദിച്ചു. സാറല്ല, ഒരു പെൺകുട്ടിയാ വന്നിരുന്നെ. തിരക്കിനിടയിൽ ആരാന്ന് ചോദിക്കാൻ പറ്റിയില്ല. അത് കേട്ട് രാമകൃഷ്ണന്റെ കണ്ണുകൾ ആശ്ചര്യം കൊണ്ടു. ഷർട്ടൂരി ചുമലിലെ ആണിയിൽ കൊളുത്തിയിടുമ്പോൾ അയാൾ മെല്ലെ ചിരിച്ചു. അപ്പോൾ അടുക്കളയിൽ നിന്നും ഭാര്യ വിളിച്ചു പറഞ്ഞു, വെള്ളം ചൂടായിട്ടാ.
1: വായനശാലയിൽ ഇപ്പോൾ കേട്ടത് സന്തോഷ ഏച്ചിക്കാനത്തിന്റെ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്ന കഥ. അവതരിപ്പിച്ചത് സൂര്യ ഇടവന. ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു.
2: തിരികെ ജീവിതത്തിലേക്ക് പ്രക്ഷേപണ പരമ്പര. മദ്യാസക്തിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയിക്കാവുന്ന ആൽക്കഹോളിക്സ് അനോണിമസ്. ലളിതമായ മാർഗങ്ങളിലൂടെ അമിത മദ്യപാനം എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടിയവരുടെ അനുഭവങ്ങൾ. തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:10 വൈകിട്ട് 5:30 തിരികെ ജീവിതത്തിലേക്ക്.
3: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മായാമയൂരമായി പീലി നിർത്തി നിൽക്കുന്ന പ്രിയപ്പെട്ട ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ പിറന്നാളാണ് ഇന്ന്. അദ്ദേഹത്തിന് എല്ലാവിധ പിറന്നാൾ ആശംസകളും നേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ നമുക്കൊരു യാത്ര പോകാം അല്ലേ? കൈതപ്രം കണ്ണാടിമനയിൽ കേശവൻ നമ്പൂതിരിയുടെയും അതിഥി അന്തർജനത്തിന്റെയും മകനായാണ്. 1950 ഓഗസ്റ്റ് 4 കർക്കടകത്തിലെ രേവതി നക്ഷത്രക്കാരന്റെ ജനനം. വാക്കുകളുടെ പൂത്താലം വലങ്കയ്യിലേന്തിയ ജീവിതയാത്രയിൽ തന്റെ മാന്ത്രിക വിരലുകളാൽ അദ്ദേഹം സൃഷ്ടിച്ച വരികൾ, ആ വരികൾ മലയാളികൾ തങ്ങളുടെ ആത്മാവിൻ പുസ്തകത്താളിൽ മയിൽപ്പീലിയായി ചേർത്തുവച്ചു.

ഊതിക്കാച്ചി പൊന്നൊരുക്കുന്ന പയ്യന്നൂർ ദേശം മലയാള സംഗീത പ്രേമികൾക്ക് നൽകിയ പവിത്ര മോതിരമാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യനായിരുന്ന കണ്ണാടി ഭാഗവതരുടെ മകൻ കൈതപ്രത്തിന്റെ ജീവിതം സൗപർണികാ നദി പോലെ അന്നും ഇന്നും സംഗീതത്തിൽ അലിഞ്ഞൊഴുകുകയായിരുന്നു. ദാരിദ്ര്യവും സങ്കടങ്ങളും ഇഴചേർന്ന ബാല്യമായിരുന്നുവെങ്കിലും സംസ്കൃത പഠനം, സാഹിത്യ വായനയുമൊക്കെ കുട്ടിക്കാലം തൊട്ട് കൂട്ടിലുണ്ട്. 10-ാം ക്ലാസ് പൂർത്തിയാക്കിയ ശേഷം കോട്ടയം പഴശ്ശി തമ്പുരാന്റെ ശിഷ്യനായി സംഗീത പഠനം തുടങ്ങി. പിന്നീട് പൂഞ്ഞാർ കോവിലകത്തും തലശ്ശേരി പൈതൽ മാഷിനും കീഴിലും തുടർന്ന് തിരുവനന്തപുരത്തും സംഗീത പഠനം. തിരുവനന്തപുരത്തെ ജീവിതത്തിനിടെ

1974 ആകാശവാണിയിൽ പാടാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. നരേന്ദ്രപ്രസാദിൻ്റെ നാട്യഗൃഹം നാടക ഗ്രൂപ്പിനു വേണ്ടി പാട്ടുകൾ ഈണമിടുകയും പാടുകയും ചെയ്തിരുന്നു. തുടർന്ന് കവിതകൾ മലയാളത്തിലെ വിവിധ മാസികകളിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. യേശുദാസിൻ്റെ തരംഗിണിക്ക് വേണ്ടി എഴുതിയ ചില പാട്ടുകളാണ് സിനിമയിലേക്കുള്ള വഴി തുറന്നത്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1986 ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ എന്നെന്നും കണ്ണേട്ടന്റെ എന്ന ചിത്രത്തിലെ ദേവദുന്ദുബി സാന്ദ്രലയമാണ് ആദ്യം എഴുതിയ ചലച്ചിത്ര ഗാനം. ആഭേരി രാഗത്തിൽ ജെറി അമൽദേവിന്റെ ഈണത്തിൽ പിറന്ന ആ ഗാനത്തിലൂടെ മലയാള സംഗീതത്തിൽ ഒരു സൗപർണിക നദി ഉറവെടുക്കുകയായിരുന്നു.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ, അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0492471 4000, 7025 9000 18.
2: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000.

0: ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
3: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 350 സിനിമകൾക്കാണ് കൈതപ്രം പാട്ടെഴുതിയത്. അനേകം സംഗീത സംവിധായകരുടെ പ്രിയപ്പെട്ട ഗാനരചയിതാവായി. എന്നാൽ കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ടിലാണ് ഏറ്റവുമധികം ഗാനങ്ങൾ പിറന്നത്. 1989 വരവേൽപ്പ് എന്ന ചിത്രത്തിലൂടെയാണ് ജോൺസണുമായി കൈതപ്രം കൂട്ടുകൂടിയത്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹുസൈനസ് അബ്ദുള്ളയിലെ ദേവസഭാതലം എന്ന ഗാനരംഗത്തിലെ സംഗീതജ്ഞനെ പോലെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കൊച്ചു കൊച്ചു വേഷങ്ങളുമായി 13 സിനിമകളിൽ കൈതപ്രം നടനായി എത്തി. എല്ലാവരും ഓർക്കുന്നുണ്ടാവും അല്ലേ, ഹുസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ മോഹൻലാലും കൈതപ്രത്തിന്റെയും ആ പാട്ട് സീന്. ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു പാട്ട് സീനായിരുന്നു അദ്ദേഹം വെല്ലുവിളികളിലൂടെയാണ് ആ ഗാനം രണ്ടുപേരും പാടിയിരിക്കുന്നത്.

സംവിധായകൻ ജയരാജിന്റെ ആദ്യ സിനിമയായ വിദ്യാരംഭം മുതൽ കൈതപ്രും കൂടെയുണ്ട്. കുടുംബസമേതവും പൈതൃകവും ഒക്കെയായി അനേകം സിനിമകൾ. ജയരാജിന്റെ സോപാനം എന്ന ചിത്രത്തിന് കഥയും തിരക്കഥയും എഴുതാൻ തീരുമാനിച്ചത് 1993 ഒരു മൂകാംബിക യാത്രക്കിടെയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ജയരാജിന്റെ തന്നെ ദേശാടനത്തിനാണ് ആദ്യമായി സംഗീത സംവിധാനം നിർവഹിച്ചത്. ആ ചിത്രത്തിലെ നാവാ മുകുന്ദ ഹരേ എന്ന ഗാനത്തിലൂടെ കൈതപ്രത്തിന്റെ മകൻ ദീപാങ്കുര

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
2: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
2: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
3: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
4: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
3: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
4: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
3: ഫോൺ 7999447-6836,
4: 9447-371-836,
3: 8078-502-836.
2: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയിലെ പ്രിയപ്പെട്ട മുത്തച്ഛൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മകൾ ദേവിയാണ് കൈതപ്രത്തിന്റെ ഭാര്യ. ദേവദർശനും ദീപാങ്കുരനുമാണ് മക്കൾ. കോഴിക്കോട് തിരുവണ്ണൂർ സ്വാതി തിരുനാൾ കലാകേന്ദ്രത്തിലൂടെ അനേകം തലമുറകൾക്ക് സംഗീതം പകർന്നു കൊടുക്കുന്നുമുണ്ട്. സംഗീത ചികിത്സ എന്ന ആശയത്തിന്റെ പ്രചാരണത്തിലും കൈതപ്രമാണ് മുൻകൈയെടുത്തത്. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടുമ്പോഴും ഉണ്ണി വാവാവോ പാടി ഉറക്കുമ്പോഴും നീരവഭാവം മരതകമണിയുന്ന ആ തീരഭൂവിന്റെ തണുപ്പുമുണ്ട്. പയ്യന്നൂരിലെ കൈതപ്രം എന്ന ഗ്രാമത്തെ ചുറ്റിയൊഴുകുന്ന ആ കണ്ണാടിപ്പുഴ മലയാളത്തിന്റെ സൗപർണികാ പുണ്യമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു.

1993 പൈതൃകത്തിലെ ഗാനരചനയ്ക്കും 1996 അഴകിയ രാവണൻ എന്ന ചിത്രത്തിലെ ഗാനരചനയ്ക്കും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. നാടകഗാനരചനയ്ക്കും 2 തവണ സംസ്ഥാന സർക്കാർ പുരസ്കാരം അദ്ദേഹം നേടിയിട്ടുണ്ട്.

കളിയാട്ടം, തട്ടകം, ഇന്നസന്തം, ജാനകിക്കുട്ടി തുടങ്ങി 20 ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. 1990 ദേശാടനം എന്ന ചിത്രത്തിലൂടെ മികച്ച സംഗീത സംവിധായകനായി മാറിയത്. കർണാടക സംഗീത രംഗത്തെ സംഭാവനകളെ മാനിച്ച് തുളസീവന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. തീ ചാമുണ്ടി, കൈതപ്രം കവിതകൾ എന്നീ കവിതാ സമാഹാരങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്.

വാക്കുകൾക്ക് സംഗീതത്തിന്റെ ആത്മാവ് പകർന്ന അപൂർവം ഗാനരചയിതാക്കളിൽ ഒരാളാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. മലയാളത്തിന്റെ മണ്ണിന്റെ മണവും സ്നേഹത്തിന്റെ നന്മയും ഭക്തിയുടെ ആഴവും ജീവിതത്തിന്റെ തത്വചിന്തയും ഒരുപോലെ അദ്ദേഹത്തിന്റെ വരികളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൈതപ്രത്തിന്റെ ഗാനങ്ങൾ കേവലം സിനിമാ ഗാനങ്ങൾ മാത്രമല്ല, മലയാളിയുടെ ഹൃദയത്തിൽ എന്നും ജീവിക്കുന്ന അനുഭവങ്ങളാണ്

ചില കവികൾ വാക്കുകൾ എഴുതുന്നു, ചിലർ കവിതകൾ സൃഷ്ടിക്കുന്നുണ്ട്, എന്നാൽ ചില അപൂർവ പ്രതിഭകൾ ജീവിതത്തെ തന്നെ ഗാനമാക്കുന്നു. അത്തരത്തിൽ മലയാള ചലച്ചിത്ര സംഗീതത്തിന് ഹൃദയത്തിന്റെ ഭാഷ സമ്മാനിച്ച ഗാനരചയിതാവാണ് കൈതപ്രം. അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രണയത്തിന്റെ ആർദ്രതയും ഭക്തിയുടെ വിശുദ്ധിയും പ്രകൃതിയുടെ പച്ചപ്പും ഗ്രാമീണ ജീവിതത്തിന്റെ നിഷ്കളങ്കതയും അമ്മയുടെ വാത്സല്യവും മനുഷ്യന്റെ ആത്മാന്വേഷണവും ഇതെല്ലാം അദ്ദേഹത്തിന്റെ വരികളിൽ ജീവൻ പ്രാപിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കാലം എത്ര മുന്നോട്ട് പോയാലും കൈതപ്രത്തിന്റെ ഗാനങ്ങൾക്ക് ഒരിക്കലും പഴക്കമാകാത്തത്.

അപ്പോൾ വാക്കുകൾക്ക് സംഗീതത്തിന്റെ ചിറകുകൾ നൽകിയ ആ മഹത്തായ ഗാനരചയിതാവിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ പ്രത്യേക ചലച്ചിത്ര ഗാനപരിപാടി ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.

ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 12 മണിക്ക് ആർദ്രഗീതങ്ങളാണ്, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, തുടർന്ന് നാട്ടുവിശേഷം. 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്ന് മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ, 2 മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകുന്നേരം 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 നാലമ്പല വിശേഷങ്ങളുടെ പുനഃപ്രക്ഷേപണം, 5:45 വീണ്ടും ആർദ്രഗീതങ്ങൾ, 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 6:40 സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥാ ഗാനലയം. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9 മണിക്ക് നാട്ടിലെ പാട്ടും, തുടർന്ന് 10 മണിക്ക് ഗാനതരംഗവും ആർദ്രഗീതങ്ങളും. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
0: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്: ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ്: ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880 8111933600. സി എം വിസ്താര,
1: സി എം വിസ്താര നെല്ലൂന്നി.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 4, കർക്കടകം 19, ചൊവ്വാഴ്ച.

കലക്ടർ അവധി നൽകി. വയനാട്, ഇടുക്കി ജില്ലകളിൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങളുള്ള സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. കോട്ടയം, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലായി തിങ്കളാഴ്ച 4 പേർ മുങ്ങിമരിച്ചു. കോട്ടയം അയർക്കുന്നം ആറുമാനൂറിൽ അഴിയാത്ത് ജിൻഡോ മാത്യു, പന്തളത്തിനടുത്ത് കരിങ്ങാലിപ്പാടത്ത് ലെനിൻ മുരളി, വൈപ്പിൻ പെരുമാൾപ്പടി ഫിഷർമാൻ കോളനിയിൽ നിന്തത്തിൽ സതീശൻ, പോത്താനിക്കാട് മാളിയേക്കൽ ഐഷ എന്നിവരാണ് വെള്ളക്കെട്ടിൽ വീണു മരിച്ചത്. പേരാവൂർ കാഞ്ഞിരപ്പുഴയിൽ കാണാതായ വി പി ഹനീഫ, പുളിങ്ങോം മീന്തുള്ളിയിൽ തുരുത്തിയിൽ ഒറ്റപ്പെട്ട ആളെ രക്ഷിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട ആർ രാജേഷ് എന്നിവരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് 10,000 രൂപ വീതം അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന് 8,00,000 രൂപ നൽകും. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിലും വീട് നഷ്ടപ്പെട്ടവർക്ക് സ്ഥലം വാങ്ങി വീട് വെക്കാനുള്ള സഹായധനം 10,00,000 രൂപയിൽ നിന്ന് 12,00,000 രൂപയായി ഉയർത്തി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് മടങ്ങുന്നവർക്ക് വീട് വൃത്തിയാക്കാൻ 10,000 രൂപ നൽകും. ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് ഒരു റേഷൻ കാർഡിൽ 2 പേർക്ക് ദിവസം 300 രൂപ വീതം നൽകും. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് 4,00,000 മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ദുരിതാശ്വാസ നിധികളിൽ നിന്ന് 2,00,000 വീതവും ഉൾപ്പെടുത്തിയാണ് 8,00,000 നൽകുക. പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 6,00,000 സ്ഥലം വാങ്ങാൻ 4,00,000 നൽകിയിരുന്നത്. മഴ ശക്തമാണെങ്കിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അണക്കെട്ടുകളിൽ ശരാശരി 42.57% വെള്ളമുള്ളൂവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഏതാനും ദിവസം മുൻപ് 30% ഇപ്പോൾ 40%. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ട സാഹചര്യം തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. ബി ജെ പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ രാജിവെച്ച ഒഴിവിൽ ബീഹാർ നിയമസഭയിലെ ബംഗിപ്പൂർ സീറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി ജയം നേടി ജൻസുരാജ് പാർട്ടി അധ്യക്ഷൻ പ്രശാന്ത് കിഷോർ. ഗുജറാത്തിലെ മഞ്ചൽപൂർ നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സതേന്ദ്രഭായ് പട്ടേലും മധ്യപ്രദേശിലെ ദതിയയിൽ കോൺഗ്രസിന്റെ ഘനശ്യാം സിംഗും ജയിച്ചു. കശുവണ്ടി ഇറക്കുമതി കേസിൽ 1 പ്രതി കശുവണ്ടി കോർപ്പറേഷൻ മുൻ മാനേജിംഗ് ഡയറക്ടർ കെ എ രതീഷ് സർക്കാരിന്റെ എല്ലാ പദവികളും രാജിവെച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണിത്. അദ്ദേഹം സർക്കാർ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് തുടരുന്നതിനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. കഞ്ചിക്കോട് റെയിൽവേ കോച്ച് ഫാക്ടറി യാഥാർത്ഥ്യമാവുമെന്ന പ്രതീക്ഷയ്ക്ക് മങ്ങൽ. റെയിൽവേയുടെ കോച്ച് ആവശ്യങ്ങൾ നിറവേറ്റാൻ നിലവിലുള്ള ഉൽപ്പാദന യൂണിറ്റുകളും ഇതിനകം ആസൂത്രണം ചെയ്തവയും പര്യാപ്തമാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ അറിയിച്ചു. റെയിൽവേക്ക് കൈമാറിയ 228 ഏക്കർ ഭൂമി ഉപേക്ഷിക്കില്ലെന്നും ഭാവിയിലെ റെയിൽവേ വികസന പ്രവർത്തന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പരീക്ഷാക്രമക്കേടുകൾക്കെതിരെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഡൽഹി ജന്തർമന്ദിറിലും രാജ്യത്ത് വിവിധയിടങ്ങളിലും നടന്ന പ്രതിഷേധങ്ങളിൽ രജിസ്റ്റർ ചെയ്ത FIR സംസ്ഥാന സർക്കാരുകൾക്ക് പിൻവലിക്കാവുന്നതാണെന്ന് സുപ്രീംകോടതി. ഇത് സംബന്ധിച്ച് ജൂലൈ 28 പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിൽ കോടതി വ്യക്തത വരുത്തി. പ്രതിഷേധത്തിൽ പങ്കെടുത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കെതിരെയുള്ള നിയമ നടപടികൾ തുടരാമെന്നായിരുന്നു മുൻ ഉത്തരവ്. 6 വനിതാ ഗുസ്തി താരങ്ങൾ നൽകിയ ലൈംഗിക അതിക്രമ കേസിൽ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ മേധാവിയും ബി ജെ പി മുൻ MPയുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെയും ഫെഡറേഷൻ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് തോമറിനെയും ഡൽഹിയിലെ വിചാരണ കോടതി കുറ്റവിമുക്തരാക്കി. റൌസ് അവന്യൂ കോടതിയിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അശ്വിനി പൻവാറിന്റേതാണ് ഉത്തരവ്. അതേസമയം പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും പോരാട്ടം തുടരുമെന്നും സർക്കാരും മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും ബ്രിജ്ഭൂഷണെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്നും ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം ഇന്ന് ആരംഭിക്കും. രാവിലെ 7 മണി മുതൽ 8 വരെയാണ് ആദ്യഘട്ടം. ഓൺലൈനിൽ ബുക്ക് ചെയ്തതിന്റെ രസീതുമായി 1.5 മണിക്കൂർ മുൻപ് റിപ്പോർട്ട് ചെയ്യണം. കിഴക്കേ നടയിലെ പൊതു ക്യൂ പന്തലിന്റെ വടക്കേ അറ്റത്തെ വരിയാണ് വെർച്വൽ ക്യൂ ദർശനത്തിനായി ഏർപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ 7 മുതൽ ഉച്ചവരെ ഓരോ മണിക്കൂർ വീതവും വൈകിട്ട് 4 മുതൽ 5 വരെയുമാണ് വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനമുള്ളത്. ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയിൽ വിട്ടുപോയ 10 ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം നടത്താൻ പരീക്ഷാ വിഭാഗത്തോട് PSC നിർദ്ദേശിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ട് രേഖകളുടെ പരിശോധന നടന്നതിനാൽ മൂല്യനിർണ്ണയം വൈകുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളായ 9 CPM പ്രവർത്തകർക്ക് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ഝാർഖണ്ഡിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഷോർട്ട് സർവീസ് കമ്മീഷൻ പരീക്ഷകളുടെ ചോദ്യക്കടലാസ് ചോർന്ന സംഭവത്തിൽ വിദ്യാർത്ഥികൾ ആരംഭിച്ച സമരം 6-ാം ദിവസം പിന്നിട്ടു. തിങ്കളാഴ്ച നിരാഹാര സമരവുമായി പ്രക്ഷോഭം ശക്തിപ്പെട്ടു. ക്രമക്കേടുകൾ CBIയോ ED അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് റാഞ്ചിയിലെ ജയ്പാൽ സിംഗ് മുണ്ട സ്റ്റേഡിയത്തിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്. വിദ്യാർത്ഥി നേതാവായ
ദേവേന്ദ്രനാഥ് മഹ്തോയുടെ

0: നേതൃത്വത്തിലാണ് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥി സമരം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോസ്റ്റ് ചെയ്ത വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് നീക്കിയ സംഭവത്തിൽ മെറ്റ തലവൻ മാർക്ക് സക്കർബർഗ് മാപ്പ് പറയണമെന്ന് പാർലമെന്ററി സമിതി, ഇല്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ ബഹളത്തിൽ തുടർച്ചയായ നാലാം ദിവസവും പാർലമെന്റ് സ്തംഭിച്ചു. പക്ഷേ ആഭ്യന്തരമന്ത്രി ഇരു സഭകളിലും നിന്ന് വിട്ടുനിൽക്കുകയാണ്. ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന ബില്ലുകൾ ഇതിനിടയിൽ ഇരു സഭകളും പാസാക്കിയെങ്കിലും അവ അവതരിപ്പിച്ചത് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ്. കാവേരി ജലത്തിൽ നിന്ന് അർഹമായ വിഹിതം വിട്ടുനൽകാൻ കാവേരി ജലനിയന്ത്രണ അതോറിറ്റിയോ കർണാടകമോ തയ്യാറാവുന്നില്ലെന്ന് കാണിച്ച് തമിഴ്നാട് തിങ്കളാഴ്ച സുപ്രീംകോടതിയിൽ ഹർജി നൽകി. ഇതേ ആവശ്യമുന്നയിച്ച് DMK കഴിഞ്ഞ ദിവസം ഹർജി നൽകിയിരുന്നു. കാപ്പ കേസ് പ്രതിയായ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ സുഗതന്റെ അവധി അപേക്ഷയ്ക്ക് മന്ത്രി ഷാജിയുടെ എതിർപ്പ് മറികടന്ന് അനുകൂലമായി കത്ത് നൽകിയ സംഭവത്തിൽ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്ര പി അരുണിമയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പ്രതിക്ക് നിയമപരമായി അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഫയലിൽ ദുരുദ്ദേശത്തോടെ മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലുകളും വരുത്തിയെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ആറാം മാസത്തിലേക്ക് കടന്ന ഇറാൻ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുകയെന്ന ലക്ഷ്യവുമായി തിങ്കളാഴ്ച ചർച്ച ആരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എയർഫോഴ്സ് വണ്ണിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോർമൂസ് കടലെടുക്ക് പൂർണ്ണമായി തുറക്കുക, ഇറാനിൽ നിന്നുള്ള ആണവ ഭീഷണി അവസാനിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാവും ചർച്ചയെന്നും കൂട്ടിച്ചേർത്തു. എന്നാൽ ട്രംപിന്റെ വാക്കുകളെ നിഷേധിച്ച ഇറാൻ ഒരു ചർച്ചയിലും പങ്കെടുക്കാൻ തങ്ങൾക്ക് പദ്ധതിയില്ലെന്ന് വ്യക്തമാക്കി. മഴക്കെടുതിയെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷകളും പരാതികളും സ്വീകരിക്കുന്നതിന് അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത ഹെൽപ്പ് ഡെസ്ക് ഇന്നു മുതൽ പ്രവർത്തനം തുടങ്ങും. തഹസിൽദാരുടെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പ്, കൃഷി വകുപ്പ്, ഗ്രാമപഞ്ചായത്ത്, പോലീസ്, ആരോഗ്യവകുപ്പ് എന്നിവയുടെ പ്രതിനിധികൾ ഹെൽപ്പ് ഡെസ്കിൽ സേവനം നൽകും. PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം ഇന്ന് ചേരും. ഈ യോഗത്തിൽ തയ്യാറാക്കുന്ന അന്തിമ റിപ്പോർട്ട് നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തേക്കും. ട്രാൻസ്ജെൻഡറുകളുടെ ലിംഗനിർണയ അധികാരം റദ്ദാക്കുന്ന ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി നിയമം അവരുടെ നിലവിലുള്ള അവകാശങ്ങളെ ബാധിക്കരുതെന്ന് സുപ്രീംകോടതി. നിയമത്തിനെതിരെ സമർപ്പിച്ച ഹർജി പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മല്യ ബാഗ്ചി, V മോഹന എന്നിവരുടേതാണ് നിരീക്ഷണം. ലിംഗമാറ്റ ചികിത്സ ചെയ്യുന്നവർക്കോ നിലവിൽ ID കാർഡ് ഉള്ളവരുടെയോ അവകാശങ്ങളെ നിയമം ബാധിക്കരുത്. നിയമം സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം പരിശോധിക്കണമെന്നും കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. ശബരിമലയിൽ കഴിഞ്ഞ സീസണിൽ അരവണ നിർമ്മാണത്തിന് മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. ഇതിനായി പ്രത്യേക അന്വേഷക സംഘം രൂപീകരിച്ച് 10 ദിവസത്തിനകം അറിയിക്കാനും ജസ്റ്റിസുമാരായ V രാജ, VG രാഘവൻ, KV ജയകുമാർ എന്നിവരുടെ ദേവസ്വം ബെഞ്ച് വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെ ജനകീയ പ്രതിഷേധമുയർത്തി LDF തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തി. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. പരിക്കേറ്റ് പുറത്തായ ജസ്പ്രീത് ബുംറയ്ക്ക് പകരം ജമ്മുകാശ്മീർ പേസർ അക്കിബ് നബി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തി. ദുലീപ് ട്രോഫി ക്രിക്കറ്റിനായുള്ള ദക്ഷിണമേഖല ടീമിൽ മലയാളി താരം MD നിതീഷ് ഇടം നേടി. തിലക് വർമ്മയാണ് ക്യാപ്റ്റൻ. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് September 19 തുടക്കമാകും. October 4 അവസാനിക്കും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.
2: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
3: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: ഉണ്ട്.
3: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായ ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ, ആരോഗ്യപ്രദ

0: ആത്മാവിനുമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് എസ്എം ഹോസ്പിറ്റൽ.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.0.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6.

കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

0: നിർത്ത് നിർത്ത് നിർത്ത്. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
2: പുലരിക്കുന്ന പൊന്നിൽ മുക്കിയതാരാണ്?
0: ആ, ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സാർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷെ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0492471400, 7225900018.

0: മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648 9495127627 9656948321.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധന കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ റേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്ര

ആരോഗ്യത്തിനായി വിശ്വസിക്കാം. SM ഹോസ്പിറ്റൽ, സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും, കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ൽ ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവെച്ചു. മഴക്കെടുതി നേരിടുന്ന പത്തനംതിട്ടയിലെ ആറന്മുള റാന്നി പ്രദേശങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം സന്ദർശിക്കും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് സാമ്പത്തികം പ്രശ്നമായി നിലനിൽക്കില്ലെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. കോട്ടയത്തും കണ്ണൂരും ഒഴുക്കിൽപ്പെട്ട 2 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. ഡി എം കെ നേതാവ് ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാർത്തകൾ വിശദമായി. ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവെച്ചു. രാജ്യസഭാ നടപടികളും 12 വരെ നിർത്തിവെച്ചിരുന്നു. ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ഇന്നും ഇരുസഭകളിലും ബഹളം തുടർന്നത്. അയോധ്യ വിഷയവും പ്രതിപക്ഷം ഉന്നയിച്ചു. മഴക്കെടുതി നേരിടുന്ന ആറന്മുള റാന്നി പ്രദേശങ്ങൾ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ പത്തനംതിട്ടയിലെത്തി. കോഴഞ്ചേരി റെസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രി അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയാണ്. ജില്ലയിലെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുന്ന കാര്യത്തിൽ സ്വീകരിച്ച നടപടികൾ മുഖ്യമന്ത്രി വിലയിരുത്തും. ജില്ലയിൽ മഴ തുടരുകയാണ്. റാന്നി കോന്നി പ്രദേശങ്ങളിലും വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ തിരുവല്ലയടക്കം താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ജില്ലയിൽ 100-ലധികം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ അടച്ചു. പമ്പാ നദിയിൽ ജലനിരപ്പ് ചെറിയ അളവിൽ കുറഞ്ഞിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് സാമ്പത്തികം പ്രശ്നമായി നിലനിൽക്കില്ലെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പത്തനംതിട്ടയിൽ പറഞ്ഞു. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായാണ് ഏകോപിപ്പിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. എല്ലാ ക്യാമ്പുകളിലും ആവശ്യമായ സൌകര്യങ്ങൾ സമയബന്ധിതമായി എത്തിക്കുന്നുണ്ടെന്നും വിഷ്ണുനാഥ് വ്യക്തമാക്കി. അപ്രതീക്ഷിതമായി അതിശക്ത മഴ പെയ്തതാണ് ദുരിതത്തിന് കാരണമെന്നും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിപക്ഷം എല്ലാറ്റിലും രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് 353 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 13,496 പേർ കഴിയുന്നതായും ദുരിതബാധിതർക്ക് നഷ്ടപരിഹാര വിതരണം വൈകില്ലെന്നും മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. സംസ്ഥാനത്ത് 56 വീടുകൾ പൂർണ്ണമായും 499 വീടുകൾ ഭാഗികമായി തകർന്നതായും മന്ത്രി പത്തനംതിട്ടയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെ 12 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ ജാഗ്രതയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ, മലവെള്ളപ്പാച്ചൽ സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ പേരാവൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ഹനീഫയുടെ മൃതദേഹം കണ്ടെത്തി. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കാഞ്ഞിരപ്പുഴയിൽ ഹനീഫ ഒഴുക്കിൽപ്പെട്ടത്. ചെറുപുഴ മീന്തുള്ളിയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിനായി കേരള കർണാടക വനംവകുപ്പ് സംയുക്ത സംഘം കർണാടക വനത്തിൽ തെരച്ചൽ ആരംഭിച്ചു. തളിപ്പറമ്പ് റേഞ്ച്, വീരാജ്പേട്ട, മുണ്ട്രോത്ത് റേഞ്ചുകളിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 40 പേരാണ് തെരച്ചിൽ സംഘത്തിൽ. 2 ദിവസമായി തുടരുന്ന കനത്ത മഴയ്ക്ക് കണ്ണൂരിൽ ശമനമായി. കണ്ണൂർ ജില്ലയിൽ 6 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 456 പേരാണ് കഴിയുന്നത്. ഇന്നലെ 1 വീട് പൂർണ്ണമായും 6 വീടുകൾ ഭാഗികമായും തകർന്നു. 11 വില്ലേജുകളെയാണ് വെള്ളപ്പൊക്കം ബാധിച്ചത്. കാലവർഷക്കെടുതിയിൽ

യിൽ ഒരാൾ മരിച്ചു. കനത്ത മഴയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചിട്ട കണ്ണൂർ കൊട്ടിയൂർ പാൽച്ചുരം മാനന്തവാടി റോഡ് തുറന്നു നൽകാൻ ജില്ലാ കലക്ടർ ഉത്തരവിട്ടു. പകൽ സമയങ്ങളിലാണ് റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുക്കുക. വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെ ഗതാഗത നിരോധനം തുടരും. കോട്ടയം ജില്ലയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെടുത്തു. മണർക്കാട് പറമ്പുകര സ്വദേശി ശരണിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. തിങ്കളാഴ്ച വൈകിട്ടാണ് പാടശേഖരത്തോട് ചേർന്ന വെള്ളക്കെട്ടിലേക്ക് ശരൺ വീണത്. ജില്ലയിൽ രാത്രിയിൽ മഴയ്ക്ക് ശമനം ഉണ്ടായിരുന്നെങ്കിലും രാവിലെ മുതൽ ചില ഭാഗങ്ങളിൽ വീണ്ടും മഴ ശക്തമായി. എന്നാൽ നദികളിലെ ജലനിരപ്പ് കുറഞ്ഞു. കോട്ടയം MC റോഡിൽ ചില ഭാഗങ്ങളിൽ വെള്ളം കയറി. ജില്ലയിൽ 114 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3714 പേരെ മാറ്റിപ്പാർപ്പിച്ചു. 108 ആംബുലൻസിൽ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാരായി അംഗീകൃത നഴ്സുമാരെ മാത്രമേ നിയമിക്കൂവെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 108 ആംബുലൻസിന്റെ നടത്തിപ്പ് കരാർ കമ്പനിയായ EMRI ഗ്രീൻ ഹെൽത്ത് സർവീസസ് അധികൃതരുമായി മന്ത്രി നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനം എടുത്തത്. മാസങ്ങളായി ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയായിരുന്നു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒപ്പുവച്ച കരാർ പ്രകാരം നഴ്സിംഗ് പാസ്സാകാത്തവർക്കും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാരായി നിയമനം വ്യവസ്ഥ ചെയ്തിരുന്നു. കേരളത്തിന്റെ ആരോഗ്യ സാഹചര്യം വ്യത്യസ്തമാണെന്നും അതീവ ഗുരുതരാവസ്ഥയിലായവരുടെ ജീവൻ രക്ഷിക്കാൻ 108 നഴ്സുമാർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും അതിനാൽ അംഗീകൃത നഴ്സുമാരെ മാത്രമേ നിയോഗിക്കാനാവൂവെന്നും മന്ത്രി മുരളീധരൻ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. DMK നേതാവ് ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാവേരി വിഷയത്തിലെ പ്രസംഗത്തിനിടെ നടി തൃഷയെക്കുറിച്ച് നടത്തിയ ദ്വയാർത്ഥ പരാമർശത്തിൽ തഞ്ചാവൂർ പോലീസ് എടുത്ത കേസിന്റെ തുടർ നടപടികളുടെ ഭാഗമായാണ് ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ ഉദയനിധി സ്റ്റാലിനെ ഉച്ചയ്ക്ക് 12 വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. മുൻകൂർ ജാമ്യം തേടി ഉദയനിധി സ്റ്റാലിൻ മദ്രാസ് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. കസ്റ്റഡിയിലെടുത്തതിനെതിരെ DMK MPമാർ ഡൽഹിയിൽ പ്രതിഷേധിച്ചു. ഈ വർഷം ജൂലൈയിൽ രാജ്യത്തെ റെയിൽവേ ചരക്ക് ലോഡിംഗിൽ 9% വളർച്ച രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇത് 129.7 ദശലക്ഷം ടൺ ആയിരുന്നു. ഈ വർഷം 141.3 ദശലക്ഷം ടൺ ആയി വർദ്ധിച്ചു. അടിയന്തര വൈദ്യപരിചരണത്തിന് ഇരുചക്ര റോഡ് ആംബുലൻസ് കൊണ്ടുവരുന്നതിന് 1989 കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളിൽ ഭേദഗതി നിർദ്ദേശിക്കുന്ന കരട് വിജ്ഞാപനം ഉപരിതല ഗതാഗത മന്ത്രാലയം സമർപ്പിച്ചു. നിർദ്ദിഷ്ട അടിയന്തര ആംബുലൻസ് സേവനം വിദൂര പ്രദേശങ്ങളിൽ വൈദ്യസഹായം പെട്ടെന്നെത്തിക്കാൻ സഹായിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും ഇരിട്ടി ICDSഉം സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമഗ്ര ബോധവൽക്കരണ പരിപാടി നാളെയും മറ്റന്നാളും കണ്ണൂർ ഇരിട്ടിയിൽ നടത്തും. രാവിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള ഉദ്ഘാടനം ചെയ്യും. VBG റാംജി നിയമം, ഭാരതീയ ന്യായ സംഹിത എന്നിവയെക്കുറിച്ച് പ്രബന്ധാവതരണം, ഫോട്ടോ പ്രദർശനം, ആധാർ ക്യാമ്പ്, കലാപരിപാടികൾ, വിവിധ മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് വെർച്വൽ ക്യൂ ആരംഭിച്ചു. രാവിലെ 7 മുതൽ 8 വരെയായിരുന്നു ആദ്യഘട്ടം. ഓൺലൈനിൽ ബുക്ക് ചെയ്തതിന്റെ രസീതിയുമായി അരമണിക്കൂർ മുൻപ് റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് കിഴക്കേ നടയിലെ പൊതു ക്യൂ പന്തലിന്റെ വടക്കേയറ്റത്തെ വരിയാണ് വെർച്വൽ ക്യൂ ദർശനത്തിന് ഒരുക്കിയത്. രാവിലെ 7 മുതൽ ഉച്ചവരെ 1 മണിക്കൂർ വീതവും വൈകിട്ട് 4 മുതൽ 5 വരെയുമാണ് വെർച്വൽ ക്യൂ ദർശനം. ഓരോ മണിക്കൂറിലും 300 പേർക്ക് വീതമാണ് പ്രവേശനം. കാസർകോട് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ വർഷങ്ങളായി സൂക്ഷിച്ച ഉടമസ്ഥരില്ലാത്ത 484 വാഹനങ്ങൾ ഈ ലേലം ചെയ്യുന്നു. 2011 കേരള പോലീസ് ആക്ട് സെക്ഷൻ 56 പ്രകാരമാണ് നടപടി. 30 ദിവസത്തിനകം വാഹനങ്ങളുടെ യഥാർത്ഥ ഉടമസ്ഥർ ആവശ്യമായ രേഖകൾ സഹിതം ബന്ധപ്പെട്ട സ്റ്റേഷൻ ഹൌസ് ഓഫീസർ മുൻപാകെ നേരിട്ട് ഹാജരായി അവകാശവാദം ഉന്നയിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ദീർഘകാലം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കണ്ണൂർ എളയാവൂരിലെ CP നാരായണൻ നമ്പ്യാർ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കണ്ണൂർ മഹാത്മാമന്ദിരം പ്രസിഡന്റ്, തോട്ടട അഭയനികേതൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം കണ്ണൂർ പയ്യാമ്പലത്ത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സുരക്ഷ ശക്തമാക്കി. സമീപകാലത്ത് ആശുപത്രി പരിസരത്ത് മോഷണശ്രമങ്ങൾ, സ്വത്ത് നശിപ്പിക്കൽ, മദ്യപാനം, ലഹരി ഉപയോഗം തുടങ്ങിയ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സുരക്ഷ ശക്തമാക്കാൻ ആശുപത്രി സൂപ്രണ്ട് സുരക്ഷാ വിഭാഗത്തിന് കർശന നിർദ്ദേശം നൽകിയത്. കോഴിക്കോട് തിരുവമ്പാടി തുഷാരഗിരി കോടഞ്ചേരി റൂട്ടിൽ പുതിയ KSRTC പ്രിയദർശിനി ബസ് സർവീസ് ആരംഭിച്ചു. വിനോദസഞ്ചാരികൾക്കും റെയിൽവേ യാത്രക്കാർക്കും ആശ്വാസകരമായ സർവീസ് തിരുവമ്പാടി ഡിപ്പോയിൽ നിന്നാണ് തുടങ്ങിയത്. ആദ്യ ട്രിപ്പ് CK കാസിം MLA ഉദ്ഘാടനം ചെയ്തു.

കേരള ജല അതോറിറ്റിയുടെ കുറ്റിക്കാട്ടൂർ ബൂസ്റ്റർ സ്റ്റേഷനിലെ മോട്ടോർ റൂമുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഉച്ചവരെ കുടിവെള്ള വിതരണം തടസ്സപ്പെടും. മെഡിക്കൽ കോളേജ് പരിസരത്തും സമീപ പ്രദേശത്തുമാണ് കുടിവെള്ള വിതരണം മുടങ്ങുകയെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടപ്പാക്കുന്ന പച്ചമലയാളം കോഴ്സിലേക്ക് ആഗസ്റ്റ് 15 വരെ രജിസ്റ്റർ ചെയ്യാം. മലയാളം മീഡിയത്തിൽ പഠിക്കാൻ അവസരം ലഭിക്കാത്തവർക്കും മലയാളത്തിൽ സാമാന്യ പരിജ്ഞാനം ആഗ്രഹിക്കുന്നവർക്കും കോഴ്സിന് അപേക്ഷിക്കാം. അപേക്ഷകർക്ക് 17 വയസ്സ് പൂർത്തിയായിരിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവെച്ചു. മഴക്കെടുതി നേരിടുന്ന പത്തനംതിട്ടയിലെ ആറന്മുള റാന്നി പ്രദേശങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം സന്ദർശിക്കും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് സാമ്പത്തികം പ്രശ്നമായി നിലനിൽക്കില്ലെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. കോട്ടയത്തും കണ്ണൂരും ഒഴുക്കിൽപ്പെട്ട 2 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. ഡി എം കെ നേതാവ് ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്ന് മലയാളത്തിൽ വാർത്തകൾ. 1 റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 അതിഥി ഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 നാലമ്പല വിശേഷങ്ങളുടെ പുനഃപ്രക്ഷേപണം. 5:45 വീണ്ടും ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 6:40 സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥാ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:00 നാട്ടിലെ പാട്ടും. തുടർന്ന് 10:00 ഗാനതരംഗവും ആർദ്രഗീതങ്ങളും. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയേൽ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ സന്ദർശിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ 13 ജില്ലയിലെത്തി. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ DMK നേതാവ് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്ത് തമിഴ്നാട് പോലീസ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 2nd അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കം. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് ഒരവസരം കൂടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് ഇറാൻ. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പോലീസ് നടപടി സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. പാർലമെന്റ് ജനാധിപത്യത്തിന്റെ പരമോന്നത വേദിയാണെന്നും ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമായി സഭയെ ഉപയോഗിക്കണമെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചു.
1: चर्चा संवाद के लिए जहां 140 करोड़ लोगों की अपेक्षाएं आकांक्षाएं, ये नारेबाजी करने का मंच नहीं है. लोकतंत्र का सर्वोच्च मंच होने के कारण हम सबकी जिम्मेदारी बन जाती है कि हम सदन में चर्चा करें, संवाद करें और असहमति व्यक्त करें, लेकिन सदन चर्चाओं के लिए.
0: പ്രതിപക്ഷം ബഹളം തുടർന്ന സാഹചര്യത്തിൽ ലോക്സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ 2 മണിവരെ സഭ നിർത്തിവയ്ക്കുകയായിരുന്നു. NDA പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, എസ് ജയശങ്കർ, NDA കക്ഷി നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പാർലമെന്റ് സമ്മേളനത്തിൽ സഖ്യത്തിന്റെ ഐക്യം പൂർണ്ണതോതിൽ പ്രകടിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് എല്ലാ ചൊവ്വാഴ്ചയും NDA പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത്. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഞ്ഞജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴയുടെ പശ്ചാത്തലത്തിൽ 10 ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. PSC ഇന്നത്തെയും 5, 6, 10 തീയതികളിലെയും ഓൺലൈൻ OMR പരീക്ഷകൾ മാറ്റിവച്ചു. സംസ്ഥാനത്താകെ 13,000-ലേറെ പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. മഴക്കെടുതികളിൽ 16 പേർ മരിച്ചതായും ഔദ്യോഗിക സ്ഥിരീകരണമുണ്ട്. മഴ തുടരുന്ന ഇടങ്ങളിൽ വിവിധ നദികളിലെയും അണക്കെട്ടുകളിലെയും ജലനിരപ്പ് ഉയരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്. 13 ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകളായ ആറന്മുള, റാന്നി പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ കോഴഞ്ചേരിയിലെത്തി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോഴഞ്ചേരി ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന അവലോകന

0: അവലോകന യോഗത്തിൽ മന്ത്രി പി സി വിഷ്ണുനാഥും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ പരക്കെ മഴ തുടരുന്നുണ്ടെങ്കിലും റാന്നി കോന്നി പ്രദേശങ്ങളിൽ നിന്നും വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ തിരുവല്ല അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ആറന്മുളയിൽ പല സ്ഥലങ്ങളിലും പൂർണ്ണമായും വെള്ളക്കെട്ട് വിട്ടൊഴിഞ്ഞിട്ടില്ല. കോട്ടയം ജില്ലയിൽ രാത്രിയിൽ മഴയ്ക്ക് ശമനമുണ്ടായിരുന്നെങ്കിലും രാവിലെ മുതൽ ജില്ലയുടെ ചില ഭാഗങ്ങളിൽ മഴ അനുഭവപ്പെടുന്നുണ്ട്. എം സി റോഡിൽ ചിലയിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പാലാ ഭാഗങ്ങളിൽ മീനച്ചിലാറ്റിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയെങ്കിലും ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുകര, നട്ടാശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ വെള്ളം കയറിയ നിലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ തിരുവൻവണ്ടൂരും പാണ്ടനാട്ടിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. പാണ്ടനാട് വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചു. ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. പമ്പ, അച്ചൻകോവിൽ, മണിമല നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. തണ്ണീർമുക്കം ബണ്ട് വഴിയും തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനാൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബക്തിയാർ സൈദോവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ഉഭയകക്ഷി ബന്ധം, വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിലേക്ക് വ്യാപിച്ചതായി ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: Deeply appreciate that the government and people of Uzbekistan have taken a strong stand on combating terrorism in all its forms and manifestations. You have your own challenges and your own experiences, but we know that both of us have shown zero tolerance towards sanctuaries and towards cross border.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തമിഴ്നാട്ടിൽ വിവാദ പരാമർശം നടത്തിയതിന് പ്രതിപക്ഷ നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ പോലീസ് കസ്റ്റഡിയിൽ. കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട DMK പ്രതിഷേധത്തിനിടെ ഇന്നലെയാണ് വിവാദ പ്രസംഗം നടന്നത്. സ്ത്രീകളെ അപമാനിക്കുന്ന പരാമർശമാണിതെന്ന് ചൂണ്ടിക്കാട്ടി തഞ്ചാവൂർ പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഭവത്തിൽ DMK പ്രവർത്തകർ വ്യാപകമായി പ്രതിഷേധം തുടരുകയാണ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ രണ്ടാമത് ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗവും ആസ്തി വീണ്ടെടുക്കൽ സംബന്ധിച്ചുള്ള വിദഗ്ധ സമിതി യോഗവും ഇന്നും നാളെയുമായി ഹൈദരാബാദിൽ നടക്കും. അതിർത്തി കടന്നുള്ള അഴിമതി തടയൽ, ഭരണനിർവഹണത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കൽ എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ഇന്നു മുതൽ വെർച്വൽ ക്യൂ വഴി ദർശനം. പരീക്ഷണാടിസ്ഥാനത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് നിലവിൽ ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 300 പേർക്ക് ദർശനം നടത്താം. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തരുടെ പ്രവേശനം എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായാണ് വെർച്വൽ ക്യൂ ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ 300 ഭക്തർക്ക് ഓൺലൈൻ വഴി ദർശനം നടത്താം. ഇതിലൂടെ പ്രതിദിനം 2400 ഭക്തർക്ക് ദർശന സൌകര്യം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഭക്തർക്കായി കൂടുതൽ സുഗമവും ക്രമബദ്ധവുമായ ദർശനാനുഭവം ഒരുക്കുന്നതിനുമാണ് വെർച്വൽ ക്യൂ സംവിധാനം ലക്ഷ്യമിടുന്നത്. ഭക്തർക്ക് തങ്ങൾക്ക് സൌകര്യപ്രദമായ സമയം മുൻകൂട്ടി തിരഞ്ഞെടുത്ത് ദർശനം ബുക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത്.
0: മേഘാലയയിലും അരുണാചൽ പ്രദേശിലും ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അസമിന്റെ അതിർത്തി മേഖലയിലും മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അസമിൽ പ്രളയം നാശം വിതച്ച ജില്ലകളിൽ സ്ഥിതി മെച്ചപ്പെട്ടതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങാൻ ആരംഭിച്ചു. ഇന്നലെ 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 87. പ്രധാന നദികളിലെ ജലനിരപ്പ് താഴ്ന്നതോടെ പ്രളയശേഷം ഒഡീഷ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു. ഹിരാക്കുട് അണക്കെട്ടിന്റെ കൂടുതൽ ഷട്ടറുകൾ അടച്ചു. പ്രളയജലം ഇറങ്ങിയതോടെ പല ജില്ലകളിലും സ്കൂളുകൾ തുറന്നിട്ടുണ്ട്. പ്രളയം ഏറ്റവും കൂടുതൽ നാശം വിതച്ച ബലേശ്വർ, ഭദ്രക്, ജാജ്പൂർ ജില്ലകളിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് ഒരവസരം കൂടി നൽകുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നതായും ട്രംപ് പറഞ്ഞു. എന്നാൽ അമേരിക്കയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ ഇറാൻ നിഷേധിച്ചു. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. തായ്പേ ഓപ്പൺ ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ തൻവി ശർമ്മയിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. പുരുഷ സിംഗിൾസിൽ കിഡംബി ശ്രീകാന്ത് ഉൾപ്പെടെ മത്സരത്തിനിറങ്ങും. ദക്ഷിണ കൊറിയയിൽ ഈ മാസം 9 വരെയാണ് ടൂർണമെന്റ്.

പ്രദേശിലെ ഗ്ലോ തടാകത്തെ ഇന്ത്യയിലെ 101 റാംസാർ സൈറ്റായി പ്രഖ്യാപിച്ചു. കിഴക്കൻ ഹിമാലയത്തിലെ ശുദ്ധജല തടാകമായ ഗ്ലോ കംലാങ് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ സന്ദർശിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പത്തനംതിട്ട ജില്ലയിൽ എത്തി. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഡി എം കെ നേതാവ് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്ത് തമിഴ്നാട് പോലീസ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 2 അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കം. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് ഒരവസരം കൂടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് ഇറാൻ. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. ഇപ്പോൾ സമയം കൃത്യം ഒരു മണിയായിട്ടുണ്ട്. നമ്മുടെ സന്ദേശ ഗാനത്തിന്റെ നേരമായി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾക്കായി ഇപ്പോൾ തന്നെ സന്ദേശമയക്കാം. സന്ദേശമയക്കുന്ന നമ്പർ ഇതാണ്: 9037008960. കഴിഞ്ഞ ആഴ്ച വായിക്കാതെ പോയ സന്ദേശമാണ് ആദ്യം വായിക്കുന്നത്. ആരാണ് സന്ദേശം അയച്ചിരിക്കുന്നത് നോക്കണ്ടേ? കൊതേരി വൈകാലയത്തിൽ നിന്നും രസ്നിയാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. റേഡിയോ മലബാറിന്റെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ട്. എല്ലാ പരിപാടിയും നന്നായിട്ടുണ്ട്. ഒരു പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. അന്തിനിലാരാവിറങ്ങും മുല്ലത്തറയിലെ ചേലാണ് എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേൾക്കേണ്ടത്. എന്റെ മകൻ അതുൽജിത്തിന് വേണ്ടി വെച്ചു തരണേ, അവന്റെ പിറന്നാളാണ് ഇന്ന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അതുൽജിത്തിന് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾപ്പിക്കാം. അതുൽജിത്തിനെ റേഡിയോ മലബാർ ടീമിന്റെ വക ബീട്ടി വിഷസ് അറിയിക്കുകയാണ്. അതോടൊപ്പം നല്ലൊരു പാട്ടാണ് രസ്ന ചോദിച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് ആ പാട്ട് കേൾപ്പിക്കേണ്ടേ?

0: മുപ്പാരിന്റെ ശ്വാസം തന്നതല്ലേ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മഠ്. സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. ഹായ് റേഡിയോ മലബാർ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. ജൂലൈ 28 എൻ്റെ അച്ഛൻ്റെയും എൻ്റെ മകളുടെയും ജന്മദിനമായിരുന്നു.

0: അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ. 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ.
1: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ. ഫോൺ 0497276240.
3: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
4: സന്ദേശ ഗാനത്തിൽ അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. സന്ദേശം അയച്ചിരിക്കുന്നത് ഇല്ലംഭാഗത്ത് നിന്ന് ഷൈജു ആണ്. എനിക്ക് മൗന സരോവരം ആകെയുണർന്നു എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിച്ചു തരാം. ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് സുനിഷ, അൻഷിക, അനീഷ്, ഉഷ, പ്രീത എന്നിവർക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവർക്കൊക്കെ വേണ്ടിയിട്ട് സവിധം എന്ന ചിത്രത്തിലെ ചിത്രചേച്ചി പാടി മനോഹരമാക്കിയ ഗാനം ആസ്വദിക്കാം.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്. എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
1: റേഡിയോ മലബാർ സന്ദേശ ഗാനങ്ങളിൽ അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് NPS കല്ലേരിക്കരയാണ്. ഹായ് റേഡിയോ മലബാർ, ഏവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അവിടെയും എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നുണ്ട്. മഴക്കാലമല്ലേ, കർക്കിടക മാസമാണല്ലോ, എല്ലായിടത്തും രാമായണ പാരായണമാണ്. അതുകൊണ്ട് രാമനെ കുറിച്ചുള്ള ഒരു ഗാനം കേൾക്കണമായിരുന്നു. ധ്വനി എന്ന ചിത്രത്തിലെ ജാനകി ജാനെ എന്ന ഗാനം വെച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് NPS കല്ലേരിക്കര സന്ദേശം അയച്ചിരിക്കുന്നത്. ധ്വനി എന്ന ചിത്രത്തിലെ ജാനകി ജാനെ എന്ന ഗാനം വെച്ചു തരാം.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിതാ കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
2: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
1: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബാവധികാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ, 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ

0: ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. സന്ദേശഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് പനമ്പറ്റയിൽ നിന്ന് പ്രസീതയാണ്. എനിക്ക് കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിലെ വാവാ താമരപ്പെണ്ണെ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ? എം ജി ശ്രീകുമാർ പാടിയതാണ് ഈ പാട്ട്. എന്റെ മകൾ ഐഷ്യക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് എന്നാണ് പ്രസീതച്ച് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ പാട്ട് വെച്ച് തരാം. ആദ്യമായിട്ടാണ് തോന്നുന്നു പ്രസീതച്ച് മെസ്സേജ് അയക്കുന്നത് അല്ലെ? എന്തായാലും ഐഷ്യക്കുട്ടിക്ക് വേണ്ടിയിട്ട് വാവാ താമരപ്പെണ്ണെ എന്ന പാട്ട് കേൾപ്പിക്കാം.

റേഡിയോ മലബാർ സന്ദേശ ഗാനങ്ങളിൽ അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് മിനി കാസർകോടിൽ നിന്നാണ്. ഇന്ന് കൈതപ്രത്തിന്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കളിയാട്ടം എന്ന ചിത്രത്തിൽ ഏതെങ്കിലും നല്ലൊരു പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മിനിയേച്ചി സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് വെച്ചു തരാം. ഇതാ പാട്ട് കേട്ടോളൂ.

0: ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
0: ഓർമ്മ, മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തര വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ.
3: സന്ദേശ ഗാനത്തിൽ അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് കരേറ്റയിൽ നിന്ന് നീനയാണ്. നീന ചോദിച്ച പാട്ടിതാണ്. വെട്ടം എന്ന ചിത്രത്തിലെ മഴത്തുള്ളികൾ തെളിഞ്ഞിടുമി എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം. ഇത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നീന പറഞ്ഞിരിക്കുന്നത്. ഇത് എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് വെട്ടം എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം കേൾപ്പിക്കാം.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
1: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ചാവശ്ശേരിയിൽ നിന്ന് നിതീഷാണ്. എനിക്ക് ഹിറ്റ്ലർ എന്ന ചിത്രത്തിലെ നീ ഉറങ്ങിയോ നിലാവേ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ? ഇതെൻ്റെ മകൾ അൻവിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നിതീഷ് പറഞ്ഞിരിക്കുന്നത്. അൻവിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണെന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും അൻവിക്ക് വേണ്ടി നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പാട്ട് കേൾപ്പിക്കാം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio kannur of simbolo and collar, other brands grandfoss, hutik, vox lanit,
1: phone 9496420880
0: 8111933600.
1: cm vistara,
0: cm vistara nilluni. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി.

0: ടെസ്റ്റ ഓയിൽ തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
0: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
0: ഫോൺ 9188951780. പഴശ്ശിയിൽ നിന്ന് സുജിത്ത് അയച്ച സന്ദേശമാണ് അടുത്തത്. ബാലേട്ടൻ എന്ന ചിത്രത്തിലെ ഇന്നലെ എൻ്റെ നെഞ്ചിലെ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ? ഇതെൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് സുജിത്ത് പറഞ്ഞിരിക്കുന്നത്. അമ്മയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് പാട്ട് കേൾപ്പിക്കാം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത്രയും സമയം നിങ്ങളുടെ കൂടെയുള്ളത് സൂര്യ ഇടവന. ഇന്ന് വായിക്കാതെ പോയ സന്ദേശമൊക്കെ അടുത്തയാഴ്ച വായിക്കുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺ റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ.

അതിഥി ഭാഷാഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

അതിമോദക വാചാളി അതിമധുരം അതിവിടയം അതിതാരം അമുക്കീരം അത്തിക്കാറുക അക്രമാരത്തെയും അത്തിത്രിപ്പേലി ഇലവർഗം ഇന്ദ്രിപ്പ് ഇരു

0: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ.
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മട്ടുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായി ഇരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് to celebrate happiness.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സിഎം വിസ്താര
0: നെല്ലൂന്നി.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948322.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിതാ കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.

Thank you.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ൽ ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ജനഗീയം. നിമർത്തി പെയ്യുന്ന മഴയുടെ രൗദ്രഭാവം പൂണ്ട കർക്കടകത്തിൽ ഗ്രഹാന്തരീക്ഷം ഭക്തിസാന്ദ്രമാക്കുന്ന രാമായണ പാരായണം, പാരായണ പുണ്യത്തോടൊപ്പം രാമായണ കഥാസന്ദർഭങ്ങൾ അനുസ്മരിക്കുന്ന നാലമ്പലങ്ങളിലേക്ക് തീർത്ഥാടനവും ഈ കാലത്ത് നടക്കുന്നു. വടക്കൻ കേരളത്തിൽ രാമായണ കഥയിലെ ദശരഥ പുത്രന്മാരുടെ പേരിലുള്ള നാലു ക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടകർ യാത്ര ചെയ്യുകയാണ്. നീർവേലി ശ്രീരാമക്ഷേത്രം, ഇളയാവൂർ ഭരതക്ഷേത്രം, പെരിഞ്ചേരി ലക്ഷ്മണക്ഷേത്രം, പായം ശത്രുഘ്നക്ഷേത്രം. നാലമ്പലങ്ങളിലേക്ക് ജനകീയത്തിന്റെ മൈക്രോഫോണുമായി ഞങ്ങളും. നാലമ്പല വിശേഷങ്ങളിൽ ഇന്ന് പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന സങ്കല്പക്ഷേത്രം, ക്ഷേത്രസമിതി പ്രവർത്തകനായ ശ്രീ ഗിരീഷ്.
2: പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന സങ്കല്പക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ നാലമ്പലങ്ങളിൽപ്പെട്ട ക്ഷേത്രമാണ്. മലയോര മേഖലയായ ഇരിട്ടിക്കടുത്ത് പായം എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ, ആയിരക്കണക്കിന് വർഷം മുമ്പ് ഋഷീശ്വരന്മാരാലും മുനിശ്രേഷ്ഠന്മാരാലും പ്രതിഷ്ഠ നടത്തി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശ്രീരാമ അവതാര കാലത്ത് ശ്രീരാമൻ വനവാസത്തിന് പോയതിനു ശേഷം ശ്രീരാമൻ്റെ പാദുകങ്ങൾ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചിട്ടാണ് സഹോദരൻ ഭരതൻ രാജ്യകാര്യങ്ങൾ നോക്കിയത്. സിംഹാസനത്തിൽ ഇരിക്കാതെ സിംഹാസനത്തിന് താഴെ ഇരുന്ന് മരവുരി മാത്രം ഉടുത്ത് ഒരു തപസ്വിയായിട്ട് ആണ് ഭരതൻ രാജ്യകാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നത്. ആ സമയത്ത് നാട് മുഴുവൻ സഞ്ചരിച്ച് നാട്ടിലുള്ള ചെറുതും വലുതുമായ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ജനങ്ങളുടെ ക്ഷേമം മുഴുവൻ അന്വേഷിച്ച് ചെറുതും വലുതുമായ യുദ്ധങ്ങളൊക്കെ നടത്തി നാട്ടിലുള്ള ജനങ്ങളുടെ ക്ഷേമം, ഐശ്വര്യം, അവരുടെ ജീവിത രീതി എല്ലാം മനസ്സിലാക്കുന്ന ഒരാളായിരുന്നു മറ്റൊരു സഹോദരനായ ശത്രുഘ്നദേവൻ. ആ ശത്രുഘ്നദേവൻ്റെ പ്രതിഷ്ഠയാണ് പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന സങ്കല്പ ക്ഷേത്രത്തിലുള്ളത്. ഋഷീശ്വരന്മാരാൽ പ്രതിഷ്ഠിച്ചതുകൊണ്ട് വർഷം വ്യക്തമല്ല. എങ്കിലും ഒരു യുദ്ധം കഴിഞ്ഞ് ഒരു രാജാവ് എങ്ങനെയാണോ മന്ദഹസിച്ച് നിൽക്കുന്നത്, വളരെ സന്തുഷ്ടനായിട്ട് ചെറു പുഞ്ചിരിയോടുകൂടിയാണ് പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന സങ്കല്പ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. യുദ്ധം കഴിഞ്ഞ് സംപ്രീതനായിട്ടും സന്തുഷ്ടനായിട്ടും

0: ഇരിക്കുന്ന ഒരു രാജാവിൻ്റെ മുന്നിൽ എത്തുന്ന ഭക്തർക്ക് ഭക്തൻ്റെ ഏത് അപേക്ഷയും പരിഗണിക്കുന്ന ഒരു രാജാവിനെ പോലെയായിട്ടാണ് ക്ഷേത്ര വിശ്വാസികളും ഭക്തരും പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന സങ്കല്പ ക്ഷേത്രത്തിലെ ഭഗവാനെ കാണുന്നത്. പ്രതിഷ്ഠ കഴിഞ്ഞ് ഈ ചെറിയ കാലയളവിൽ തന്നെ മറ്റു പല ഭക്തരുടെയും ഒഴുക്ക് തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പലരുടെയും അനുഭവങ്ങളിൽ കൂടെയും ഈ കാര്യങ്ങൾ വ്യക്തമാണ്. 4 പതിറ്റാണ്ട് മുമ്പ് ക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. 2019 ഏപ്രിൽ 17 മേടമാസം 3 തന്ത്രിവര്യനായ വിലങ്ങര നാരായണൻ ഭട്ടതിരിപ്പാട് പുനഃപ്രതിഷ്ഠാകർമ്മം നടത്തിയത്. ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി കീഴ്പാട്ടില്ലത്ത് ശങ്കരൻ നമ്പൂതിരി അവർകളാണ്. പുനഃപ്രതിഷ്ഠാകർമ്മം നിർവഹിക്കപ്പെട്ടതു മുതൽ കർക്കിടക മാസത്തിൽ 4 അമ്പലം തൊഴുന്നതിനായിട്ട് ധാരാളം തീർത്ഥാടകർ ഈ ക്ഷേത്രത്തിലും എത്തിച്ചേരുന്നു. ശ്രീ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ, ശ്രീ ദേവീദാസ് എളയാവൂർ, ശ്രീ വിനയൻ ജോത്സ്യർ തുടങ്ങിയ ജ്യോതിഷ പണ്ഡിതന്മാർ ക്ഷേത്രത്തിൽ പലതവണയായി സ്വർണപ്രശ്നവും അഷ്ടമംഗല പ്രശ്നവും താംബൂല പ്രശ്നവും വെച്ചിട്ട് വിദ്യാവണ്ണം കാര്യങ്ങൾ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും രാമായണത്തിലും പ്രതിപാദിച്ചതുപോലെ ശ്രീ മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ള ആയുധം സുദർശന ചക്രം, ആ ചക്രത്തിൻ്റെ അംശാവതാരമാണ് ശത്രുഘ്നദേവൻ എന്നാണ് അറിയപ്പെടുന്നത്. പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന സങ്കല്പ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ വട്ടത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാന വഴിപാട് ചക്രം സമർപ്പിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക എന്നതാണ്. ഭക്തർ താലത്തിൽ മഞ്ഞപ്പട്ടി വിരിച്ച് കൊണ്ടുവരുന്ന സുദർശന ചക്രം സോപാനപ്പടിയിൽ കയറി നിന്ന് ഭഗവാന്റെ തിരുമുമ്പിൽ വെച്ച് തൊഴുത് സർവ അഭീഷ്ടങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചക്ര സമർപ്പണമെന്ന വിശേഷപ്പെട്ട വഴിപാട് പൂർത്തീകരിക്കപ്പെടും. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ നൈവേദ്യങ്ങൾ കടും പായസവും അവിൽപ്പാവുമാണ്. ഇത് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കും. ചരിത്രം. മനുഷ്യരാശിക്ക് ചരിത്രം എന്ന് പറയുമ്പോൾ ലളിതമായ ഒരു അവബോധം സൃഷ്ടിച്ചെടുക്കുക എന്ന് മാത്രമേ കഴിയുകയുള്ളൂ. കഴിഞ്ഞ കാലത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പഠന വിധേയമാക്കുമ്പോൾ തീർച്ചയായും പൂർണ്ണമായ ചിത്രം നമുക്ക് നൽകുന്നില്ല. എങ്കിലും വടകര, തലശ്ശേരി, കതിരൂർ ഭാഗങ്ങളിൽ കളരി പരമ്പരയിൽപ്പെട്ട ആളുകൾ ധാരാളം ശിഷ്യന്മാരോടുകൂടി പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന സങ്കല്പ ക്ഷേത്രത്തിൽ വന്ന് ആയുധങ്ങൾ വെച്ച് പൂജ നടത്തി ദർശനം നടത്തിയതിന് ശേഷം മാത്രമാണ് ആ കാലഘട്ടത്തിൽ കളരിപ്പയറ്റ് നടത്താറുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പഴശ്ശിരാജാവിൻ്റെ കാലഘട്ടത്തിലും കോട്ടയം തമ്പുരാന്മാരുടെ കാലഘട്ടത്തിലുമൊക്കെയുള്ള ചരിത്ര രേഖകളും പഴയ ആളുകളോട് സംവദിച്ചതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കളരി പരമ്പരയിൽപ്പെട്ട ഗുരുക്കന്മാർ തമ്മിൽ തമ്മിൽ അംഗം കുറിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ ശിഷ്യന്മാരുമായി മകരമാസം മുതൽ മേടമാസം വരെ ക്ഷേത്ര ദർശനം നടത്തുന്ന പതിവുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. തെയ്യം പാട്ടിലും തോറ്റം പാട്ടിലും വടക്കൻ പാട്ടിലും 4 അമ്പല ദർശനത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ മകരമാസം മുതൽ വിഷു വരെയായിരുന്നു 4 അമ്പല ദർശനത്തിൻ്റെ കാലഘട്ടം. ചരിത്രാന്വേഷണം കുറച്ചുകൂടി പുറകോട്ട് പോവുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം രസാവഹമായിരിക്കും. അന്നത്തെ കർണാടക പ്രദേശം മൈസൂർ സംസ്ഥാനം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മൈസൂർ സംസ്ഥാനത്തിൻ്റെ കുടക് മേഖലയിലുള്ള കുടക് മല ഭീമാകാരമായ മലയാണ്. ആ മലയുടെ താഴ്വരകളിലെല്ലാം കർണാടകത്തിൽ പറയുന്നത് പോലെ ഊര് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പയ്യാവൂരും വയത്തൂരും പായമുൾപ്പെടുന്ന എടൂരും അതുപോലെ ബാവലിപ്പുഴക്കപ്പുറം കുട്ടിയൂർ, പേരാവൂര്, അതുപോലെ മട്ടന്നൂര്, മാലൂര്, കീഴൂര്, ഊരുത്തൂര് തുടങ്ങിയ പ്രദേശവും നമുക്ക് ഇതുപോലുള്ള ഊരുകളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റ് പല സ്ഥലങ്ങളും പിന്നീട് വന്നതായിരിക്കാം. വനവും പാറയും കാടും തോടുമൊക്കെ അടങ്ങിയിരിക്കുന്ന പ്രദേശങ്ങളെ പിന്നീട് വന്ന ആളുകൾ ആ രീതിയിൽ വിളിക്കപ്പെട്ടു. വള്ളിത്തോട്, ഊമന്തോട്, വാണിയപ്പാറ, രണ്ടാം കടവ്, കച്ചേരിക്കടവ്, തന്തോട് തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം തന്നെ പിന്നീട് വന്നതാണെന്ന് അനുമാനിക്കാൻ സാധിക്കും. അന്നത്തെ കാലത്ത് ക്ഷേത്ര ഉത്സവങ്ങളോട് അനുബന്ധിച്ച് ധാരാളം വാണിഭ ചന്തകൾ നടക്കുക സ്വാഭാവികമാണ്. മൈസൂർ പട്ടണങ്ങളിൽ നിന്നും കൊടക് മേഖലകളിൽ നിന്നും ധാരാളം ആളുകൾ കന്നുകാലികളെ വിൽക്കുന്നതിനും തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും പാത്രങ്ങൾ, ശർക്കര, വെളിച്ചെണ്ണ തുടങ്ങിയവ വാങ്ങുന്നതിനുമായി ഈ ചന്തകളെയാണ് ഉപയോഗിച്ചിരുന്നത്. പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന സങ്കല്പ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് വാണിഭപ്പൊയിൽ അഥവാ വാണിയപ്പൊയിൽ എന്നറിയപ്പെടുന്ന സ്ഥലമുണ്ട്. തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമൊക്കെയായി വിപുലമായ ചന്ത, വാണിഭ കേന്ദ്രം നടന്ന സ്ഥലത്തിനെയാണ് പിന്നീട് വാണിഭപ്പൊയിൽ അഥവാ വാണിയപ്പൊയിലായി മാറിയത് എന്നാണ് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. കുടക് മേഖലകളിൽ നിന്ന് ധാരാളം അരി കാളകളുടെ പുറത്ത് കൊണ്ടുവന്ന് ക്ഷേത്ര ഉത്സവത്തിന് സമർപ്പിക്കുന്ന സമ്പ്രദായം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. വയത്തൂരും പയ്യാവൂരും ഇന്നും അത് ഒരു ആചാരം പോലെ മുന്നോട്ട് പോകുന്നു. വയത്തൂർ ക്ഷേത്രത്തിലെ കുടക് ഹാൾ അതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
1: നാലമ്പല വിശേഷങ്ങളിൽ പായം ശ്രീ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്. ഈ വിശേഷങ്ങൾ നമ്മോട് പങ്കുവച്ചത് ക്ഷേത്രസമിതി പ്രവർത്തകനായ ശ്രീ ഗിരീഷ്. ജനകീയം. കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6.

0: ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 രാമകഥ ഗാനലയം, 7:00 ഹരിത സമൃദ്ധി, 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ചിരിനേരം, 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 നാട്ടിലെ പാട്ട്, 10:00

ഗാനതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. നാളെ രാവിലെ 5:20 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. തുടർന്ന് മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ വയലാറിന്റെ കവിത നല്ല ഹൈമവത ഭൂവിൽ, ആലപിക്കുന്നത് അശ്വിൻ. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വൽ ബൂട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:30 രാമകഥാ ഗാനലയം. ഇതിൽ സുന്ദരകാണ്ഡത്തിലെ സീതാ സന്ദർശനം പാരായണം ചെയ്യുന്നത് സ്വർണലത വണ്ടോർ. 6:45 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകളും സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പരയുടെ 3-ാം ഭാഗം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എറ്റ് സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വൽ ബോട്ടിക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചാരുകസേര. ഇതിൽ രാവണന് കിട്ടിയ വരങ്ങളെക്കുറിച്ചും ശാപങ്ങളെക്കുറിച്ചും കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 ചിരിനേരം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ കേൾക്കാം. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ ചെയ്യുന്നു. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഒരുവട്ടം കൂടി, നാടക നേരത്തിൽ നാടകം നിശാഗന്ധി 2-ാം ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണൂത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പരയുടെ 3-ാം ഭാഗം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 രാമകഥാ ഗാനലയം. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ. 7025-9000-17. 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: ശ്രീം ശ്രീം ശ്രീം ഐം ഐം ഐം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: better than this.
1: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. 38 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ വരെ അവസരമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നതിന് ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. വാർത്തകൾ വിശദമായി. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഉൾപ്പെടെ 9 ജില്ലകളിൽ നാളെയും 4 ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രതയാണ്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശമുണ്ട്. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കണം. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട്, ആലപ്പുഴ, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ തുറമുഖങ്ങളിൽ ജാഗ്രത തുടരണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിച്ചു. ആറന്മുളയിലെയും റാന്നിയിലെയും സാഹചര്യങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തി. സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കുമെന്നും ഇതിലെ ആദ്യ പദ്ധതി പത്തനംതിട്ട

0: ചികിത്സയിലായിരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നദികളിലെ മണ്ണ് നീക്കം ചെയ്യാൻ അടിയന്തര നടപടിയുണ്ടാകും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എല്ലാ സൌകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും കോഴഞ്ചേരി PWD റെസ്റ്റ് ഹൌസിൽ നടന്ന അവലോകന യോഗത്തിനുശേഷം അദ്ദേഹം പറഞ്ഞു. അധികൃതരുടെ നിർദ്ദേശപ്രകാരം രക്ഷാപ്രവർത്തനങ്ങളുമായി ജനങ്ങൾ സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു.
1: പുഴയുടെ ആഴം കുറഞ്ഞിരിക്കുകയാണ്. അത് മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ അടിയന്തരമായി തന്നെ സ്വീകരിക്കും. ഇവിടെ മാത്രമല്ല, സംസ്ഥാനത്ത് ഉടനീളം സ്വീകരിക്കും. അതുപോലെ കാലാവസ്ഥാ പ്രവചനവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള സംവിധാനങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനുള്ള തീരുമാനം നമ്മൾ ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസീലിയൻസ് സിസ്റ്റം ഉണ്ടാവും. അതും ഏറ്റവും ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ നടപ്പാക്കാനുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്.
0: പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. തിരുവല്ലയിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ആറന്മുള പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീധർ.
2: പത്തനംതിട്ട ജില്ലയിൽ പരക്കെ മഴ തുടരുന്നു. ആകെ 143 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 7852 പേരാണ് കഴിയുന്നത്. ജില്ലയിൽ ഇതുവരെ 2 വീടുകൾ പൂർണ്ണമായും 29 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. തിരുവല്ല അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ആറന്മുളയിലും പല സ്ഥലങ്ങളിലും പൂർണ്ണമായും വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല.
0: കോട്ടയം ജില്ലയിൽ വീണ്ടും മഴ ശക്തമായി. ഐമനം പുത്തൻകരി പാടശേഖരത്ത് മഴ വീണ് 265 ഏക്കർ സ്ഥലത്തെ കൃഷി വെള്ളത്തിനടിയിലായി. നദികളിലെ ജലനിരപ്പ് കുറഞ്ഞെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയാണ്. MC റോഡിൽ ചിലയിടങ്ങളിൽ വെള്ളം കയറി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: കലാഭാഗങ്ങളിൽ മീനച്ചിലാറിന്റെ ജലനിരപ്പ് കുറഞ്ഞു. എന്നാൽ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ ജലനിരപ്പ് തുടർച്ചയായി ഉയരുകയാണ്. MC റോഡിലെ ചില ഭാഗങ്ങളിലും കോടിമത, കുര്യൻ, ഉദുപ് റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറി. മഴക്കെടുതിയിൽ ജില്ലയിൽ ഇതുവരെ 4 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി ുണ്ട്. 114 ക്യാമ്പുകളിലായി 3714 പേരെ ഇതിനകം മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിൽ മഴ ശക്തമായതോടെ ഹൌസ് ബോട്ട് അടക്കമുള്ള വിനോദസഞ്ചാരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി.
0: ആലപ്പുഴ ജില്ലയിലെ തിരുവൻവണ്ടൂരും പാണ്ടനാട്ടിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. പാണ്ടനാട് വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചു. ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. തണ്ണീർമുക്കം ബണ്ട് വഴിയും തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും കടലിലേക്ക് നീരൊഴുക്ക് ശക്തമായതിനാൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ജില്ലയിലെ 53 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2635 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ചെങ്ങന്നൂർ താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്യാമ്പുകളിൽ കഴിയുന്നത്. കണ്ണൂർ ചെറുപുഴ മീന്തുള്ളിയിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട തിരുവനന്തപുരം സ്വദേശി R രാജേഷിന്റെ മൃതദേഹം ലഭിച്ചു. തേജസ്വിനി പുഴയ്ക്ക് നടുവിലെ തുരുത്തിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. കോഴിക്കോട് വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന പെരുവയൽ സ്വദേശി സുഹൈൽ മരിച്ചു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. 1969 നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന ബില്ലിന് ലോക്സഭയ്ക്ക് പുറമെ രാജ്യസഭയും ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച 3rd ധനവിനിയോഗ ബിൽ ലോക്സഭ പാസാക്കി. ടാക്സേഷൻ ഭേദഗതി ബില്ലും ധനമന്ത്രി ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. അതേസമയം നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇരു സഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. സഭാ നടപടികൾ പലതവണ നിർത്തിവച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ വിഷ്വൽ റേഡിയോ സംവിധാനം കൃഷിമന്ത്രി T.സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. റേഡിയോ പരിപാടികളുടെ ദൃശ്യരൂപം കൂടി ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ സഹായിക്കുന്നതാണ് ഈ സംവിധാനം. ആകാശവാണി പരിപാടികൾ യുവാക്കൾ അടക്കം കൂടുതൽ വിപുലമായ നിരയിലേക്ക് എത്തിക്കാൻ വിഷ്വൽ റേഡിയോ സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു.
5: ആധുനിക കാലത്തെ നവസങ്കേതങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്താനുള്ള ഒരു പുതിയ മൂവ്മെന്റിന് തുടക്കം കുറിക്കുക. തീർച്ചയായും ആ സന്ദർഭത്തിൽ റേഡിയോയുടെ സൗകര്യങ്ങൾ മനോഹരമായി ഉപയോഗപ്പെടുത്താൻ വിഷ്വൽ റേഡിയോ ആകാശവാണി തുടക്കം കുറിക്കും. ഇത് ഏറ്റവും മനോഹരമായി കൂടുതൽ ആളുകളിലേക്ക് എത്താനും അതിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവെപ്പാണ് വിഷ്വൽ റേഡിയോ.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ കൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2026 January 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പട്ടികയിൽ പേര് ചേർക്കാം. SEC.Kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. അന്തിമ വോട്ടർ പട്ടിക August 19 പ്രസിദ്ധീകരിക്കും. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടിയന്തര സാഹചര്യങ്ങളിൽ തദ്ദേശ സ്ഥാപന അതിർത്തികളോ ജില്ലാ

വ്യത്യാസമോ ഇല്ലാതെ ഷൂട്ടർമാരുടെ സേവനം കാര്യക്ഷമമായി വിനിയോഗിക്കാൻ ഇതോടെ സാധിക്കും. മുൻപ് ഷൂട്ടർമാർക്ക് അതത് തദ്ദേശഭരണ പരിധിക്കുള്ളിൽ മാത്രമായിരുന്നു സേവനം അനുഷ്ഠിക്കാൻ അനുമതിയുണ്ടായിരുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 8 മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് നിർവഹിക്കും. കോഴിക്കോട് ബീച്ചിലും എറണാകുളം കലൂർ സ്റ്റേഡിയം ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്കിലുമാണ് ഓഗസ്റ്റ് 25 വരെ മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ആയുഷ് സർവകലാശാല സ്ഥാപിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി. സ്വതന്ത്ര സർവകലാശാലയുടെ ബില്ലിന്റെ കരട് തയ്യാറാക്കാൻ 4 സമിതിയെ രൂപീകരിച്ച് ഉത്തരവായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ കീഴിൽ ആയുഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനാണ് തൃപ്പൂണിത്തുറയിലെ സ്കൂൾ ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഇൻ ആയുർവേദ ആസ്ഥാനമാക്കി സർവകലാശാല സ്ഥാപിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. വയനാട്, ആലപ്പുഴ, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. 38 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ വരെ അവസരമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

രാമകഥ ഗാനലയം. 19-ാം ദിവസമായ ഇന്ന് അധ്യാത്മരാമായണം സുന്ദരകാണ്ഡത്തിലെ സമുദ്രലംഘനം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു കലാമണ്ഡലം അജിത് കുമാർ.

ഒരു ദിവസം കിഷ്കിന്ധയിൽ ബുദ്ധിമാനായ ഹനുമാൻ ഏകാന്തതയിൽ കപീശ്വരനായ സുഗ്രീവനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: ശ്രീരാമനാൽ അങ്ങയ്ക്കായി വളരെ വലുതായ ഒരു ഉപകാരം ചെയ്യപ്പെട്ടു. എന്നാൽ ഭവാൻ അത് വിസ്മരിച്ചതായി എനിക്ക് തോന്നുന്നു. വീരനും ത്രൈലോക്യസമ്മതനുമായ ബാലി അങ്ങയ്ക്കു വേണ്ടി കൊല്ലപ്പെട്ടു. ഭവാൻ രാജാവായി പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു. ബുദ്ധിമാനായ ശ്രീരാമചന്ദ്രനാകട്ടെ സഹോദരനോടുകൂടി പർവ്വതശിഖരത്തിൽ താമസിച്ചുകൊണ്ട് കാര്യത്തിൻ്റെ ഗൗരവം കാരണം ഭവാന്റെ വരവിന് മാത്രം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സീതാന്വേഷണം ഞാൻ ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് അങ്ങത് ചെയ്യുന്നില്ല. അങ്ങും വൈകാതെ ബാലിയെപ്പോലെ വധിക്കപ്പെടും. ഹനുമാന്റെ വാക്കുകൾ കേട്ട് ഭയന്ന സുഗ്രീവൻ ഇങ്ങനെ പറഞ്ഞു: ഭവാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെ. എന്റെ ആജ്ഞയനുസരിച്ച് പത്തു ദിക്കുകളിലേക്കും ശൂരന്മാരായ 10,000 വാനരന്മാരെ പറഞ്ഞയക്കുക. ഒരു പക്ഷത്തിനുള്ളിൽ മടങ്ങിവരികയും വേണം. ഒരു പക്ഷം കഴിഞ്ഞു വരാത്തവർ ആരോ അവർ എന്നാൽ വധിക്കപ്പെടും. മന്ത്രിസത്തമനായ ഹനുമാൻ സുഗ്രീവാജ്ഞയെ മാനിച്ച് ഉടനെ തന്നെ പത്തു ദിക്കിലേക്കും വാനരന്മാരെ നിയോഗിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സന്ധ്യാസമയത്ത് ശ്രീരാമൻ സീതാവിരഹ ദുഃഖം സഹിക്കാതെ ഇങ്ങനെ പറഞ്ഞു: ലക്ഷ്മണ, എന്റെ സീത രാക്ഷസനാൽ ബലാത്കാരമായി അപഹരിക്കപ്പെട്ടു. അവൾ ജീവിച്ചിരിക്കുന്നുവോ അതോ മരിച്ചുപോയോ? സഹോദര, നീ എന്റെ പ്രതിജ്ഞയെ കേൾക്കുക. യാതൊരുവിനാലാണോ ജാനകി അപഹരിക്കപ്പെട്ടത്, അവനെ ഞാൻ പുത്രസൈന്യവാഹന സഹിതം ഭസ്മീകരിച്ചു കളയും. സുഗ്രീവനും എത്രയും ദയാഹീനൻ തന്നെ. അവൻ ദുഃഖാർത്ഥനായ എന്നെ കാണുവാൻ പോലും വരുന്നില്ല. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു: ഞാൻ ഇപ്പോൾ തന്നെ പോയി അങ്ങയുടെ ആജ്ഞപ്രകാരം സുഗ്രീവനെ വധിച്ച് അങ്ങയുടെ സമീപത്തേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു: വത്സ ലക്ഷ്മണ, സുഗ്രീവൻ നിന്നാൽ വധിക്കപ്പെടേണ്ടവനല്ല. അവൻ എന്റെ പ്രിയ സുഹൃത്താണ്. ബാലിയെപ്പോലെ തന്നെയും വധിക്കുമെന്ന് പറഞ്ഞ് അവന് ഭീഷണിപ്പെടുത്തി അവൻ എന്തുത്തരം പറയുന്നുവെന്ന് കേട്ടുവരിക. അതിനുശേഷം നമുക്ക് വേണ്ടത് ചെയ്യാം. ലക്ഷ്മണൻ കിഷ്കിന്ധ നഗരത്തിലേക്ക് ചെന്നു. വാനരന്മാരെ മുഴുവനും ഭയപ്പെടുത്തുമാറ് തീവ്രമായി ചെറുഞാണൊലിയിട്ടു. ലക്ഷ്മണൻ വന്നതറിഞ്ഞ മന്ത്രിപുങ്കവനായ അംഗദൻ വേഗത്തിൽ ചാടിയെഴുന്നേറ്റ് പൗരന്മാരെ മാറ്റി നിർത്തി ലക്ഷ്മണ സമീപത്തു ചെന്ന് ദണ്ഡ നമസ്കാരം ചെയ്തു. സുഗ്രീവൻ അത്യധികം ഭയത്തോടെ മന്ത്രിശ്രേഷ്ഠനായ ഹനുമാനെ വിളിച്ച് ഭവാൻ അംഗദനോടുകൂടി സവിനയം ചെന്ന് കോപാക്രാന്തനും വീരനുമായ ലക്ഷ്മണനെ സാന്ത്വനിപ്പിച്ച് ആദരവോടെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഹനുമാൻ അംഗദനോടുകൂടി ലക്ഷ്മണ സമീപത്തു ചെന്ന് അദ്ദേഹത്തെ ശിരസാ നമിച്ച് ഭക്തിപൂർവം സ്വാഗതം.

അരുളി. ലക്ഷ്മണൻ പറഞ്ഞു, ഹേ ദുരാചാര, താൻ രഘുനാഥനെ വിസ്മരിച്ചു കളഞ്ഞുവല്ലോ. വീരനായ ബാലിയെ വധിച്ച ബാണം അദ്ദേഹത്തിൻ്റെ കൈവശം തന്നെയും പ്രതീക്ഷിച്ചിരിപ്പുണ്ട്. എന്നാൽ ഹതനായി താനും ബാലിയുടെ മാർഗത്തിൽ എത്തപ്പെടും. വീരനായ ഹനുമാൻ ഇതിനു മറുപടിയായി ഇങ്ങനെ പറഞ്ഞു, ഭവാൻ എന്താണ് ഇങ്ങനെയെല്ലാം പറയുന്നത്? ഈ വാനരാധിപൻ ഭവാനേക്കാളധികം രാമഭക്തിയുള്ളവനാണ്. അദ്ദേഹം രാമകാര്യം വിസ്മരിച്ചിട്ടില്ല. ചുറ്റും നോക്കിയാലും കോടിക്കണക്കിന് വാനരന്മാർ എത്തിക്കഴിഞ്ഞു. അവർ സീതാന്വേഷണത്തിനായി താമസിയാതെ പുറപ്പെടും. ഹനുമാന്റെ വാക്കുകൾ കേട്ട് ലക്ഷ്മണൻ സന്തോഷിച്ചു. സുഗ്രീവനോട് പറഞ്ഞു, ഞാൻ ഭവാനോട് എന്തൊക്കെയോ ചിലത് പറഞ്ഞു, സ്നേഹാധിക്യത്താൽ അതെല്ലാം തന്നെ ക്ഷമിച്ചാലും. ജാനകീവിയോഗത്താൽ അതീവ ദുഃഖാർത്ഥനായ ജ്യേഷ്ഠൻ ഒറ്റയ്ക്ക് കാട്ടിൽ കഴിയുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് അവിടത്തേക്ക് പോവാം. സുഗ്രീവൻ ലക്ഷ്മണനോടൊപ്പം ശ്രീരാമസമീപത്തേക്ക് ചെന്നു.

0: ലയം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
2: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
2: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
5: ആരാണ് ഞാനെന്ന് അറിയാമോ? അല്ല, രാമൻ, ശ്രീരാമൻ.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
2: ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ടാഫ്കോസിന്റെ നേതൃത്വത്തിൽ മുയ്യം വയലിൽ സംഘടിപ്പിച്ച കർഷക സദസ്സിൽ കർഷകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ശബ്ദലേഖനത്തിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: എന്നെ സംബന്ധിച്ച് എന്റെ അനുഭവം പങ്കിടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനും ഇതുപോലെ പിന്നെ ഒരു അഞ്ചെട്ട് വർഷമായി ഈ മേഖലയിലേക്ക് തിരിച്ചു കാർഷിക മേഖലയിലേക്ക് പൂർണ്ണമായിട്ടും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുവരെ പല ബിസിനസ്സും ചെയ്തു. ഇവിടെ എല്ലാവർക്കും എന്നെ കുറിച്ച് പലവർക്കും ഇവിടെ എന്നെ കുറിച്ച് അറിയാം. പൊതുപ്രവർത്തകനാണ്. അതിനിടയിൽ ഒരുപാട് ബിസിനസ് ചെയ്തു. എല്ലാം പൊളിഞ്ഞു പാപ്പരായി. ഒരു ഘട്ടത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയായി. ബാങ്ക് ലോണാണെങ്കിൽ ഒന്നുകൂടി കൂടി വരികയാണ്. എല്ലാം വലിയ രീതിയിൽ വലിയ പ്രയാസങ്ങളുണ്ടായി. ആ ഘട്ടത്തിലാണ് കുശാട്ടനെ പോലെയുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് തിളങ്ങി നിൽക്കുന്നത് കണ്ടത്. അതിന്റെ പിറകെ ഞാനും മെല്ലെ മെല്ലെ ചുവട് വെച്ച് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഒരു വർഷം 3-4 മാസം കൊണ്ട് 1 ലക്ഷത്തിൽ 1-1.5 ലക്ഷത്തിലും ഇടയിൽ പൈസ ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ആകെ കൃഷി ചെയ്യുന്നത് 60 സെന്റ് സ്ഥലത്താണ്. ഈ 60 സെന്റ് സ്ഥലത്തിനകത്ത് 1 ലക്ഷത്തിലധികം രൂപ 4 മാസം കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഈ ബാങ്ക് ലോൺ, എന്റെ ബാങ്ക് ലോൺ പരിധി വരെ മണി സാധിച്ചത് ഈ കൃഷിയാണ്. ഞാൻ പലപ്പോഴും പല വേദികളിലും ഇതേ പേനാരും എന്റെ പേരെടുത്ത് അല്ലെങ്കിൽ ഒരു അഭിമാനം കൊള്ളാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, വളരെ കണക്ക് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്നെ മാറ്റിയതും ഞാൻ ഈ മേഖല ഇന്നിപ്പോ നിലനിൽക്കുന്നതും ഈ കൃഷി കൊണ്ട് മാത്രമാണ്. ഇതിൽ കിട്ടുന്ന ഈ വരുമാനം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് കൃഷി ഒരിക്കലും നഷ്ടമല്ല. വലിയ രീതിയിൽ ഇത് എന്റെ ഒരു അനുഭവമല്ല, ഈ മുയ്യത്തിലെ എല്ലാവരുടെയും വലിയ അനുഭവം തന്നെ, വലിയ സാമ്പത്തികമായുള്ള വലിയ മാറ്റങ്ങൾ തന്നെയാണ്. പലരും ഇത് തുറന്നു പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മറ്റുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്,

കാർഷിക മേഖലയിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കണം. നമ്മൾ എല്ലാ വ്യൂഹങ്ങളിലും പോയിട്ട് എല്ലാം നെഗറ്റീവായ വശങ്ങൾ മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. അതിന്റെ പോസിറ്റീവായ വശങ്ങൾ കേട്ടുകൊണ്ട് ഈ മേഖലയിൽ എങ്ങനെ ഇടപെട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും, ആ നിലയിലേക്ക് നമ്മൾ ചർച്ച ചെയ്യപ്പെടണം. അതാണ് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഇടനിലക്കാരില്ലാതെ ഞങ്ങൾ നിശ്ചയിക്കുന്ന വിലക്ക് നമുക്ക് വിപണനം നടത്താൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഇട്ട സാധനങ്ങളൊക്കെ തന്നെ തളിപ്പുറം മാർക്കറ്റിനകത്ത് കൊണ്ടുവിട്ട് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ പൈസ കിട്ടും, പറയുന്ന പൈസയാണ്, ഒരു മാസം കഴിഞ്ഞാൽ കിട്ടുക. ആ ഒരു ചാക്കെടുത്ത് അപ്പുറം തന്നെ കയറ്റി കൂലി കറക്കൂലി കൊടുക്കണം, എല്ലാ കൂലിയും കൊടുക്കണം. എല്ലാ ഇടപാടും കഴിഞ്ഞാൽ കർഷകന്റെ കയ്യിൽ കിട്ടുന്ന നാമമാത്രം പൈസയാണ്. അതൊന്നും ഇല്ലാതെ കയറ്റുകൂലിയില്ല, ഇറക്കുകൂലിയില്ല, വാഹന ചെലവില്ല, ഒന്നുമില്ല, ഒന്നുമില്ലാതെ എല്ലാം നേരിട്ട് ലൈവായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് പൂർണ്ണമായിട്ട് വില കർഷകന് കിട്ടുക. അതാണ് എന്റെ അനുഭവം എന്ന നിലയിൽ പറയാനുള്ളത്. ഒരു 100-120 കർഷകർ മുയം മേഖലയിൽ മാത്രം കൃഷി ചെയ്യുന്നുണ്ട്. ആരും കടയിൽ കൊടുക്കുന്നു, ഞങ്ങൾ കടയിൽ കൊടുക്കുന്നില്ല, ഞങ്ങളിപ്പോ പുറത്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ എല്ലാ സാധനവും മുയത്തല്ല വിപണനം നടത്തുന്നത്. നമ്മുടെ ജില്ലയിലെ പല കുടുംബശ്രീന്റെ ചന്തകൾ വന്ന കുടുംബശ്രീക്കാർ ഇവിടെ വന്ന് കൊണ്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ ധർമ്മശാല ഹോർട്ടികോർപ്പിൽ ഇപ്പൊ ഞാൻ എന്തെങ്കിലും സാധനം മിക്കവാറും ഹോർട്ടികോർപ്പിലാണ് കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ പല ചെറുകുന്നും നല്ല ഇഷ്ടംപോലെ ആളുകൾ, ചെറുകുന്നും കണ്ണപുരം ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ മുയത്ത സാധനങ്ങളാണ് കൊണ്ടുപോകാറുള്ളത്. കുടുംബിനിപ്പോ കഴിഞ്ഞ കുടുംബശ്രീ ചന്തകൾ വരും. ആ മേഖലയിലൊക്കെ തന്നെ ഞങ്ങൾ തന്നെയാണ് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ സാധനം ഇവിടെ നിന്നല്ല വിറ്റഴിക്കപ്പെടുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ ക്ലസ്റ്ററുണ്ട്, ക്ലസ്റ്ററിനൊരു കമ്മിറ്റി ഉണ്ട്, അതിന്റെ വില നിലവാര കമ്മിറ്റി തന്നെയുണ്ട്. ആ വില നിലവാര കമ്മിറ്റി ചേർന്നുകൊണ്ടാണ് ഇതിന്റെ മാർക്കറ്റ് നിശ്ചയിക്കപ്പെടുന്നത്. അത് കൃഷി ഓഫീസർ ഉൾപ്പെടെ വില നിലവാര കമ്മിറ്റി ഉണ്ട് ഈ ക്ലസ്റ്ററിന്റെ കീഴിൽ. അവരിപ്പോ സ്റ്റാർട്ടിങ് നമ്മൾ അത് ഇല്ലെങ്കിൽ ഇപ്പം ഇവിടെ നടക്കാൻ നോക്കുമ്പോൾ ഞങ്ങൾ ചേരും, കമ്മിറ്റി ചേർന്നുകൊണ്ട് അതാത് ദിവസത്തെ വില നിലവാര മാർക്കറ്റിന്റെ വിലയിൽ നിന്ന് 5 രൂപയോ 10 രൂപയോ കൂട്ടിയിട്ട് എല്ലാ ദിവസവും ഇല്ല, ഇടക്കിടക്ക് കമ്മിറ്റി നിലവിലുണ്ട്. ആ കമ്മിറ്റിയുടെ തീരുമാന പ്രകാരമാണ് വിലകളൊക്കെ നിശ്ചയിച്ചു കൊടുക്കുന്നത്. 100% ജൈവമല്ല. ജൈവ കൃഷി ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ പല അഗ്രി ബിസിനസ്സിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അത് വലിയ രീതിയിൽ അഗ്രി ബിസിനസ്സിലേക്ക് പോകണമെങ്കിൽ ഈ രീതിയിൽ അല്പം പിന്നെ രാസവളം മേഖലയിലേക്ക് പോകാം. പക്ഷെ നമുക്ക് കേട്ടി പറയാം 100% കൃഷിരഹിതമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൃഷി ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശിക്കുന്ന, കൃഷി ഓഫീസർമാർ നിർദ്ദേശിക്കുന്ന ജൈവ കീടനാശിനികൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളൊക്കെ കീടനാശിനി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു. PPKP എന്ന സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ പഞ്ചായത്തിനകത്ത് അതിന്റെ യൂണിറ്റുകളുണ്ട്. അതിന്റെ കഷായം ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ സംവിധാനം നമ്മളിവിടെ നിർമ്മിച്ചിട്ട് പല ഘട്ടങ്ങളിലും വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വന്യമൃഗശല്യം ഇപ്പോൾ പിന്നെ അടുത്ത കാലത്തായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും പന്നിയാണ്. ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം വീടുകളിലെ സ്ത്രീകളിലെ സ്ത്രീകളിലെ സാരികളൊക്കെ തന്നെ, ആദ്യം എല്ലാ സാരികളും വീടുകളിലെ വേസ്റ്റ് തുണികളൊക്കെ തന്നെയാണ് കൊണ്ടുവന്ന് കിട്ടാറ്. ഇപ്പൊ അതിൽ നിന്നും മാറി ഇപ്പൊ ഗ്രീനെറ്റിലേക്ക് മാറി. ഇപ്പൊ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടപ്പോ ഇപ്പൊ പൈസ കൊടുത്ത് മാർക്കറ്റ് ഗ്രീനെറ്റ് വാങ്ങിച്ചിട്ട് തന്നെ ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രതിരോധിക്കുക ഒരു പരിധി വരെ, ഒരു 80% വരെ പ്രതിരോധിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതാണ് ഈ വിൽപ്പന നടത്തുന്നവര് ശരാശരി അതാ ദിവസത്തേക്കെല്ലാം മാത്രമേ വിളവെടുക്കുന്നുള്ളൂ. ഇപ്പൊ കൂടുതൽ വരുമ്പോ പിന്നെ കക്കിരി വെള്ളരിയാണ് കൂടുതൽ വരുക. അതിപ്പോ ഞങ്ങളിപ്പോഴത്തെ ആളുകൾ ഹോർട്ടികുറിപ്പിലേക്കോ മറ്റു രീതിയിലേക്കോ പോകും. ഇവിടെ വിൽപ്പന നടത്തുന്നവർ അതാത് ദിവസത്തേക്കുള്ള സാധനങ്ങൾ മാത്രമേ വിളവെടുക്കൂ. ഓരോ ദിവസവും അതാത് ദിവസത്തെ വിളവെടുക്കും മാത്രം. ഇഷ്ടംപോലെയുണ്ട്. തോട്ടത്തിൽ വന്നിട്ട് ഞങ്ങൾ തന്നെ തോട്ടത്തിന് പറിച്ചു കൊടുക്കാറുണ്ട്. സാധനങ്ങൾ തൂക്കി വയലിൽ തന്നെ തൂക്കി കൊടുക്കാറുണ്ട്. എല്ലാ സംവിധാനവും ഈ പറഞ്ഞ പോലെ എല്ലാ കൃഷിക്കാരുടെ കയ്യിലും ഇതിന്റെ സാധനമുണ്ട്, തൂക്കിട്ട സാധനമുണ്ട്. ഈ നേരത്തെ പറഞ്ഞല്ലോ 2 സെന്റ് സ്ഥലമില്ല കൃഷിക്കാരുടെ കയ്യിലും ഈ സാധനമുണ്ട്. ഏത് സാധനം ഒരാൾ വന്നാലേ തൂക്കി കൊടുക്കാൻ, സുമാറി വെച്ചിട്ട് കൊടുക്കേണ്ടാവില്ല. കൃത്യമായ തൂക്കത്തില് കൃത്യമായ അളവില് സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതിൽ ഞങ്ങൾക്കൊരു നിർദ്ദേശം വെക്കാനുള്ളത്, നമ്മളൊരു പരീക്ഷണം നടത്തിയാണ്, ഒരാഴ്ച ചന്ത നടത്താൻ വേണ്ടി സാധിക്കുമെങ്കിൽ ഇതിലും കൂടെ കുറേയും കൂടെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റും, വിപണനം നടത്താൻ വേണ്ടി പറ്റും. ചില ആളുകൾ രാവിലെ 7 മണി 8 മണിക്ക് തന്നെ തുടങ്ങും. കുറെ കഴിഞ്ഞാൽ രാവിലെ 7 മണി മുതൽ തുടങ്ങും, രാത്രി 7 മണി 8 മണി വരെ ഉണ്ടോ. ലൈറ്റ് വെച്ചിട്ട് തന്നെ ചെയ്യുന്നവരുണ്ട്. മിക്കവാറും സ്ത്രീകളായിരിക്കും. സ്ത്രീകളാകുമ്പോൾ സന്ധ്യയോടുകൂടെ അത് മതിയാക്കിട്ട് പോകും. പുരുഷന്മാരാണെങ്കിൽ അല്പം ലൈറ്റിലും വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. മാർക്കറ്റിംഗ് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഈ മാർക്കറ്റിംഗ് ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ പുതിയ കൂടുതൽ ആളുകൾ ഈ രംഗത്തേക്ക് വരുന്നത്. മാർക്കറ്റിംഗ് ഉണ്ടായതുകൊണ്ടാണ് വരുമാനം കൂടും. വരുമാനം കൂടുമ്പോൾ കൂടുതൽ കൃഷി ചെയ്യാൻ വേണ്ടി തോന്നും. അങ്ങനെ ആളുകൾ കൂടുതൽ കൃഷിയിലേക്ക് വരാൻ വേണ്ടി കാരണം ഈ മാർക്കറ്റിംഗ് തന്നെയാണ്. പുതുതായിട്ട് വരുന്നവരോട് ഞങ്ങൾക്ക് ഇതേ നിർദ്ദേശിക്കാനുള്ളത്, വലിയ നേട്ടങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. കുടുംബ സമേതം തന്നെയാണ് ഈ മേഖലയിൽ പല ആളുകളും ചെയ്യുന്നത്. മറ്റൊരു ഭാഗത്ത് നോക്കിയാൽ നമ്മളെ എംപ്ലോയീസ് സർവീസ് കഴിഞ്ഞാൽ പലപ്പോഴും പല

0: ആളുകൾ ഇപ്പം മുയ്യത്തെ സമയത്ത് എംപ്ലോയീസ് റിട്ടയർമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാല് വലിയൊരു വിഭാഗം കാർഷിക മേഖലയിലേക്കാണ് വരുന്നത്. അത് വലിയൊരു മാറ്റമാണ്. നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു. യുവാക്കള് ഒരു പരിധിവരെ വരുന്നുണ്ട്, പൂർണ്ണമായിട്ടല്ലെങ്കിലും യുവാവ് പരിധി വരുന്നുണ്ട്. പക്ഷേ എംപ്ലോയീസ് ഈ റിട്ടയർമെന്റ് ആളുകൾ ഒരുപാട് ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. തൊഴിലുറപ്പ് എന്നവർ നമുക്ക് നിലമൊരുക്കലം മാത്രമാണ് അവര് കിട്ടുക. ആ നിലമൊരുക്കൽ എന്ന് പറഞ്ഞാൽ ഈ പദ്ധതി വെച്ചുകൊണ്ട് കൃഷി ഒറ്റ ഒരേ സമയത്ത് ചെയ്യേണ്ടതാണ്. ഈ വലിയ ഏരിയക്കകത്ത് ഈ 10-20 തൊഴിലുറപ്പ് അവിടെ പിന്നെ നിലമൊരുക്കൽ വെച്ച് കഴിഞ്ഞാൽ ആർക്കും എല്ലാവരും ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കൃഷി എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ഒരേ ചെയ്യേണ്ട കൃഷിയല്ല. മറ്റൊന്ന് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്, പക്ഷെ അവർ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഭൂമിയില്ല, ഭൂമിയില്ലവർ കൃഷി ചെയ്യാൻ താല്പര്യമില്ല. അവര് വലിയ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ മുമ്പേ മുയ്യത്തെ ഏത്തവാഴക്ക് വലിയ പേര് കേട്ട സ്ഥലമായിരുന്നു. അത് ആ ഏത്തവാഴ നടമടി ഒരു കുഴിക്ക് പൈസ കൊടുത്തിട്ടാണ് നേന്ത്രവാഴ വെക്കാറ്. എന്നാ പച്ചക്കറി കൃഷി സൗജന്യമായിട്ടാണ് എല്ലാവരും പിന്നെ കൊടുക്കാറ്. ഇന്നിപ്പോ എല്ലാരും പൈസയാണ്, പൈസക്കാണ് ഇപ്പൊ സ്ഥലം കൊടുക്കുന്നത്. ഭൂവുടമകളെ പൈസ വാങ്ങിച്ചിട്ടാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് ഇത് പാട്ടത്തിട്ട് കൊടുക്കുന്നത്. കാരണം ഈ വരുമാനം അവർക്കറിയാം, ഭൂവുടമകൾക്കറിയാം ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം. അത് അറിഞ്ഞുകൊണ്ട് ആരെയും ഭൂമിയുള്ളവർ കൃഷി ചെയ്യുന്നില്ല, കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിയില്ല. ആ ഒരു പ്രയാസം ഈ മേഖലയിൽ നേരിടുന്നുണ്ട്.
1: ടാഫ്കോസിന്റെ നേതൃത്വത്തിൽ മുയ്യം വയലിൽ സംഘടിപ്പിച്ച കർഷക സദസ്സിൽ കർഷകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ശബ്ദലേഖനം അടുത്ത ദിവസം ഹരിതസമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.

ഭാരതത്തിന്റെ തനിമയും പെരുമയും പേറുന്ന രണ്ട് സുഗന്ധവ്യഞ്ജനങ്ങളാണ് ഇഞ്ചിയും മഞ്ഞളും. നൂറ്റാണ്ടുകളായി നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക ശൈലികളുമായി ഇഴുകിച്ചേർന്നവർ. അടുക്കളയിലും അരങ്ങത്തും മാത്രമല്ല, ആരോഗ്യരംഗത്തും ഇവയ്ക്കുള്ള സ്ഥാനം അനന്യമാണ്. ചുക്ക് ചേരാത്ത കഷായമില്ല, മഞ്ഞൾ ചേരാത്ത കറികളും സൗന്ദര്യവർദ്ധനകളുമില്ല. രോഗാണുനാശത്തിനായുള്ള ഇവയുടെ കഴിവുകളെക്കുറിച്ച് പുതിയ പുതിയ കണ്ടെത്തലുകൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഒപ്പം ഇവയുടെ ബൗദ്ധിക സ്വത്തവകാശത്തിനായുള്ള തർക്കങ്ങളും ഏറി വരുന്നു. നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്തായി ഇഞ്ചിയും മഞ്ഞളും കാർഷിക മേഖലയിൽ പൊതുവെ ഒരുണർവ് കാണപ്പെടുന്നുണ്ട്. ആദായകരമായ ഹ്രസ്വകാല വിളകളായി ഇവ രണ്ടും ഇന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇഞ്ചി കൃഷിക്കു വേണ്ടി കൃഷിയിടങ്ങൾ തേടി നമ്മുടെ കർഷകർ അന്യസംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ട്. സ്വപ്നങ്ങളുടെ ചിറകിലേറിപ്പോകുന്ന ഇവരെ അലട്ടുന്നത് പ്രധാനമായും രോഗങ്ങളുടെയും കീടങ്ങളുടെയും ഭീഷണിയാണ്. ഇഞ്ചിയും മഞ്ഞളും ഒരേ കുടുംബത്തിൽ പിറന്നവരാണ്. അതുകൊണ്ട് തന്നെ ആകാരത്തിലും പ്രകൃതത്തിലും കൃഷിരീതികളിലും മാത്രമല്ല, ഇവയെ ബാധിക്കുന്ന കീടങ്ങൾക്കും രോഗങ്ങൾക്കും മറ്റെങ്ങുമില്ലാത്ത സമാനതയുണ്ട്. ഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ മഞ്ഞളിന് പൊതുവെ രോഗങ്ങൾ കുറവാണ്. എങ്കിലും ഇഞ്ചിയെയും മഞ്ഞളിനെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളെക്കുറിച്ചും കീടങ്ങളെക്കുറിച്ചും അവയെ നേരിടാനുള്ള ശാസ്ത്രീയ മാർഗങ്ങളെക്കുറിച്ചും ഇന്ന് കേൾക്കാം. മഞ്ഞളിനെയും ഇഞ്ചിയെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു കുമിൾ രോഗമാണ് മൂടുചീയൽ, മൃദുചീയൽ എന്നും അറിയപ്പെടുന്നുണ്ട്. മണ്ണിൽ വികസിക്കുന്ന പ്രത്യേകതരം ജനുസിൽപ്പെട്ട ചില കുമിളുകളാണ് രോഗകാരികൾ. കനത്ത മഴ കാരണം മണ്ണിൽ ഈർപ്പം കൂടുമ്പോഴാണ് രോഗബാധ സാധാരണ കാണുക. കടഭാഗത്താരംഭിച്ച് ക്രമേണ കുമിൾ ബാധ തണ്ടുകളിലേക്കും മണ്ണിനടിയിലുള്ള തടങ്ങളിലേക്കും വ്യാപിക്കും. ചെടിയുടെ മണ്ണിനോടടുത്തുള്ള ഇലകളുടെ അഗ്രങ്ങൾ മഞ്ഞളിക്കുന്നതാണ് രോഗത്തിന്റെ പ്രഥമ ലക്ഷണം. അഗ്രങ്ങളിൽ നിന്നും അരികുകളിൽ നിന്നും മഞ്ഞളിപ്പ് വ്യാപിച്ച് ഇലകൾ വാടിത്തുടങ്ങും. തണ്ടുകളുടെ ചുവടുഭാഗത്ത് നനവും മൃദുത്വവും തടങ്ങളിൽ ദുർഗന്ധവും ഉണ്ടായിരിക്കും. ഈ തണ്ടുകൾ പിടിച്ചു വലിച്ചാൽ അവ കടഭാഗത്തുനിന്നും പെട്ടെന്ന് വേർപെട്ടു പോരും. വിത്തിനായി ഇവ സൂക്ഷിച്ചു വച്ചാൽ അവ അപ്പാടെ നശിച്ചു പോകുന്നതായും കാണാറുണ്ട്. രോഗങ്ങളില്ലാത്ത കൃഷിയിടങ്ങളിൽ നിന്ന് മാത്രം വിത്തുകൾ ശേഖരിക്കുക എന്നതാണ് ഈ രോഗത്തെ നേരിടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം. വിത്തുകൾ രാസപരിചരണത്തിന് ശേഷം മാത്രം സംഭരിച്ചു വയ്ക്കണം. ഇതിനായി 0.3% വീര്യമുള്ള മാൻകോസെപ് കുമിൾനാശിനിയിൽ 30 മിനിറ്റ് നേരം വിത്തുകൾ മുക്കിവച്ചാൽ മതി. നടാനുള്ള തടങ്ങൾ നല്ലതുപോലെ ഉഴുതു നിരപ്പാക്കി സുതാര്യമായ കനം കുറഞ്ഞ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് മൂടി മണ്ണ് സോളറൈസ് ചെയ്യുന്നതും മണ്ണിലെ കുമിൾ ബീജങ്ങളെ നശിപ്പിക്കാൻ ഉത്തമമാണെന്നും പറയപ്പെടുന്നു. തോട്ടങ്ങളിൽ നല്ല നീർവാർച്ച ഉറപ്പുവരുത്തണം. രോഗബാധ കണ്ടാലുടൻ അത്തരം ചെടികൾ പിഴുതുമാറ്റി നശിപ്പിച്ച് തടങ്ങളിൽ 0.2% കോപ്പർ ഓക്സിക്ലോറൈഡ് ലായനിയോ 0.3% മാൻകോസെബ് ലായനിയോ ഒഴിക്കണം. വിത്തുകൾ നടുന്നതോടൊപ്പം രോഗത്തിന്റെ ജൈവിക നിയന്ത്രണത്തിനായി ട്രൈക്കോഡെർമ തടമൊന്നിന് 50 ഗ്രാം എന്ന തോതിൽ വേപ്പിൻ പിണ്ണാക്കിലോ ചാണകത്തിലോ മറ്റോ ചേർത്ത് കൊടുക്കുന്നതും നല്ലതാണ്. രോഗബാധ രൂക്ഷമായുള്ള കൃഷിയിടങ്ങളിൽ തുടർച്ചയായുള്ള കൃഷി ഒഴിവാക്കി വിളപരിക്രമണം നടത്തണം. അടുത്ത കാലത്തായി ഇഞ്ചി കൃഷിക്ക് കടുത്ത ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ബാക്ടീരിയ വാട്ടം. മണ്ണിലുള്ള റാൽസ്റ്റോണിയ സൊളനേസേറിയം എന്ന ഒരുതരം ബാക്ടീരിയയാണ് ഇതിന് കാരണം. തുടർച്ചയായ മഴയ്ക്ക് ശേഷം വേൽ തെളിയുമ്പോഴാണ് രോഗം സാധാരണ കാണപ്പെടുക. ജലാംശം നഷ്ടപ്പെട്ട് ഇലകൾ കൂമ്പുന്നതാണ് പ്രഥമ ലക്ഷണം. ഇലകളിൽ ഓറഞ്ച് കലർന്ന മഞ്ഞ നിറം പടരുമെങ്കിലും തണ്ടിന്റെ നിറം പച്ചയായിരിക്കും. എന്നാൽ കടഭാഗത്തോട് ചേർന്ന് തണ്ടിന്റെ ചുവടുഭാഗത്ത് പിങ്കു നിറം കാണാം. ക്രമേണ കാണ്ഡം ചീഞ്ഞ് ദുർഗന്ധം വമിക്കും. ഉൾഭാഗമാകെ വഴുവഴുപ്പുള്ളതായിരിക്കും. വേരുകളിലേക്കും ചീയൽ വ്യാപിക്കുന്നതോടെ ചെടികൾ സമ്പൂർണമായി നശിക്കും.

ഈ രോഗത്തിന് ഫലപ്രദമായ നിയന്ത്രണ മാർഗങ്ങൾ കണ്ടെത്തിയിട്ടില്ല. തന്മൂലം രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യമുള്ള രോഗബാധയില്ലാതെ വിത്തിനം മാത്രം തിരഞ്ഞെടുക്കുക. വിത്തുകൾ സംഭരിക്കുന്നതിന് മുൻപായി സ്ട്രെപ്റ്റോസൈക്ലിൻ ലായനിയിൽ അരമണിക്കൂർ നേരം വിത്ത് മുക്കിവെക്കണം. രോഗബാധയേറ്റ ചെടികൾ എത്രയും പെട്ടെന്ന് തന്നെ നീക്കം ചെയ്ത് നശിപ്പിക്കണം. തടങ്ങളിൽ 1% ബോർഡോ മിശ്രിതം ഒഴിക്കുന്നതും നല്ലതാണ്. രോഗബാധ വ്യാപകമാണെങ്കിൽ അത്തരം കൃഷിയിടങ്ങളിൽ തുടർച്ചയായി ഇഞ്ചി കൃഷി ചെയ്യാതിരിക്കുക. ഇഞ്ചി കൃഷിക്കാരെ വലയ്ക്കുന്ന മറ്റൊന്നാണ് ഇലപ്പുള്ളി രോഗം. നരയനെന്നും പല കർഷകരും ഈ അസുഖത്തെ വിളിക്കാറുണ്ട്. ഇഞ്ചിയിൽ ഫില്ലോസ്റ്റിക്ട സിഞ്ചിബറി എന്ന കുമിളും മഞ്ഞളിൽ ടഫ്രീന മാക്കുലൻസ് എന്ന കുമിളുമാണ് രോഗകാരികൾ. കൊളിറ്റോട്രിക്കം കാപ്സിസി എന്ന മറ്റൊരിനം കുമിളും മഞ്ഞളിൽ ഇതുപോലൊരു രോഗമുണ്ടാക്കാറുണ്ട്. ഇഞ്ചിയുടെ ഇലകളിൽ ചെറിയ പൊട്ടുകളായാണ് രോഗം പ്രത്യക്ഷപ്പെടുക. നല്ല ഈർപ്പമുള്ള വേളകളിൽ രോഗബാധയേറ്റ ഇലകളുടെ പ്രതലമാകെ കുതിർന്നിരിക്കും. ക്രമേണ ഈ പുള്ളികൾ വലുതാകുകയും അവയുടെ മധ്യഭാഗം വെളുക്കുകയും ചെയ്യും. ഇത്തരം പുള്ളികൾ പരസ്പരം യോജിക്കുന്നതോടെ ഇലയാകെ കരിഞ്ഞതുപോലെയാകും. മഞ്ഞളിൽ ഇലകളുടെ ഇരുപ്രതലങ്ങളിലും കുത്തുകളായിട്ടോ ദീർഘവൃത്താകൃതിയിലുള്ള പൊട്ടുകളായോ രോഗം ആരംഭിക്കും. ഇളം മഞ്ഞ നിറത്തിലുള്ള പൊട്ടുകൾ ക്രമേണ തവിട്ടുനിറം പ്രാപിച്ച് ഒരുമിക്കുന്നതോടെ ഇലകൾ മുഴുവൻ ഉണങ്ങും. രോഗബാധയുള്ള ഇലകൾ മുറിച്ചു മാറ്റി നശിപ്പിക്കുകയാണ് ഈ രോഗത്തിനുള്ള ലളിതമായ പരിഹാരം. 0.2% മാൻകോസെപ് ലായനി തളിക്കുന്നതും രോഗശമനത്തിന് ഉപകാരപ്രദമാണ്. തുറസായ കൃഷിയിടങ്ങൾക്ക് പകരം അല്പം തണൽ നൽകുന്നതും രോഗത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കും. മഞ്ഞളിനെയും ഇഞ്ചിയെയും ഒരുപോലെ ബാധിക്കുന്ന ശൽക്കകീടങ്ങളാണ് കീടങ്ങളിൽ മുഖ്യൻ. കൃഷിയിടങ്ങളിലും സംഭരണവേളകളിലും ഇവയുടെ ബാധയുണ്ടാകാം. പൂർണ്ണ വളർച്ചയെത്തിയ പെൺകീടങ്ങൾ കാഴ്ചയിൽ സൂക്ഷ്മങ്ങളാണെങ്കിലും വൃത്താകൃതിയിൽ ചാരം കലർന്ന ഇളം തവിട്ടുനിറമുള്ളവയാണ്. ഇവ പ്രകന്ധങ്ങളിൽ പുറ്റുകൾ പോലെ പറ്റിപ്പിടിച്ചിരുന്ന് നേര് വലിച്ചു കുടിക്കുന്നതോടെ തടകൾ ശുഷ്കിച്ച് ചുക്കിച്ചുളിയും. ഇത്തരം വിത്തുകൾ സംഭരിച്ചാൽ അവ മുളയ്ക്കുന്നത് തന്നെ വിരളമായിരിക്കും. കീടബാധയില്ലാതെ ചെടികളിൽ നിന്ന് വിത്തുകൾ ശേഖരിക്കേണ്ടത് ഇവയുടെ നിയന്ത്രണത്തിന് അത്യന്താപേക്ഷിതമാണ്. സംഭരണത്തിന് മുൻപായി വിത്തുകൾ 0.1% ക്വിനാൽഫോസ് കീടനാശിനിയിൽ 30 മിനിറ്റ് നേരം മുക്കിവയ്ക്കേണ്ടതും ആവശ്യമാണ്. ഇഞ്ചിയുടെയും മഞ്ഞളിൻ്റെയും പൊതുശത്രുവാണ് തണ്ടുതുരപ്പൻ. മഞ്ഞയിൽ കറുത്ത പൊട്ടുകളുള്ള ഒരിനം ശലഭങ്ങളുടെ പുഴുക്കളാണിവ. ഈ പുഴുക്കൾ തണ്ടിനുള്ളിലേക്ക് തുരന്നു കയറുന്നതിൻ്റെ ഫലമായി നാമ്പിലയും തണ്ടും വാടിക്കരിയുന്നു. തണ്ടിലെ പ്രവേശനദ്വാരത്തിലൂടെ പുഴുവിൻ്റെ വിസർജ്യ വസ്തുക്കൾ പുറത്തേക്ക് വരുന്നത് കാണാം. പുഴുക്കളുടെ ആക്രമണം ലഘുവായ തോതിലേ ഉള്ളുവെങ്കിൽ ആക്രമണവിധേയമായ തണ്ടുകൾ നീക്കം ചെയ്ത് പുഴുക്കളെ ശേഖരിച്ച് നശിപ്പിക്കാം. രൂക്ഷമായ ആക്രമണമാണെങ്കിൽ ഡൈമെത്തോയിറ്റ് അല്ലെങ്കിൽ ക്വിനാൽഫോസ് 15 ദിവസം ഇടവിട്ട് 2-3 വട്ടം തളിക്കണം. നഗ്നനേത്രങ്ങളാൽ കാണാൻ കഴിയാത്ത ഒന്നാണ് നിമാവിരകൾ. ഇഞ്ചിയിലും മഞ്ഞളിലും ഇവയുടെ ശല്യം രൂക്ഷമാണ്. ചിലയിടങ്ങളിലെങ്കിലും വേരുകളിൽ മാത്രമല്ല പ്രകന്ധങ്ങളിലും ഇവ കണ്ടുവരുന്നു. തടകളിലെ സംഭരണ കലകളിൽ വാസമുറപ്പിച്ച് പെരുകുന്നതോടെ അവിടവിടെ തവിട്ടുനിറത്തിലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടും. ഈ ഭാഗത്തിലെ കോശങ്ങൾ നശിക്കുന്നതോടെ പ്രകന്ധങ്ങളിൽ പൊട്ടുകൾ രൂപം കൊള്ളുകയും തടങ്ങൾ ശുഷ്കിക്കുകയും ചെയ്യും. വിത്തുകൾ ശേഖരിക്കുമ്പോൾ ഏതാനും പ്രകന്ധങ്ങളെങ്കിലും കുറുകെ മുറിച്ചു നോക്കിയാൽ നിമാവിരബാധ മനസ്സിലാക്കാം. ഇവയെ നിയന്ത്രിക്കാൻ ചെയ്യാവുന്ന ഒരേയൊരു കാര്യം നിമാവിരയില്ലാത്ത പ്രദേശങ്ങളിൽ നിന്ന് മാത്രം വിത്തുകൾ ശേഖരിക്കുക എന്നതാണ്. നിമാവിരബാധയുള്ള വിത്തുകൾ 55 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളത്തിൽ ഏകദേശം 10 മിനിറ്റ് നേരം മുക്കിയതിനു ശേഷം മാത്രം നടുക. കൃഷിയിടങ്ങളിൽ സോളറൈസേഷൻ നടത്തുന്നതും ജൈവിക നിയന്ത്രണത്തിനുതകുന്ന കുമിളുകളെ മണ്ണിൽ ചേർത്തു കൊടുക്കുന്നതും നിമാവിര നിയന്ത്രണത്തിന് സഹായകമാണ്. ഇഞ്ചിയായാലും മഞ്ഞളായാലും കീടരോഗ നിർമാർജനത്തോടൊപ്പം ശ്രദ്ധ കൊടുക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനം നടീൽ വസ്തുക്കളുടെ തിരഞ്ഞെടുപ്പാണ്. വിത്തുഗുണം 10 ഗുണം എന്നാണല്ലോ. കീടരോഗവിമുക്തമായ വിത്തുകൾ തിരഞ്ഞെടുക്കാൻ ശുഷ്കാന്തി കാണിക്കുന്നതോടൊപ്പം അവ അത്യുൽപാദനശേഷിയുള്ള ഗുണമേന്മയുള്ള മെച്ചപ്പെട്ട ഇനങ്ങളുടെ വിത്തുകളാണ്.

0: ആണെന്നുകൂടി ഉറപ്പുവരുത്തണം. വർഷങ്ങളായി കർഷകരുടെ വിശ്വാസമാർജിച്ച നാടൻ ഇനങ്ങൾക്കു പുറമെ നിരവധി പുത്തൻ ഇനങ്ങൾ ഇപ്പോൾ പിറവികൊണ്ടിട്ടുണ്ട്. ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഉൽപാദനശേഷിയോടൊപ്പം അവയുടെ ഉണക്ക് ശതമാനം, ഗുണമേന്മ നിർണയിക്കുന്ന ഇഞ്ചിയിലെ നാരിൻ്റെ അളവ്, മഞ്ഞളിലെ കുർക്കുമിൻ്റെ തോത് എന്നിവയും പരിഗണിക്കേണ്ടതാണ്. കർഷകർ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാതെ മറ്റൊരു മേഖലയാണ് വിത്തു സംസ്കരണം. ഗുണമേന്മ കൂട്ടാനും നിലനിർത്താനും ഉതകുന്ന മാർഗങ്ങൾ ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കുമ്പോൾ അവലംബിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. കർഷകരുടെ അനുഭവങ്ങളും കാർഷിക വിശേഷങ്ങളും അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. കർഷക ക്ഷേമത്തിനും തദ്ദേശ വികസനത്തിനും സർക്കാർ മുൻഗണന നൽകുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ ആഗോള പോരാട്ടം. 19 രാജ്യങ്ങളുമായി ധാരണാപത്രം ഒപ്പുവച്ച് ഇന്ത്യ. PM സൂര്യഘർ പദ്ധതിയിൽ വൻ നേട്ടം. 19 ലക്ഷത്തിലധികം കുടുംബങ്ങൾ വൈദ്യുതി ബില്ലിൽ നിന്ന് മുക്തരായതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. 2nd ബ്രിക്സ് അഴിമതി വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കമായി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ആരംഭിച്ചപ്പോൾ മുതൽ പ്രതിപക്ഷം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബഹളം തുടങ്ങി. ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമായി സഭയെ ഉപയോഗിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും ബഹളം തുടരുകയായിരുന്നു. ഇതിനിടെ ടാക്സേഷൻ ആൻഡ് അതർ ലോസ് അമെന്റ്മെന്റ് ബിൽ 2026 ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാനമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ രാജ്യസഭ ഇന്ന് പാസാക്കി. കർഷകരുടെ വരുമാനവും കാർഷിക സുസ്ഥിരതയും ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ സുപ്രധാന നടപടികൾ സ്വീകരിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രാജ്യസഭയിൽ അറിയിച്ചു. താങ്ങുവില ചട്ടക്കൂടിലൂടെ കരിമ്പ്, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ എന്നിവയുടെ കൃഷിക്ക് സർക്കാർ മുൻഗണന നൽകുന്നുണ്ട്. നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം വഴി കർഷകർക്ക് 6,000 രൂപയുടെ സാമ്പത്തിക സഹായവും മൃഗസംരക്ഷണ മത്സ്യബന്ധന മേഖലകളിലേക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡും ലഭ്യമാക്കി. PLI പദ്ധതി ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു. 16th ധനകാര്യ കമ്മീഷൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി ഉയർന്ന വിഹിതം നീക്കിവച്ചതായും അടിസ്ഥാന സൌകര്യ വികസനത്തിന് സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തെ പലിശരഹിത വായ്പ നൽകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി.
2: 16th Finance Commission has taken both municipalities and also the urban local bodies and the panchayats into their calculation and the allocation made to the urban local bodies and the municipalities is higher than ever before.
1: മയക്കുമരുന്ന് നിയന്ത്രണത്തിൽ അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ 19 രാജ്യങ്ങളുമായി ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ്. ഇതിനു പുറമെ 27 രാജ്യങ്ങളുമായി ഉഭയകക്ഷി കരാറുകളിലും ഏർപ്പെട്ടിട്ടുണ്ട്. ലഹരിയിൽ നിന്ന് യുവാക്കളെ സംരക്ഷിക്കുന്നതിന് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസുമായി ഏകോപിപ്പിച്ച് NCB പ്രതിരോധ നടപടികൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം ലോക്സഭയിൽ അറിയിച്ചു. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിലൂടെ 19 ലക്ഷത്തിലധികം കുടുംബങ്ങൾ വൈദ്യുതി ബില്ലിൽ നിന്ന് മുക്തരായതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഊർജ്ജ സുരക്ഷിതമായ ഭാവിയിലേക്ക് രാജ്യത്തെ നയിക്കുന്നതിനോടൊപ്പം പൌരന്മാരെ ശാക്തീകരിക്കാനും പദ്ധതിയിലൂടെ സാധിച്ചതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള 25,000-ത്തിലധികം കെട്ടിടങ്ങളിലും സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള 81,000-ത്തിലധികം കെട്ടിടങ്ങളിലും പുരപ്പുറ സൌരോർജ്ജം ഉപയോഗിച്ചു വരുന്നതായി കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2021-26 കാലയളവിൽ 36 രാജ്യങ്ങളിൽ നിന്നായി 274 കുറ്റവാളികളെ നാട്ടിലെത്തിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സാമ്പത്തിക കുറ്റവാളികളെ പിടികൂടാൻ 2018 ഫ്യൂജിറ്റീവ് ഇക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് നടപ്പാക്കിയിരുന്നു. ഒളിവിൽ കഴിയുന്ന 401 കുറ്റവാളികൾക്കെതിരെ ഇന്റർപോൾ വഴി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. 2nd ബ്രിക്സ് അഴിമതി വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കമായി. അഴിമതിയിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ തിരിച്ചുപിടിക്കുന്നതിനുള്ള ബ്രിക്സ് എക്സ്പേർട്ട് നെറ്റ്വർക്ക് ഓൺ അസറ്റ് റിക്കവറിയുടെ 2nd യോഗവും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. യോഗത്തിന് നാളെ സമാപനമാകും. ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബക്തിയാർ സൈദോവുമായി പാർലമെന്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന ദീർഘകാല സൌഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഫലപ്രദമായ ചർച്ച നടത്തിയതായി ലോക്സഭാ സ്പീക്കർ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മ്യൂൾ അക്കൌണ്ടുകളും ബാങ്ക് അക്കൌണ്ടുകളും കൈകാര്യം ചെയ്യുന്നതിന് മാർഗനിർദ്ദേശം തയ്യാറാക്കാൻ റിസർവ് ബാങ്കിന് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. ഡിജിറ്റൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതി പരിഹാരം ശക്തിപ്പെടുത്താനും നഷ്ടമായ പണം വേഗത്തിൽ വീണ്ടെടുക്കാനും സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ബാങ്കുകൾക്കും കോടതി നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: അസം, മേഘാലയ, പശ്ചിമ ബംഗാളിലെ ഉപഹിമാലയൻ മേഖല, സിക്കിം എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഛത്തീസ്ഗഡ്, തീരദേശ കർണാടക, ജാർഖണ്ഡ്, മാഹി, ദക്ഷിണ കർണാടകയിലെ ഉൾപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ അടുത്ത രണ്ട് ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 8 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പുമായി ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിൽ ഇന്ന് രാവിലെ ഓറഞ്ച് ജാഗ്രതയാണ് നിലവിലുണ്ടായിരുന്നത്. ഈ ആഴ്ച അവസാനം വരെ സംസ്ഥാനത്തുടനീളം ശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. നാളെ 9 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത ഉണ്ടായിരിക്കും.
1: കേരളത്തിൽ മഴക്കെടുതികളിൽ 25 മരണം സ്ഥിരീകരിച്ചു. 4 പേരെ ഇനിയും കണ്ടെത്തുന്നുണ്ട്. 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 18,438 പേരാണ്. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. ഇടുക്കി ജില്ലയിൽ മണ്ണിടിച്ചിലിന് അയവ് വന്നെങ്കിലും മഴ തുടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഗതാഗത, വിനോദസഞ്ചാര വിലക്കുകൾ തുടരുകയാണ്. മഴക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ ഭൂമി കണ്ടെത്താൻ മന്ത്രിതല യോഗത്തിൽ തീരുമാനമായി. ഇടുക്കിയിലെയും മുല്ലപ്പെരിയാറിലെയും നിലവിലെ ജലനിരപ്പിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെമ്പാടും അതീവ ജാഗ്രതയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കനത്ത മഴയിൽ ജില്ലയിലുടനീളം വ്യാപക നാശനഷ്ടങ്ങളാണ് രേഖപ്പെടുത്തിയത്. 14 വീടുകൾ പൂർണ്ണമായും 86 വീടുകൾ ഭാഗികമായും തകർന്നു. പൊതുമരാമത്ത് വകുപ്പിനും തദ്ദേശ സ്വയംഭരണ വകുപ്പിനുമായി കോടികളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. കൂടാതെ വ്യാപക കൃഷിനാശവും വൈദ്യുതി ബന്ധത്തിലെ തകരാറുകളും ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. മൂന്നാറിലെ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ വിദഗ്ധ സംഘം സംയുക്ത പരിശോധന നടത്തും.
1: മുൻ ബീഹാർ ഗവർണർ ഡി വൈ പാട്ടീലിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും. സാമൂഹിക സേവനത്തിൽ മുൻപന്തിയിൽ നിന്ന വ്യക്തിയായിരുന്നു ഡി വൈ പാട്ടീലെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. പാട്ടീലിന്റെ വിയോഗത്തിൽ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി ശ്രീ ഷാ പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ ജിഒവി പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ വിഷ്വൽ റേഡിയോ സംവിധാനം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. റേഡിയോ പരിപാടികളുടെ ദൃശ്യരൂപം കൂടി ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ സഹായിക്കുന്നതാണ് ഈ സംവിധാനം. ആകാശവാണി പരിപാടികൾ യുവാക്കളടക്കം കൂടുതൽ വിപുലമായ നിരയിലേക്ക് എത്തിക്കാൻ വിഷ്വൽ റേഡിയോ സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ധനത്തിൽ മായം ചേർക്കുന്നത് സംബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ധന ഗുണനിലവാരം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ മായം ചേർക്കുന്നതായി കണ്ടെത്തിയാൽ കർശന

നടപടി സ്വീകരിക്കുമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. പാക് അധീന കശ്മീരിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് വെറും നാടകമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇത്തരം നടപടികൾ കൊണ്ട് പാകിസ്ഥാന് യഥാർത്ഥ സാഹചര്യം മറച്ചുവെക്കാനാകില്ല. പാക് സൈന്യത്തിന്റെ അടിച്ചമർത്തലിൽ ജൂൺ മുതൽ 90-ലേറെ സാധാരണക്കാർ കൊല്ലപ്പെട്ടു. ജനങ്ങളുടെ പ്രതിഷേധങ്ങളെ വെടിയുണ്ടകളും ഇന്റർനെറ്റ് നിരോധനവും ഭീഷണിയും ഉപയോഗിച്ചാണ് പാക് ഭരണകൂടം നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 210 പോയിന്റ് ഇടിഞ്ഞ് 78,428-ലും നിഫ്റ്റി 159 പോയിന്റ് നഷ്ടത്തിൽ 24,614-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. കർഷക ക്ഷേമത്തിനും തദ്ദേശ വികസനത്തിനും സർക്കാർ മുൻഗണന നൽകുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ ആഗോള പോരാട്ടം. 19 രാജ്യങ്ങളുമായി ധാരണാപത്രം ഒപ്പുവച്ച് ഇന്ത്യ. PM സൂര്യഘർ പദ്ധതിയിൽ വൻ നേട്ടം. 19 ലക്ഷത്തിലധികം കുടുംബങ്ങൾ വൈദ്യുതി ബില്ലിൽ നിന്ന് മുക്തരായതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. 2nd ബ്രിക്സ് അഴിമതി വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കമായി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600.
0: സി എം വിസ്താര നെല്ലൂന്നി.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140, 7025 900 18.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

0: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിരിനേരത്തിൽ ഇന്ന് 2003 പുറത്തിറങ്ങിയ പട്ടാളം എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
2: എവിടെ നായരി വൈദ്യൻ? എവിടെ?
3: അച്ഛൻ അവിടെ ഉണ്ട്.
4: സ്വന്തം തടി തന്നെ നിങ്ങൾക്ക് തിരുമ്മി പഠിക്കാൻ തന്ന എനിക്കിത് വരണം.
5: ആശാനെ
4: കാലമാട, വിശാല അപ്പോഴേ പറഞ്ഞതാ അവളുടെ കരിനാക്ക് പലിച്ചു.
3: അച്ഛാ
4: മോളെ ഇപ്പുറത്തേക്ക് വാ, ഇവന്മാരെ എന്റെ കഴുത്തോടിച്ചിട്ടിരിക്കുക.
3: ഓ
4: ആ എംബോക്കിന് ഇപ്പൊ തന്നെ കെട്ടിടുത്താ. അവനോട് ഇങ്ങോട്ട് വരാൻ പറ, അവനെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം.
2: കാണിക്കേണ്ടത് കാണിക്കേണ്ടവരെ കാണിച്ചാ മതി. ആ കാണിക്കേണ്ടത് ഇങ്ങോട്ട് കാണിക്കാൻ നിന്നാലേ പിന്നെ കാണിക്കാൻ കാണിക്കണ്ടാവൂല.
4: ഇയാൾ കുറെ നേരായില്ലോ കണക്കുണ
2: വക്കീൽ നോട്ടീസ് അയച്ചാൽ ഞങ്ങൾ പേടിക്കൊന്നു വിചാരിച്ചാ.
4: അപ്പൊ തനിക്കത് കിട്ടിയില്ലേ? താൻ അനുസരിച്ചില്ലേ കോടതിയെ കൊണ്ട് തന്നെ അനുസരിപ്പിക്കടോ.
2: നേരെ നോക്കി സംസാരിക്കടോ, ഞാൻ ഒന്നും ചെയ്യാൻ പോണില്ല.
4: ആ പേടി എനിക്കില്ലടാ പോലീസുകാരാ. ഇവന്മാരെ എന്നെ ഒന്ന് ചവിട്ടി തിരുമ്മിയതാ, എന്റെ ഞരമ്പോ ഒന്ന് പിഴച്ചു.
2: നല്ല തിരുമ്മുകാരാ. ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്.
5: താങ്ക് യു.
4: ശരിയായില്ലോ? ശരിയായി, ശരിയായില്ലേ? എന്ത് സുഖ? ഇനി ശരിയാകേണ്ടത് തന്റെ കേസാ. അപ്പൊ പറയേ, എന്തായി തന്റെ തീരുമാനം? എപ്പോഴും സ്റ്റേഷൻ കിട്ടണം കേശവൻ സാറേ.
2: ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരി നായരെ. അത്ര തിരുക്കുള്ള കെട്ടുപണി പിന്നെ എന്തിനാണോ ഓലത്താൻ പോയത്?
4: വീട്ടിൽ കയറി വന്ന് വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിക്കണം.
2: പോലീസുകാരന്റെ നിഘണ്ടുവിലെ ഏറ്റവും നല്ല ഭാഷയാണ് ഞാൻ ഇപ്പോ പ്രയോഗിച്ചത്.

0: എന്നെ കൊണ്ട് വെറുതെ ഡിക്ഷണറി തുറപ്പിക്കല്ലേ
1: നായരെ. അയ്യോ, വൈറ്റ് ഹൗസ് കത്തുമുള്ള ബുഷിന്റെ ഒരു വീട് എത്തിക്കില്ലേ?
2: വൈറ്റ് ഹൗസ് കത്തിയോ? എപ്പോ?
3: ഇന്ന് വെളുപ്പിന് 6:30.
2: അയ്യോ, കത്തിയോ?
3: വർഷങ്ങളായിട്ട് ആ പോലീസ് സ്റ്റേഷന്റെ വാടയോ തരുന്നില്ല. എന്നെങ്കിലും ഒന്ന് ഒഴിഞ്ഞു തരാന്നുള്ളൊരു ഉറപ്പോ? അതുമില്ല. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ സർക്കാർ കോടികളാ മുടക്കാൻ പോണത്. പിന്നെ ഈ പൊന്നാരിമംഗലത്തേക്ക് സായിപ്മാരും മദാവന്മാരും ഒഴുകല്ലേ. ആ കെട്ടിടം കിട്ടിട്ട് എന്റെ തിരുമ്മ കേന്ദ്രം ഒന്ന് വികസിപ്പിക്കാന്ന്
0: വിചാരിച്ചപ്പോ
1: നിർത്തിക്കാൻ. ഇതിനും വലിയ പ്രശ്നത്തില്ല ഈ ഗ്രാമം. പട്ടാളം വരണ വിവരം നായർ അറിഞ്ഞു കാണല്ലോ.
3: വരട്ടടോ, പട്ടാളം വന്നിട്ട് വേണം ഇവിടുന്ന് ചെലവന്മാരെ കൊന്ന് തുരത്താൻ.
0: പട്ടാളം കൂടി വന്ന എന്റെ അവസ്ഥ പിന്നെ എന്താവൂ?
1: വില പോകുന്നു ഉറപ്പാ.
0: അതിനു മുമ്പ് താൻ എന്നെ ഏതെങ്കിലും ഒരു ഓണം കേറാൻ മൂലെ കൊണ്ട് തട്ടടു. ഇവിടെ ഉള്ളത് ആകെ ഒരു അടക്കാമോഷണോ തേങ്ങാമോഷണോ. പട്ടാളം കൂടി വന്ന അതും നിന്നു പോവും. താൻ പറ, തന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും ഞാൻ പിടിച്ചു തുരുട്ടാം. അങ്ങനെയെങ്കിലും ഒരു സ്ഥലം മാറ്റം.
1: ഇതിനിടയിൽ സാറിന് ഇവിടുന്ന് തട്ടാനോ എന്റെ പടച്ചോനെ? അയ്യോ, ഒന്ന് നിൽക്കണേ. പട്ടാളത്തിനെതിരെ നാളെ മുതൽ പൊന്നാരി മംഗലത്ത് പ്രതിഷേധം ആളി കത്താൻ പോവാ. ആളി കത്തിക്കാനുള്ള ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവനകൾ പ്രതീക്ഷിക്കുന്നു.
3: എടോ മൊയ്ത് പിലാക്കണ്ടി, താൻ പല സമരത്തിന്റെ പിരിവിനൂടെ വന്നിട്ടില്ലേ? ഞാൻ തന്നിട്ടില്ലേ?
1: പൂവല്ലോ.
3: എന്നാൽ ഈ കാര്യത്തിൽ താൻ എന്റെ കൂടെ നിൽക്കണം. പട്ടാളത്തെ നമ്മൾ സ്വീകരിക്കണം. ഒന്നില്ലെങ്കിലും നമ്മുടെ രാജ്യം കാക്കണവരല്ലേ അവര്.
1: നായരെ ചതിക്കരുത്, പിരിവ് തന്നില്ലെങ്കിൽ സമരം പൊളിക്കരുത്. നാളെ അങ്ങാടിയിൽ ജനകീയ പ്രതിഷേധത്തിന് തുടക്കം.
4: ലാൽ ജോസിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി, ബിജു മേനോൻ, ഇന്ദ്രജിത്ത്, ജ്യോതിർമയി, ടെസ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 2003 പ്രദർശനത്തിനിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് പട്ടാളം. മൂവി ക്ഷേത്രയുടെ ബാനറിൽ സുബൈർ, സുധീഷ് എന്നിവർ നിർമ്മിച്ച ഈ ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത് കലാസംഘം കാസ്, വർണ്ണചിത്ര റിലീസ് എന്നിവരാണ്. കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചത് റിജി നായരാണ്.

0: സ്റ്റോപ്പ് കള്ളൻ, തൽക്കാലം ഇങ്ങനെ നിന്നാ മതി.
1: റെഡി സർ.
0: ഒറ്റ മിനിറ്റ്, ഒന്ന് ശ്വാസം പിടിച്ചോട്ടെ.
2: താനെവിടെയിരുന്നു? ധൈര്യത്തിന്റെ മുണ്ട് നിറഞ്ഞ ആരും കാണണ്ട കേട്ടോ.
0: നാളെ എല്ലാ എഡിഷനിലും കളറിൽ തന്നെ കേറണം.
1: ശരി സാർ.
3: നാളത്തെ പത്രത്തിൽ തന്നെ കേറുമോ?
0: കേറും. നിന്റെ ചരമ വാർത്ത ഈ തൊണ്ടി സാധനം ആ പോസ്റ്റ് ഓഫീസിന്റെ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടേ കൊടുത്തേക്ക്.
3: അയ്യോ, അത് സാറിന്റെ വീടല്ലേ?
0: പിന്നെ
2: മേ കമിൻ.
0: യെസ് കമിൻ.
3: അയ്യോ,
2: എസ് ഐ.
0: ഐ ആം എസ് ഐ കേശവൻ, ഗബ്ബാർ കേശവൻ. എന്താ സംശയം? ഉണ്ടോ?
2: അയ്യോ ഇല്ല, ഐ ആം സോറി, മനസ്സിലായില്ല. സത്യമായിട്ട് മനസ്സിലായില്ല. ഗബ്ബാർ എന്ന് പറയുന്നത് വീട്ടുപേരോ അതോ?
0: ആ വീട്ടുപേര് സ്ഥലപ്പേരൊന്നുമല്ല, എന്റെ ഈ സ്റ്റൈല് കണ്ട് നാട്ടുകാരെനിക്ക് കിട്ട പേരാ. പിന്നെ ഞാനത് സ്ഥിരമാക്കി. സംശയിക്കണ്ട, എല്ലാം ഞാൻ തന്നെ. ഗബ്ബാർ കേശവൻ, വിവിധ രൂപങ്ങളിൽ, വിവിധ ഭാവങ്ങളിൽ.
2: കൊള്ളാം.
0: ഇതൊക്കെ ഞാൻ വിവിധ സ്റ്റേഷനുകളിൽ ജീവൻ പണയം വെച്ച് നടത്തിയ ധീര വേട്ടകളാണ്.
3: ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ സ്ഥിരം വേട്ടമൃഗം.
2: ഓഹോ,
0: അതിരിക്കട്ടെ. നമ്മളാരാ, എന്താ കാര്യം?
2: ഞാൻ ആർ എഫ് ക്യാമ്പെന്ന്.
0: ആ, ബംഗ്ലാവ് കുന്നിൽ കുറെ മൽഗുണന്മാര് വന്നിറങ്ങിട്ടെന്ന് കേട്ട്. പക്ഷെ ഇപ്പോഴും എന്തിന് പോലീസ് തന്നെ വേണം? പോടാ, നിന്റെ മുറി പോടാ.
3: വരട്ടെ.
2: അപ്പോഴേ ഗബർ സാറേ, ഞാൻ പട്ടാഭിരാമൻ, മേജർ പട്ടാഭിരാമൻ, ക്യാമ്പെന്ന്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ സഹായത്തിനും പോലീസ് ഉണ്ടാവും അറിയിച്ചിരുന്നു. ആരെയും കാണാഞ്ഞോണ്ട് തെരഞ്ഞിറങ്ങിയതാ.
0: അയ്യോ, സത്യമായിട്ട് സഹായം വേണമെന്ന് അറിഞ്ഞില്ല സർ.
2: ക്യാമ്പിലേക്ക് സ്ഥിരമായിട്ട് പാല് വേണമായിരുന്നല്ലോ.
0: അയ്യോ, ഈ സ്റ്റേഷനിൽ ഇപ്പൊ കറവില്ല സർ, സത്യമായിട്ടില്ല.
2: ഞങ്ങൾ ഇവിടെ വന്നാത്ര പിടിച്ചില്ലെന്നറിയാം. ഇളക്കല്ലേ?
0: അല്ല സർ, ആളറിയാതെ.
2: വേണ്ട വേണ്ട, അഭ്യാസം നടക്കണ്ട. പാലവിടെ കിട്ടുന്ന പറയാൻ പറയാം.
0: ഈ ഗ്രാമത്തിലെ ഏക കറവക്കാരനാണ് നാരായണൻ, കറവനാരായണൻ. പകല് കണ്ടില്ലെങ്കിൽ വൈകിട്ട് അമ്പലത്തിൽ കാണും.
2: ആ, അങ്ങനെ കാര്യങ്ങൾ മണിമണി പോലെ വേണം പറയാം കേട്ടോ.
0: ഞാൻ വേണമെങ്കിൽ ആളെ വിട്ട് വിളിപ്പിക്കാം സർ.
2: ഏ, അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നേ? അപ്പൊ ഞാൻ പോട്ടെ ഗബർ സാറേ, ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണാം. നമുക്ക് കാണാം. ആ കാണണം എന്ന് പറഞ്ഞാല് ഇത്തിരി കട്ടി കൂടുതലില്ലേ സാർ?
0: താൻ പോയി ആ പിലാക്കണ്ടി എവിടെന്ന് തപ്പടും. ഇതിലും ഭേദം വല്ല മുത്തങ്ങയിലേക്ക് ഇറാഖിലേക്ക് സ്ഥലം മാറ്റം വാങ്ങിക്കുന്നതാ.
3: അതെ, നമ്മളെല്ലാരും ഇവിടെ പോണോ? സംഗതി പട്ടാളോളെ, നീ ധൈര്യമായിട്ട് വാ പുഷ്കു. ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ഇതങ്ങനെ വിടാൻ പറ്റോ? ഇന്ന് സുഖന പൊക്കി, നാളെ നമ്മളെ പൊക്കിലെന്താ ഉറപ്പ്?

0: അയ്യോ സാറേ, യാതോ തെണ്ടി ഗ്രീസ് വേണ്ടി വെച്ചേക്കുവാ.
1: ആ തെണ്ടി ഞാൻ തന്നെയാ, ഇത് നിനക്കുള്ള ശിക്ഷയാ. കേടാ.
0: അയ്യോ സാറേ, ഞാൻ താഴെ വീണ് നടുവൊടിഞ്ഞ് ചത്ത സാറിന്റെ ഭാര്യയ്ക്ക് അരയ്ക്കാൻ തേങ്ങയും കറിക്കും മാങ്ങി ആരുകൊണ്ട് തരും സാറേ?
1: അതിന് നിന്നെ പോലെ വേറൊരുത്തം വന്നോളും.
2: എടാ, പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടട്ടാ.
0: കേടാ,
1: ഓരോ കള്ളപ്പട്ടികൾ വന്നോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്.
0: പട്ടി,
1: പട്ടി നിന്റെ അപ്പൻ.
0: യമാന്റെ ഹൗസിംഗ് ബോർഡ് പട്ടി തകർത്തല്ല.
3: എനിക്ക് പേളുമ്പ വരാട്ടാ, ഇപ്പൊ എനിക്ക് ഇത്ര തിരക്കുണ്ട്.
1: പോലീസുകാരുടെ 14 ഇഞ്ചക്ഷൻ എടുപ്പിക്കാൻ ഇവിടെ ഒരു പട്ടികളില്ലട. അയ്യോ.
4: ഭീകരാക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് മേജർ പട്ടാഭിരാമന്റെ നേതൃത്വത്തിലുള്ള ഒരു പട്ടാള യൂണിറ്റ് കേരളത്തിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലെത്തുകയും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ ചിത്രത്തിലൂടെ പറഞ്ഞു പോകുന്നത്. ഗ്രാമീണരുടെ ജീവിതത്തിലേക്ക് പട്ടാളം കടന്നു വരുമ്പോഴുണ്ടാകുന്ന രസകരമായ മുഹൂർത്തങ്ങളും പ്രണയവും ഗ്രാമവുമായുള്ള അവരുടെ ബന്ധവുമാണ് ഈ ചിത്രത്തിന്റെ പശ്ചാത്തലം.
5: മാമി, അത് ക്യാമ്പീന്നല്ല, അടുത്തേതോ അമ്പലത്തിൽ വെടിപൊട്ടിയതാ. ദേ ആന പോണ കണ്ടില്ലേ?
6: ആമാ യാന. ശരി ശരി, നീ വണ്ടി വിടെ. ഇപ്പടി മൂഞ്ചില കറിയ പൂശിണ്ടാ നിനക്ക് തരാന്ന് ചിന്തിക്കയാ?
5: നീ ഏൻ ചൊല്ലാൻ വന്നിട്ടായി?
6: ഏണ്ടാ, വീട്ടിൽ കൂടെ വരാമേ, നാട്ടുകാർ സേവ ചെയ്യരനെ ഇപ്പടി നായ പിടിച്ചിണ്ടിരിക്കേ. നീ പെരിയ പട്ടാള.
7: അമ്മാ, നായ ഓഫീസർ ആക്കും, അവളെല്ലാം കേട്ടിണ്ടിരിക്ക. നീ വാ, ക്യാമ്പില പോയി പേസലാം. ചെല്ലമ്മല്ലേ?
6: കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. രാമനാമം ചൊല്ലിണ്ടേ പേരക്കുട്ടികളെയും കൊഞ്ചിച്ചോണ്ടിരിക്കേണ്ട കാലത്ത് ഞാൻ നിന്റെ പിറകെ ഇങ്ങനെയെ ഉലകം ചുറ്റിക്കൊണ്ടിരിക്കുന്നില്ലേ? ഇത് ന്യായമാ? അവര് പറയട്ടെ.
7: നിങ്ങൾ
6: തന്നെ പറയണം ഇവൻ ചെയ്യുന്നത് ശരിയാണോ. അതൊരു തേ യുദ്ധം പട്ടിപിടുത്തന്നൊക്കെ പറഞ്ഞ് ഇവൻ കല്യാണം കഴിക്കാൻ നടന്നാലേ പിന്നെ എന്നാ കല്യാണം കഴിക്കാ? മൂക്കളെ പല്ലു
7: കൊടുത്താ.
6: ഇപ്പൊ എന്റെ പ്രാർത്ഥന കേട്ടിട്ട് അയ്യപ്പ സ്വാമി നിന്നെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്.
1: അവന്റെ മക്കൊരു കളി. സത്യം പറ. അച്ഛനെവിടെ
8: അറിയില്ല.
1: കള്ളം പറയരുത്. അച്ഛനെവിടെ എന്ന് പറഞ്ഞില്ലെങ്കിൽ കള്ളം മായ്ക്കും. സത്യം പറ. അച്ഛനെവിടെ? അച്ഛനെവിടെ? സത്യം പറ. അടിച്ചിന്റെ കരണം പറ്റിക്ക് മനസ്സിലായി? മിഠായിയോടെ.
8: അയ്യോ, എന്താ സാറേ?
1: നിനക്കൊന്നും അറിയില്ലല്ലേ, പനിക്കേടെ കബഡി സഞ്ചി വാരി അവൻ ഓടിയത്. അവനെന്റെ കയ്യിൽ കിട്ടിയ പിഴിഞ്ഞ് ഞാൻ ചാറ് കുടിക്കും. അകത്തൊളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് വിളിക്ക.
8: ഈ കുട്ടികളാണ് സത്യം, ഇവിടെ ഇല്ല സാറേ.
1: അവന്റെ അല്ലേ കുട്ടികള്?
8: മോള് കരയണ്ട, സാറൊന്നും ചെയ്യില്ല.
1: അച്ഛനെവിടെയെന്ന് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ ചെയ്യും. പനിക്കർക്ക് തലമുറകളായി കൈമാറി കിട്ടിയ കബഡിയാ. കബഡിയില്ലാതെ അയാളുടെ പ്രവചനം തെറ്റിയിരിക്കുക. എന്റെ പ്രമോഷന്റെ കാര്യം പ്രവചിക്കാമെന്ന് ഏറ്റിരുന്നതാ. അതിനിടയിലല്ലേ അവന്റെ കബഡി വാരി ഓട്ടം.
8: സത്യമായിട്ട് എനിക്ക് അറിയില്ല സാർ.
1: പൊക്കിളിട്ട് 14 ഇഞ്ചക്ഷൻ എടുത്തൊരു സബ് ഇൻസ്പെക്ടറാണ് ഞാൻ. എന്നെ വെറുതെ പേ പിടിപ്പിക്കരുത്. ഞാനിപ്പോ പോകുന്നു. പനിക്കര തല്ലിയേനും സ്ട്രീറ്റ് ലൈറ്റ് പൊട്ടിച്ചേനും പരാതി വേറെ കിട്ടിയിട്ടുണ്ട്. അവൻ ഇവിടെ എത്തിയാലുടൻ സ്റ്റേഷനിൽ ഹാജരാവാൻ പറയണം, ഇല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധത്തിന് കേസെടുത്ത് ഞാൻ അകത്തുള്ളൂ.
7: പ്രകൃതി വിരുദ്ധം അല്ല സാർ, സാമൂഹ്യ വിരുദ്ധം.
1: രണ്ടും ഒന്ന് തന്നെ. നല്ല തുടുത്ത തേങ്ങ. ഈ കള്ളൻ ഭാസ്കരനൊന്നും ഇതുവഴി വരാറില്ലല്ലേ.
4: ഇന്നസെന്റ് ജഗദീഷ് ശ്രീകുമാർ, സലീം കുമാർ, കലാഭവൻ മണി, മാള അരവിന്ദൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, മാമുക്കോയ, മച്ചാൻ വർഗീസ്, ഇന്ദ്രൻസ് എന്നിവരുടെ രസകരമായ നർമ്മ മുഹൂർത്തങ്ങൾ പ്രേക്ഷകർക്ക്

0: നിങ്ങൾ എല്ലാവരും വന്നിട്ട് ഒരു തീരുമാനമാകാമെന്ന് വെച്ചാ വിളിപ്പിച്ചത്. ഇവൻ ഇന്നലെ ഇവിടെ മോട്ടിക്കാൻ കഴിയും. ഞങ്ങളുടെ ഒരു രീതി വെച്ച് ഇങ്ങനെ ഒരുത്തൻ ജീവനോടെ മടങ്ങാറില്ല. പിന്നെ ഇത് നിങ്ങളുടെ നാട്ടുകാരൻ, നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക.
1: വർത്താനം പറഞ്ഞോണ്ടിരിക്കാതെ കെട്ടഴിച്ച് ഇവിടെ പ്രസിഡന്റ്,
2: നീ പണിയൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ടിപ്പോ പഞ്ചായത്തിന്റെ മാനം കെടുത്താനായിട്ട്.
1: ഞാൻ നിർത്തിയതാ പട്ടാളത്തിനെ പോലീസിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കായി ക്യാമ്പിന്ന് വിലപിടിപ്പുള്ള എന്തെങ്കിലും കട്ടോണ്ട് വരാൻ ഗബ്ബാർ സാറും പിലാക്കട്ടിയും കൂടെ പറഞ്ഞു വിട്ടതാ.
0: ഇത് ഇവന്റെ നാവിൽ നിന്ന് തന്നെ നിങ്ങൾ കേൾക്കണം. അതിനുവേണ്ടി എല്ലാരും വിളിപ്പിച്ചത്.
3: ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. ഇവനെ മാത്രം തട്ടിയ പോരാ, ആദ്യം തട്ടേണ്ടത് ആ ഗബ്ബാറിനെയാ. പട്ടാളം ഇവിടെ ഉള്ളപ്പോ പിന്നെ എന്തിനൊരു പോലീസ് സ്റ്റേഷൻ?
4: എന്നാലും പട്ടാള ക്യാമ്പ് തന്നെ കയറി അവന്റെ ധൈര്യം സമ്മതിക്കണം. ചന്ദനത്തിരി അത്രേ ഉള്ളൂ.
0: എന്തൊക്കെയുണ്ട് സാറേ വിശേഷം?
4: അല്ല ഇതാരാ?
5: കൂട്ടുകാരന്റെ ഭാര്യ.
0: കൂട്ടുകാരന്റെ ഭാര്യ?
5: ആ, ഒരു കൂട്ടുകാരന്റെ ഭാര്യക്ക് മറ്റൊരു കൂട്ടുകാരനോടൊപ്പം യാത്ര ചെയ്യുന്നിൽ എന്താ കുഴപ്പമുണ്ടോ?
0: ഏയ്, ഒരു കുഴപ്പമില്ല. പിന്നെ സാറിന്റെ ഒരു കൂട്ടുകാരന് വളരെ ഉപചാരപൂർവ്വം ഞാൻ അങ്ങോട്ട് പറഞ്ഞു വെച്ചിരുന്നു, കിട്ടിയോ? ഇനി അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് ഇവിടെ മടിക്കണ്ട കേട്ടോ. അപ്പോ വരട്ടെ കൂട്ടുകാരാ.
5: എന്നെ ശരിക്കും അറിയാൻ പാടില്ലാണ്ടാണ് അവന്. എന്താടി നിന്റെ മോത്ത് കറന്തരൂത്ത് വരുന്നത്?
6: എന്നാലും നിങ്ങൾ എന്നെ കൂട്ടുകാരന്റെ ഭാര്യയാക്കിയില്ലേ, അപ്പൊ നിങ്ങൾ വേറെയും പെണ്ണും കൂടെ കൂടെ പോകാറുണ്ടല്ലേ?
5: ഓ ദേ, എനിക്ക് ചൊറിഞ്ഞേറി പറഞ്ഞിട്ടുണ്ട്. എടി അതാ പട്ടാള മേധനാണ്, എന്നോടുള്ള ദേഷ്യത്തിന് നീ എന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞ് അങ്ങേര് നിന്നെ പീഡിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്.
6: ഒന്നുമല്ല, സത്യം ചെയ്യ്, നിങ്ങൾ വേറെയും പെണ്ണുങ്ങളോടൊപ്പം കിടന്ന് ഉറങ്ങിയിട്ടില്ലേ?
5: ഓ എടി, നമ്മുടെ രണ്ട് മക്കളാണ് സത്യം. ഞാൻ നീ അല്ലാതെ വേറൊരു പെണ്ണിന്റെ ഒപ്പം കിടന്ന് ഉറങ്ങിയിട്ടില്ല. നിന്റെ അടുത്ത് വരുമ്പോ മാത്രമുള്ള ഉറക്കം, മറ്റുള്ളവർ ഉറങ്ങാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഒന്നുമില്ല, എന്റെ ചെമ്പകം.
7: കുമാരസ്വാമി വണ്ടി വിട്ടോ?

0: ഡ്യൂട്ടി സമയത്ത് സ്വപ്നം മദ്യപിച്ച് മയങ്ങി പോയതിന് എനിക്ക് സസ്പെൻഷൻ. പകൽ സമയത്ത് നിന്നെ കത്തിച്ചിട്ടതിന് ഏത് തെണ്ടിയെ സസ്പെൻഡ് ചെയ്യണം? ഇതിലാർക്കും പരാതിയില്ല.
1: എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്.
0: നീ ഇങ്ങനെ മാനമുട്ട ഞെളിഞ്ഞു നിന്ന് എന്നെ നോക്കി കൊതിപ്പിക്കാനടി എന്റെ പൊന്ന് വാട്ടർ ട്രാങ്കേ. എവിടെ നിന്റെ പുതിയ ടെമ്പററി പമ്പ് ഓപ്പറേറ്റർ? എറി വാടാ പന്നെ ടെമ്പററി ഓപ്പറേറ്റർ മോനെ.
1: പണ്ടയാവാൻ കാത്തിരിക്കരുതോടാ കട്ടിലൊഴിയെ.
0: ഈ ടാങ്കിന്റെ പമ്പ് ഞാൻ തന്നെ ഇനി ഓപ്പറേറ്റ് ചെയ്യും. ഇന്ന് ഇപ്പൊ നീ ഇവിടെ സ്ഥലം വിട്ടണം കേട്ടാ.
2: വെള്ളം അടിച്ച് ഇവിടെ കിടന്ന് ബേഗം ഉണ്ടാക്കിയാലേ ഞാൻ പോലീസിനെ വിളിക്കും. പിന്നെ തന്നെ സസ്പെൻഷൻ ഉണ്ടല്ലോ, ഡിസ്മിസ്ഡാവും.
0: ഇതെന്താ ഏർപ്പാടാ? ഇത് സർക്കസ് ആണോ അതോ റെക്കോർഡ് ഡാൻസോ? സർക്കസാ നീലകോമളി
3: കോമളി.
0: ഇതേത് സർക്കസാ? ജമിനി സർക്കസാണോ റൈവൻ സർക്കസാണോ കോമളി?
3: കോമാളി
0: മനസ്സിലായില്ലേ? മലയാളി അല്ലേ സർക്കസ്? കോമളി
3: കോമളി
0: ജോക്കേഴ്സ്. ഏ സർക്കസ് തു ജോക്കേഴ്സ്.
3: നോ ജോക്കർ ബോളാ സാലം. ഈ പാഗലേ ഐസി ലഗ്താ
1: എടി മാലിനി, പുളിയലായിട്ട് ഉറച്ച് വെള്ളം തിളപ്പിക്ക്.
4: പിന്നെ ആരെടുത്തുണ്ടാണോ? എന്താ പറ്റിയത്?
1: കുമാരൻ ആരാ നീ? ചെറ്റകൾക്ക് അറിയില്ല എന്നെ തല്ലിട്ട് ഈ പൊന്നാരി വകരത്ത് സർക്കസ് നടത്തുന്ന എനിക്കത്.
4: അയ്യോ കുമാരേട്ടാ, അത് സർക്കസുകാരല്ല, പട്ടാളക്യാമ്പ് വന്നതാ.
1: ആരാ ഇവിടെ ഹിന്ദി പറഞ്ഞത്? ഞാൻ മാത്രമേ കാണാൻ പോയ തക്കത്തിന് പട്ടാളക്കാരി അറിഞ്ഞരിങ്ങ ഇവിടെ.
4: അയ്യോ അത് മലയാളത്തിൽ അച്ഛാന്ന് വിളിച്ചത്.
1: ഇനി മലയാളത്തിൽ എന്നല്ല ഒരു ഭാഷയിൽ ഇവിടെ ഹിന്ദി കേട്ടു പോകരുത്. മാറിലടി
4: ഈശ്വര, ഈ മനുഷ്യൻ വന്നു തുടങ്ങി.
3: ചേട്ടാ ആ വലിയ കുപ്പി അത്
5: ഒരു 200 രൂപ എടുത്തെ.
3: ഗോപാൽജി ഒരു 20 രൂപ കുറവുണ്ട്, അടുത്തവണ അഡ്ജസ്റ്റ് ചെയ്യാം.
5: അതെ കടോക്കങ്ങ് ബാറി.

0: പറഞ്ഞാ മതി കേട്ടാ. എടാ നിന്റെ ഒക്കെ പ്രായത്തില് ചൂടും തണുപ്പും സഹിച്ച് അതിർത്തിയിൽ ഉറക്കമഴിച്ച് കിടന്നതിന് കിട്ടണതാ ഈ മിലിറ്ററി കോട്ട. അതിലേ മണ്ണിട്ടളക്കരുത് കേട്ടാ.
1: അടുത്ത തവണ ശരിയാക്കും ഗോപാൽ.
0: നിന്റെ മരം പോടാ രാജ്യം കൊടുത്ത്.
2: അയ്യോ
0: അയ്യോ
2: അയ്യോ ഗോപാൽജി മതി.
0: ഒരു 20 രൂപയ്ക്കുള്ള ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു കടവില്ല.
1: ഈ കറവക്കാരൻ നാരായണന്റെ വീട് എവിടെയാ?
0: കറവക്കാരൻ നാരായണനോ? ഓ നമ്മുടെ വെളിച്ചപ്പാട്. അതിപ്പോ വീട്ടിൽ കാണൂല, അമ്പലത്തിൽ കാണും. അമ്പലത്തിലോട്ട് ജാവോ, സീതാ ജാവോ, സീതാ ജാവോ.
1: താങ്ക് യു.
0: ഓക്കേ.

0: കുറനാളായിട്ട് മുങ്ങി നടക്കായിരുന്നു അല്ലേ, രണ്ടു മൂന്ന് മാസം പാലിന്റെ കാശ് കിട്ടാണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് കിട്ടിയാ അമ്മയ്ക്ക് സന്തോഷാവും.
1: അമ്മേ ഭഗവതി, എന്താണ് പട്ടാളം അമ്പലത്തില്?
2: തെരഞ്ഞു നടന്ന് കാണാനിട്ട് ഇങ്ങോട്ട് വന്നത്.
1: എന്തിന്?
2: പട്ടാള ക്യാമ്പിലേക്ക് പാല് വേണം, അത് പറയാൻ വേണ്ടിയ വന്നത്.
0: അത് ശരി,
1: എന്നാ പൊക്കോളൂ, വഴി ഉണ്ടാക്കാം. അമ്മേ വഴി ഉണ്ടാക്കാം.
0: ദേവി രക്ഷപ്പെട്ടു.
3: ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് വിദ്യാസാഗറാണ്. ഗാനങ്ങൾ സത്യം ഓഡിയോസ്, റാഫ ഇന്റർനാഷണൽ എന്നിവർ വിപണനം ചെയ്തിരിക്കുന്നു. കെ ജെ യേശുദാസ്, പി ജയചന്ദ്രൻ, എം ജി ശ്രീകുമാർ, വിധു പ്രതാപ്, ബിജു നാരായണൻ, സുജാത മോഹൻ, രാധിക തിലക്, കല്യാണി മേനോൻ, പ്രീത തുടങ്ങിയവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ പാടി മനോഹരമാക്കിയത്.

0: കുമാരന്റെ ഉന്ന ഉണ്ടോ എന്ന് കാണിച്ചു തരാം. പെണ്ണുങ്ങൾക്ക് മാനം മര്യാദ ജീവിക്കാൻ സാധിക്കില്ല.
1: നുഴഞ്ഞേറാൻ പഠിപ്പിക്കുന്നത് നുഴഞ്ഞേറാൻ.
2: ഇപ്പോഴാ ഞാൻ വിവരറിഞ്ഞത്, പട്ടാളം വന്നാൽ അപകടമാണ്, പെൺകുട്ടികളെ സൂക്ഷിക്കണം എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു പ്രകടനം? പട്ടാളം ഇങ്ങ് വരട്ടെ, എന്നിട്ട് വേണം എന്നെ ഓടിക്കാൻ അല്ലേ? അതൊക്കെ പോട്ടെ, ഒരപകടം വരുമ്പോ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ പോലീസുകാരൻ. നായരെ, നിങ്ങളൊരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് തന്നാ മാത്രം മതി, ഇപ്പൊ പൊക്കും ഞാനാ പട്ടാളത്തെ. എന്തൊക്കെയായാലും കേരള പോലീസിന് നാട്ടുകാരെ മറക്കാൻ പറ്റില്ലല്ലോ.
3: അത് നേരാണ്, നിങ്ങളെ കടലാസ് ഒപ്പിട്ട് കൊടുത്താലേ, പ്രായം തന്നെ പറഞ്ഞ
4: വേണ്ട. ഗബ്ബാർ സാർ, നന്ദി, ചോദിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് പറയാം.
3: പക്ഷേ ഇവരെന്തിനാ ഇങ്ങനെ ചെയ്തതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. പട്ടാമ്പി സാർ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് നടത്തി കൊടുക്കുമായിരുന്നല്ലോ.
2: പെൺകുട്ടി സ്വമേധയാ ഇറങ്ങിപ്പോയതാണെന്നുള്ളതിന് എന്താ ഒരു ഉറപ്പ്? സംഗതി പട്ടാളോ? ഐ പി സി സെക്ഷൻ 361 വകുപ്പ് പ്രകാരം തട്ടിക്കൊണ്ടുപോകൽ പെൺപാണിപ്പം. എന്റെ നായരെ, ഞാൻ വീണ്ടും പറയാണ്,
5: നിങ്ങളൊരു ഒപ്പിട്ട് തന്നാ മതി,
2: പട്ടാളത്തെ ഞാൻ ഇപ്പൊ പൊക്കും.
4: എന്നാ ഞാനൊരു സത്യം പറയാം, എന്റെ മോളും പട്ടാമ്പി സാറും ഇഷ്ടത്തിലായിരുന്നു, അങ്ങനെയാ അവര് പോയത്. എനിക്ക് എന്റെ മോളെ ഇഷ്ട വലുത്, ഒരേ ഒരു മോളാ, ജാതിയും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അവരൊന്നും ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു, അപ്പൊ കാണാം ഇയാളുടെ പരിഭ്രമം.
6: അച്ഛാ, ഇങ്ങനെ വേണം അച്ഛന്മാരെ.
4: എന്തിനാ ഈ ഒളിച്ചോട്ടൊക്കെ? ഞാൻ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചു.
6: ചിലപ്പോ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചു.
4: ഏയ്, ഞാൻ അന്നേ സമ്മതിച്ചതല്ലേ.
6: ശരിയാ,
4: എന്നാലും എന്നോടൊരു വാക്ക് പറയായിരുന്നു. മോളെ വിളിക്ക്.
6: ബെന്നി.
4: ഓ, ബെന്നിന്റെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനി കൂടെ ഉള്ളത് നല്ലതാ.

0: ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടി ചേർന്നാൽ ഹിന്ദുസ്ഥാനി.
1: ഇതാ ഞാൻ പറഞ്ഞു, ചിലപ്പോ സമ്മതിച്ചില്ലെങ്കിലൊന്ന്, അത് നേരത്തെ തോന്നിയതുകൊണ്ട് ഇങ്ങനെ വേണ്ടി വന്നു. മോളുടെ ഇഷ്ടല്ലേ നായരെ വലുത്.
2: എന്റെ മകൾ ഒരു ക്രിസ്ത്യാനിക്ക് കെട്ടിച്ചു കൊടുക്കാൻ തനിക്ക് ആരോട് ലൈസൻസ്?
3: എന്തൊക്കെ ആയിരുന്നു, എനിക്ക് എന്റെ മോളുടെ ഇഷ്ടാ വലുത്, എനിക്ക് ആകെ ഒരു മോളാണ്, ജാതിയും അതൊരു പ്രശ്നമല്ല. എന്നിട്ട് ഇപ്പൊ എന്തായി നായരെ?
2: ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ
1: പറഞ്ഞിട്ടുണ്ടോ?
2: പണിക്കരൻ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ?
0: പറഞ്ഞു. വിധിയാണെന്ന് കരുതിക്കോളാ, മേടത്തിൽ കല്യാണം നടക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, കണക്ക് പഴക്കില്ല. ഇതാണ് ആ കുട്ടിയുടെ യഥാർത്ഥ മംഗല്യയോഗം. വിളിച്ചനുഗ്രഹിക്കുക.
1: അച്ഛന്റെ കാലം അനുഗ്രഹം വാങ്ങിക്ക.
4: അനുഗ്രഹം കൊടുക്കുന്നു.

0: അമ്മേ ഭഗവതി, എന്തായാലും ഇത് കലക്കി കൊടുക്കൈ. പട്ടാളത്തെ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു.
1: നായര് വിഷമിക്കണ്ട, നായരുടെ മോൾക്ക് എന്തുകൊണ്ടും യോഗ്യനാ ബെന്നി. കല്യാണത്തിന്റെ ആഘോഷങ്ങളൊക്കെ പട്ടാളത്തിന്റെ വക.
2: റിജി നായർ കഥാ തിരക്കഥ സംഭാഷണം എന്നിവ ഒരുക്കി. മൂവി ക്ഷത്രയുടെ ബാനറിൽ ലാൽജോ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് എസ് കുമാറാണ്. ചിത്രസംയോജനം രഞ്ജൻ എബ്രഹാം. കലാസംവിധാനം ജോസഫ് നെല്ലിക്കൽ. ചമയം സി വി സുദേവൻ. മനോജ് ആലപ്പുഴയാണ് വസ്ത്രാലങ്കാരം ഒരുക്കിയിരിക്കുന്നത്. നൃത്തം പ്രസന്നൻ, സുജാത എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ചിത്രത്തിനു വേണ്ടി ത്യാഗരാജനാണ് സംഘടന നിർവഹിച്ചിരിക്കുന്നത്. പരസ്യകല കൊളോണിയ. മുരുകേഷാണ് ചിത്രത്തിനു വേണ്ടി എഫക്ട്സ് ഒരുക്കിയിരിക്കുന്നത്. നിർമ്മാണ നിയന്ത്രണം രാജു നെല്ലിമൂട്. നിർമ്മാണ നിർവഹണം കണ്ണൻ മണ്ണാർക്കാട്, ദീപു എസ് കുമാർ എന്നിവർ ചേർന്ന്. അസിസ്റ്റന്റ് ഡയറക്ടറായി അജിത് കെ നായർ, മുരളി എന്നിവരും അസോസിയേറ്റ് ഡയറക്ടറായി വിനു ആനന്ദും പ്രവർത്തിച്ചു. അലക്സാണ്ടർ മാത്യുവാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. പ്രിയ ശ്രോതാക്കളെ, ലാൽജോസിന്റെ സംവിധാനത്തിൽ 2003 പുറത്തിറങ്ങിയ പട്ടാളം എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ ചിരിനേരത്തിലൂടെ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരം ഇനി അടുത്താഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ.
3: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ. മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: وسلم صلى الله عليه وسلم.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
2: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ നാട്ടിലെ പാട്ടിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നാട്ടിലെ പാട്ടിൽ നമ്മുടെ കൂടെ ഉള്ളത് ആരാണെന്ന് അറിയണ്ടേ? പേര് പറഞ്ഞോളൂ.
1: ലേന.
0: ലേന, ലേനയുടെ വീട്
1: നെല്ലൂന്നി.
0: ലേന എന്താ ചെയ്യുന്നേ?
1: ഞാനിപ്പം എച്ച് എൽ സി ഫാമിലി ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നു.
0: ലേന മാരീഡ് അല്ലേ?
1: ആ, മാരീഡ്.
0: വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: വീട്ടില് അച്ഛനമ്മ, ഹസ്ബൻഡും മക്കളും, അനിയൻ, വൈഫ്.
0: കൂട്ടുകുടുംബാണ്?
1: കൂട്ടുകുടുംബം.
0: ഓക്കെ. ലേനയുടെ വീട് എവിടെയാ?
1: ഇരിട്ടി.
0: കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി?
1: 16 വർഷം.
0: 16 വർഷമായി. ഓക്കെ. അപ്പോ ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ട്?
1: ചെയ്യുന്നുണ്ട്.
0: എത്ര വർഷമായി ജോലിയിലേക്ക് കയറിയിട്ട്?
1: ഇപ്പം അവിടെ അച്ചൻസിയില് 4 മന്ത്സ് കയറിയിട്ട്.
0: ഇതിനു മുന്നേ
1: ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, യോഗയുടെ ടീച്ചറായിട്ട്.
0: ഓക്കെ. അപ്പൊ യോഗയുടെ ടീച്ചറാണ്. ഏത് സ്കൂളാണ് വർക്ക് ചെയ്തത്?
1: എളമ്പറ സ്കൂളില്.
0: എങ്ങനെ ഉണ്ടായിരുന്നു യോഗ ടീച്ചർ?
1: കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് മടി പിടിച്ചു.
0: ചെയ്യാൻ മടി പിടിച്ചു പോയി. ഓക്കെ. രാവിലെ എഴുന്നേറ്റ് യോഗയൊക്കെ ചെയ്യാറുണ്ടോ വീട്ടിൽ?
1: ആദ്യമൊക്കെ ചെയ്യാറുണ്ട്, ഇപ്പം ആയൊരു ഇതേ വിട്ട്.
0: കുറെ വർഷമായോ അത് വിട്ടിട്ട്?
1: ഇല്ല, ഒരു 1 ഇയർ.
0: ഇപ്പോ ജോബിനയിലെ നടുക്ക് സിനിമയൊക്കെ കാണാറുണ്ടോ? തിയേറ്ററൊക്കെ പോയിട്ട് കാണാറുണ്ടോ?
1: കുറവാണ്.
0: ഇഷ്ടപ്പെട്ട നടൻ ആരാണ്?
1: ഇഷ്ടപ്പെട്ട നടൻ പൃഥ്വിരാജിനെ ഇഷ്ടമാണ്, കുഞ്ചാക്കോവൻ.
0: ഓക്കെ. ഇത് നാട്ടിലെ പാട്ട് എന്നുള്ള പ്രോഗ്രാം ആണ്. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കേൾപ്പിച്ചു തരും. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: ഇഷ്ടമുള്ള കുറേ പാട്ടുണ്ട്.
0: ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുണ്ട്, പക്ഷെ നമുക്ക് ഒന്നേ കേൾപ്പിക്കാൻ പറ്റത്തുള്ളൂ. പാട്ട് പാടാറുണ്ടോ?
1: പാടാറുണ്ട്.
0: പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞോളൂ, അത് രണ്ടു വരി ഒന്ന് മൂളിക്കോളൂ.

0: നന്നായിട്ട് പാടി. ഈ പാട്ടാണോ കേൾക്കേണ്ടതും?
1: ഈ പാട്ടാ കേൾക്കേണ്ടത്.
0: ഓക്കെ, വീട്ടിലെ മക്കളൊക്കെ പേര് പറഞ്ഞോളൂ. മക്കളുടെ
1: രണ്ട് ആൺകുട്ടികളാണുള്ളത്, ഒരാള് 9th ലും ഒരാള് 6th ലും, ആർണവും ആർവിനും.
0: ആർവിനും എവിടെ പഠിക്കുന്നേ?
1: ഒരാള് ശങ്കരയിലും ഒരാള് മട്ടന്നൂർ ഹയർ സെക്കൻഡറിയിലും.
0: ഓക്കെ, ഹസ്ബൻഡിന്റെ പേര്?
1: ഹസ്ബൻഡ് മനോജ്.
0: വർക്ക് ചെയ്യുന്ന
1: ബിസിനസ് ആണ് മട്ടന്നൂർ.
0: ലയന നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. പിന്നെ സ്കൂളിലൊക്കെ പരിപാടിയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടോ? കലോത്സവത്തിനൊക്കെ?
1: അത്യാവശ്യം
0: അത്യാവശ്യം. ഓക്കെ, പാട്ട് പഠിച്ചിട്ടുണ്ടോ?
1: പാട്ടായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല.
0: ഓക്കെ,
1: ജസ്റ്റ് വെറുതെ ഇങ്ങനെ പാടും.
0: ഓക്കെ, ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ഡെഡിക്കേറ്റ് ആയിട്ട് ആയിരിക്കുമല്ലോ,
0: സ്വന്തമായിട്ടിരിക്കട്ടെ.
1: സ്വന്തമായിട്ട്.
0: ഓക്കെ, അപ്പൊ നമുക്ക് കർണ എന്ന ചിത്രത്തിലെ മലരെ മൗനമ എന്ന പാട്ട് നമുക്ക് ലയനക്ക് വേണ്ടിട്ട് തന്നെ കേൾപ്പിച്ചു തരാം.
1: ഓക്കെ, താങ്ക് യു.

0: റേഡിയോ മലബാറിൻ്റെ നാട്ടിലെ പാട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. ഇപ്പതേ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാള് ഭാഗ്യമുണ്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പേര് ചോദിക്കാം.
1: എൻ്റെ പേര് കെ സുരേഷ് ബാബു.
0: എന്താ ചെയ്യുന്നേ?
1: ലോട്ടറി വിൽപ്പന.
0: അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ?
1: അതെ.
0: എന്തുണ്ട് ഇന്നത്തെ കച്ചവടം?
1: കച്ചവടം വളരെ ഇപ്പൊ പോക്ക് തന്നെയാ. പൊതുവെ ലോട്ടറി മേഖല എല്ലാം തകർന്നിട്ട് തന്നെയുള്ള.
0: ഇപ്പൊ നമ്മളുള്ളത് നാലമ്പലത്തിൽ ഒന്നായ പെരിഞ്ചേരി. എവിടെ സ്ഥലം? എവിടെ?
1: താഴെപ്പടച്ചി.
0: ആരൊക്കെ ഉള്ളത് വീട്ടില്?
1: വീട്ടില് ഭാര്യയും ഭാര്യയുടെ അമ്മയും ഞാനും മക്കളും.
0: എന്താ പേര് അവരുടെയൊക്കെ?
1: സജിന, ശ്രീലക്ഷ്മി, ശ്രീവിഷ്ണു, ശാന്ത.
0: സജിനേച്ചി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഇല്ലല്ലോ, അവള് വലിട്ടിട്ടില്ല. ഡിസ്കിന് കംപ്ലൈന്റ് ആയിട്ട് 10 കൊല്ലത്തോളം.
0: അപ്പൊ ഭാര്യച്ച് പണിയൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ?
1: പറ്റില്ല, ഒന്നും പറ്റില്ല. അത് ഒരു വേള ഞാനും അമ്മയും നമ്മൾ തന്നെ എല്ലാരും ചെയ്യണം.
0: മക്കൾ എന്താ ചെയ്യുന്നത്?
1: മക്കൾ ഒരാള് സി എം എ പഠിക്കുന്നു, ഒരാള് പ്ലസ് ടു പഠിക്കുന്നു.
0: പ്ലസ് ടു എവിടെ?
1: നന്നായിട്ട്
0: പഠിക്കുന്ന ആൾക്കാരെന്ന് തോന്നില്ല.
1: ഓനെ ലക്ഷം ബാക്കോട്ടാണ്. ഓൻ പോകുന്നില്ല, അല്ലാണ്ട് കുറച്ച് ദിവസം പോകുന്നില്ല. കയ്യല്ല എന്നുള്ളതിന്റെ ചെല്ലാം.
0: അതെന്ത് പറ്റി?
1: ഓന് പഠിക്കാൻ കഴിയുന്നില്ല. ഓന് ആരോഗ്യ പ്രശ്നമുണ്ട്. ഒരു പ്രസവിച്ചിട്ട് ഒരു 28 കൂടി കഴിഞ്ഞാൽ തന്നെ ഹാർട്ട് ബ്ലോക്കായി. ഈ പണ്ടത്തെ ഹോൾ ഉണ്ടായിരുന്നെ അത് ഓവർ ഹോളായിട്ട് ഇവനെ കൊണ്ടുള്ള വർക്കപ്പാച്ചെല്ലാം അയച്ചു നോക്കുമ്പോൾ മുല പിടിക്കാൻ പറ്റില്ല. അപ്പം മുലപ്പാലില്ലാണ്ട് പിന്നെ തുള്ളി ഈ പിഞ്ഞിട്ട് ഇങ്ങനെ ഫില്ലറിലാക്കിയിട്ട് ഡോക്ടർ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കലാ. പിന്നെ കോഴിക്കോട് മിംസിലും കോഴിക്കോട് മെഡിക്കൽ കോളേജും തന്നെയും കുറേ എല്ലാ ചികിത്സയും. അങ്ങനെ മംഗലാപുരം പോയി, അത് കഴിഞ്ഞ് ഇവിടെ ബാംഗ്ലൂർ സത്യസായി ബാബാൻ്റെ അടുത്ത് പോയി. അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വലിയ പൈസ 3 ലക്ഷത്തി സംതിങ് ഉള്ളതായിരുന്നു. അങ്ങനെ ഓപ്പറേഷനായിട്ട് കഴിഞ്ഞ് കിട്ടുമ്പോൾ അത് ഒപ്പത്തേക്ക് തന്നെ ഒരു 8 മാസം കഴിഞ്ഞല്ലേ, എന്നാലും ചെയ്ത് കിട്ടിയിട്ടുള്ളൂ. ഓവറായിപ്പോയിനെ. അപ്പോൾ പോയ കൂട്ടിയതാണ്. എന്തോ ഭാഗ്യം, നല്ല മോൻ രക്ഷപ്പെട്ടു.
0: ഇപ്പം എല്ലാവരും കൂടെ സന്തോഷമായിട്ട് പോകുന്നുണ്ട്.
1: അങ്ങനെ ഒന്നി ഒന്നി പോകുന്നു.
0: ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനൊക്കെ മറികടക്കാൻ നോക്ക് പറ്റുമല്ലോ.
1: കടത്തിലാണ്, 10-14 ലക്ഷം രൂപയോളം കടത്തിലാണ്. വീടെടുത്തതും പിള്ളറ പഠിപ്പും എൻ്റെ ഒരു ഓപ്പറേഷൻ ഇതെല്ലാം കൊടുത്തു.
0: എന്താ ഓപ്പറേഷൻ?
1: എൻ്റെ ഈ പിത്തസഞ്ചി ബ്ലോക്ക് ആയിപ്പോയി. പിന്നെ കിഡ്നി കല്ല് ഇതെല്ലാം കുറേ പ്രശ്നം. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ്റെ പ്രശ്നം കൊണ്ട് കാല് ഈ കാലം എല്ലാം വെയിറ്റ് വെച്ച് നടക്കുക വീട്ടിൽ നിന്ന് ബഡിയും കൊണ്ട്. അപ്പം ബ്ലഡ് ശരിക്ക് ഇതിലായിട്ട് കാലിനെല്ലാം ഒരു കറുപ്പ് കളറും ഇതെല്ലാം.
0: മുന്നേ എന്താ ചെയ്തോണ്ടിരുന്നത്?
1: മുന്നേ ഞാൻ 10-28 കൊല്ലം പോയി. ഏകദേശം ലോട്ടറി തന്നെയാണ്. ബിൽഡിങ്ങിൻ്റെ പണിയല്ലേ എടുത്തിന് കുറേ. പിന്നെ അതിന് ശേഷം ഇങ്ങനെ ലോട്ടറി നടുവേദന കൂടിയോണ്ട് ലോട്ടറി തന്നെ.
0: ആദ്യമേ ബിൽഡിങ്ങിൻ്റെ പണിയാണോ ചെയ്ത്?
1: ആദ്യം ബിൽഡിങ്ങിൻ്റെ പണി വിളിച്ച് കുറേ ചെരുപ്പിൻ്റെ ഉണ്ടാക്കുന്ന കമ്പനി പോയി. അതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ബിൽഡിംഗ് മേലായി. പിന്നെ ഈ ലോട്ടറി തന്നെയാണ്.
0: ഇപ്പോൾ ഇവിടെ തന്നെയാണോ അമ്പലത്തിൻ്റെ?
1: ഇപ്പോൾ ഈ ഇത് തുടങ്ങിയതുകൊണ്ട് ഇങ്ങനെ കുറച്ച് സമയം ഇവിടെ വന്നിരിക്കുന്നത്. രാവിലെ മട്ടന്നൂർ അമ്പലത്തിലും മട്ടന്നൂർ സ്റ്റാൻഡിലും വെച്ചിട്ട് 9:30 ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ബുക്ക് പോകാനാണ്.
0: അപ്പോൾ ഈ സീസൺ കഴിഞ്ഞാലോ?
1: ഈ സീസൺ കഴിഞ്ഞാൽ ടൗണിൽ തന്നെ
0: ഉണ്ടാവുക.
1: മട്ടന്നൂർ ടൗൺ എക്സലിൻ്റെ അവിടെ തന്നെ ഉണ്ടാവും.
0: അപ്പോൾ ഈ സീസൺ കഴിഞ്ഞാൽ മട്ടന്നൂർ ടൗണിൽ എവിടെയും സുരേഷേട്ടനെ കാണാൻ പറ്റും?
1: ഓ, മട്ടന്നൂർ ടൗണിൽ തന്നെ ഉണ്ടായി.
0: രാവിലെ 3 മണിക്ക് തുടങ്ങും?
1: രാവിലെ ഒരു 6:30-7 മണിക്ക് വീട്ടിൽ നിന്ന് കഴിയും. അതിൻ്റെ മട്ടന്നൂർ അമ്പലത്തിൽ പോയി കുറച്ച് സമയം അവിടെ ഇരിക്കും. അവിടെ നിന്ന് ശിവയിൽ തുടങ്ങി കഴിഞ്ഞിട്ട് ആൾക്കാരെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാകുമ്പോൾ ചിലപ്പോൾ 5 വട്ടം പോവും, ചിലപ്പോൾ 1 പോവുള്ളൂ. അതെല്ലാം ഓരോ യോഗാഭാഗ്യം പോലെ. പിന്നെ പോയി ടൗണിലാടെ ഇരിക്കും. പിന്നെ ഒരു 10 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് വിളിക്കുമ്പം മീനോ എന്തെങ്കിലും ആണെങ്കിലും കൊണ്ട് കൊടുത്ത് വീട്ടിൽ നിന്നുള്ള ചായയും കഴിച്ച് പുറമേ നിന്ന് അങ്ങനെ കഴിക്കലില്ല. ഇവിടെ തന്നെ ഇപ്പം എനിക്ക് കയറി പോകാനാവില്ല. അതാണ് അവസ്ഥ. ഈ വണ്ടി വിട്ടാൽ എനിക്കൊന്നും ചെയ്യാനാവില്ല.
0: എപ്പോഴും കൂടെ വണ്ടി വേണം.
1: വണ്ടി വേണം, വണ്ടിയിലുണ്ടാവില്ല. അതാണ് അവസ്ഥ. ഇപ്പം വളരെ പരിതാപകരമായിട്ടുള്ള ജീവിതമാണ് ഇപ്പോൾ ഉള്ളത്.
0: പക്ഷേ എല്ലാം ശരിയാവും തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രതീക്ഷ ഉണ്ടെങ്കിലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ
1: പറ്റും. എൻ്റെ മുന്നോട്ട് പോക്കുള്ളൂ. എൻ്റെ മുന്നോട്ട് പോകാൻ എൻ്റെ മക്കൾ എന്നെ നോക്കും. എൻ്റെ മക്കൾ ഉഷാറാവും എന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും മക്കൾ നല്ല നിലയിലെത്തിയിട്ട് സുരേഷേട്ടനെ നോക്കുന്ന ഒരു കാലം അതിവിദൂരമല്ല, ഉറപ്പിച്ചോ.
1: അതിലാണ് ഇപ്പം മുന്നോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്, വേറെ ഒന്നല്ല.
0: എത്ര മണിക്ക് വീട്ടിലേക്ക് തിരിച്ചു?
1: വീട്ടിലെ ഇനിയിപ്പം ഇത് ഇറന്ന് തീർന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പോകാൻ പോവും. ഇല്ലെങ്കിൽ എന്തായാലും ഒരു 3 മണിയാവും വീട്ടിലത്തെ ഭക്ഷണം കഴിക്കണമെങ്കിൽ 3 മണി കഴിയും. ഇല്ല, ഇറങ്ങിപ്പോവും. അങ്ങനെ എന്തെങ്കിലും അങ്ങനെ കഴിക്കും. അതും കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റിലൊന്ന് സെറ്റാക്കാൻ ഭാര്യയും കുട്ടികളും തന്നെയാണ് എല്ലാം റെഡിയാക്കി തരും. ഇങ്ങനെ എഴുതാനും പിടിക്കാനെല്ലാം അവരെന്നെയാണ് ശരിയാക്കി തരുന്നത്. അതിനെ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഞാൻ ഇരുന്നിട്ട് കുറച്ച് ഒന്ന് കണ്ണു കാച്ചു. ഇല്ലെങ്കിൽ അവിടെ കിടന്നിട്ടോ എങ്കിലും കുറച്ച് മേടി ഇരിക്കും. അത് കഴിഞ്ഞ് ഒരു 5:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. പിന്നെ 9:20 ഞാൻ വീട്ടിലത്തെ ഇല്ലാത്ത കുറച്ച് സമയം അവരെ മുമ്പിലെല്ലാവരും ഇരുന്ന് അവരുടെ കുറേ പരാതികളുണ്ടാവും.
0: എന്ത് പരാതിയാണ്?
1: കുട്ടികളുടെ പരാതി തന്നെ ഉണ്ടാവും. മൂത്തവള് പറയും അച്ഛൻ അങ്ങനെ ഇരുന്ന് പറയും. അന്നേരം അവള് പറയും അന്നിങ്ങനെ

0: പറയൂ. അന്നേരോ
1: എന്തായി സുരേഷേട്ട സോഫ്റ്റ് ആയി?
0: ഞാൻ ഇതായി. അപ്പൊ അന്നേ ഒന്ന് അമർത്തു. അതിപ്പം വീട്ടിലത്തെയും പോലെയുള്ള പരിപാടി അതാണ്. അവന് പിന്നെ വേണ്ടെന്ന് വെച്ചാൽ ഫുഡ് ഹോട്ടലിലെ പറയൂ. അതിനാ സ്വീപ്പാക്കുന്ന വെച്ചു. അച്ഛൻ ഇന്നത് കൊണ്ട് തന്നെ അന്നത് കൊണ്ട് തന്നെ മറ്റേ അന്നെ സ്വീപ്പാക്കും. അതാണ് അതിൻ്റെ ഇത്.
1: എന്തൊക്കെയാ കൊണ്ടു കൊടുക്കാൻ പറയാറ്?
0: ഓയ ചിക്കൻ റോള്, അല്ലെ പിന്നെ പൊറോട്ട, അങ്ങനെ എല്ലാം പറയാം. അതിന് ഞാൻ പുതിയ ഒരു ആഴ്ച ഒരു മാസത്തിലെ ഒരു രണ്ടോട്ടെല്ലാം കൊണ്ടു കൊടുക്കും. അതിന് നമ്മളെ മക്കളല്ലേ, കൊണ്ടു കൊടുക്കാണ്ട്
1: പറ്റുമോ? നിങ്ങളോടല്ലേ ആഗ്രഹം പറയാൻ പറ്റുള്ളൂ.
0: അതെ, അത് കുറെ കഴിയുമ്പോൾ ചില വീട്ടിൽ നിന്ന് തന്നെ പറയും, ഇന്ന് നിന്ന് കുറച്ച് ചിക്കൻ മേടിച്ചു. മീനെല്ലാം ഭയങ്കര പൈസ. അന്നേരം ഒരു കോഴി മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് പോയി. നമ്മളത്ര ഉള്ള ആള് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു.
1: അഞ്ച് പേരുണ്ടല്ലേ?
0: ആ അമ്മ ഓളെ അമ്മയാൻ്റെ
1: വീട്ടിലെത്തിയ സമയത്ത് ടി വി കാണാനോ റേഡിയോ കേൾക്കാനോ? അല്ലെ
0: റേഡിയോ എന്റെ കയ്യിലുണ്ട്. എന്റെ വെക്കുന്ന ഒരു ടാപ്പ് ഉണ്ടായിരുന്നു, ആ റേഡിയോ അതിൽ കിട്ടുന്നില്ല. ചാനൽ ഇത് ഇതായതുകൊണ്ട് നമ്മളിത് പെൻ ഡ്രൈവ് കുത്തിയിട്ട് ലോട്ടറിന്റെ പരസ്യം വെക്കുന്നില്ല. അപ്പൊ അതിൽ ഇത് കിട്ടുന്നില്ല. നമുക്ക് റേഡിയോ ഒന്ന് വാങ്ങണം, ഈ ആഴ്ച തന്നെ ഒന്ന് വാങ്ങണം. ഞാൻ നിർബന്ധമാണ് അത് കേൾക്കാൻ. താഴെ വാങ്ങിയിട്ട് നോക്കുമ്പോൾ എനിക്കിത് കേൾക്കുമ്പോൾ അന്ന് താഴെ വാങ്ങി അനിയും വാങ്ങി. അപ്പൊ എനക്കെന്തോ ഒരിതുപോലെ അത് എന്തായാലും റേഡിയോ വാങ്ങിക്കണം. ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ. കുറെ ഇതെല്ലാം ഉണ്ടാവും. നമ്മൾ ഈ 108 ടെൻഷൻ എടുക്കുക, ഇതാ തുറന്നു വെച്ചാൽ ഒരു വകയിലെല്ലാം കൊണ്ട് അന്നേ സമയത്തൊക്കെ അങ്ങനെ നീങ്ങും. പിന്നെ ഇതിനൊക്കെ കളി
1: ഇതാകുമ്പോ രണ്ടും നടക്കുമല്ലോ, പണിയും നടക്കും റേഡിയോ
0: നടക്കും. അപ്പൊ റേഡിയോ അത് കണക്കായിട്ടുള്ളത് എനിക്ക് കിട്ടുന്നില്ല, അതുകൊണ്ടാണുള്ള പ്രശ്നം.
1: ഇതില് ഫിറ്റ് ചെയ്യാൻ
0: ഇത് ഞാൻ ഒരു സഞ്ചിയിൽ ഇങ്ങനെ വെക്കലാ, ബോക്സ് ആയിട്ട് രണ്ടും വെക്കലാ.
1: അത് വണ്ടീനോട് തന്നെ ഫിറ്റ് ചെയ്തൂടെ?
0: അത് ഫിറ്റ് ചെയ്യേണ്ട ഇതില്ല, അവിടെ തന്നെ ഞാൻ വെക്കലാണ്. ഒരു സഞ്ചിയിലൊക്കെ ഇങ്ങനെ കൊളത്തി വെക്കലാ. നല്ല സ്പീക്കർ അടക്കം ഉള്ള നല്ല ഇതാക്കി വെക്കലോ. നല്ല ഇതേനു അത് പോയി പോയി വാങ്ങണെടുക്കലും ഇപ്പോഴത്തെ അവസ്ഥയിൽ നീങ്ങണ്ടേ, അതുകൊണ്ടുള്ള പ്രശ്നം.
1: ഇവിടെയുള്ള ആൾക്കാർക്ക് സുരേഷ് ചേട്ടനെ നന്നായിട്ട് അറിയാമല്ലോ, എല്ലാരും പോകുമ്പോ കൈ കൊണ്ട് കാണിച്ചിട്ടാണല്ലോ പോകുന്നത്.
0: എല്ലാവരും പറയാം അല്ലെ, നാടാ അല്ലെ അമ്മേന്റെ വീട് ഇവിടുന്ന് കുറച്ചപ്പുറം.
1: എന്തായാലും സുരേഷ് ചേട്ടൻ ഒരു പാട്ട് പറഞ്ഞു കഴിഞ്ഞാല് റേഡിയോ മലബാറിലൂടെ നമ്മളത് കേൾപ്പിച്ചു തരും. ഇഷ്ടപ്പെട്ടൊരു പാട്ട്
0: വാസന്തി ലക്ഷ്മിയിലെ.
1: അതിലേത് പാട്ടാ?
0: ശാന്തവോട്ടും.
1: ആ പാട്ട് ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ?
0: ഇല്ല, മണിന്റെ നല്ല രസമുള്ള
1: മണിച്ചേട്ടന് ഇഷ്ടമാണ്.
0: ഓ
1: സിനിമ കാണാറുണ്ടോ? കാണാൻ സമയം കിട്ടാറുണ്ടോ?
0: എപ്പെങ്കിലും പോകണ്ട, ഇപ്പം കുറച്ചായി പോവാ. മറ്റെല്ലാം ഇടക്കെല്ലാം പോകണ്ടേ, ഇപ്പം മൊത്തം ഡൗൺ ആയില്ല, അതുകൊണ്ട് പ്രശ്നമാണ്.
1: പക്ഷേ ആ ഡൗൺ ആയ അവസ്ഥയെന്നൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും.
0: വരണം,
1: അങ്ങനെയല്ലേ വേണ്ടത്? നമ്മുടെ മനോധൈര്യം ചോർന്നു പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
0: അതാ വേണ്ടത്.
1: അപ്പൊ കിട്ടുന്ന സമയമൊക്കെ പാട്ട് കേൾക്കുക.
0: പാട്ട് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള തന്നെയാണ്. പഴയ ഗാനങ്ങൾ എനിക്ക് ഇഷ്ടം. പഴയ ഗാനങ്ങൾ ഞാൻ മൊബൈലിൽ ഇത് അടിച്ചു കെടുക്കലാ. പഴയ ഗാനം പറ്റും, അന്നേരം പഴയ ഇത്
1: കിട്ടും,
0: നല്ല രസമുള്ള.
1: അപ്പൊ ഇനിയും പാട്ടുകളൊക്കെ ആസ്വദിച്ച് ലോട്ടറൊക്കെ വിറ്റ് ഒരുപാട് പേരോട് സംസാരിച്ച് അങ്ങനെ പോട്ടെ. സുരേഷ് ചേട്ടന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പാട്ട് കേൾപ്പിച്ചു.
0: ഓക്കെ ഓക്കെ.

മധുരശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: അഞ്ചരക്കണ്ടി പുഴ മണക്കായി ഭാഗത്തുകൂടി കടന്നു പോകുന്ന മനോഹരമായ പ്രദേശത്ത് ഒരു വീടിന്റെ മുറ്റത്ത് പുഴ നോക്കിയിരിക്കുന്ന യുവാവിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നാടിന്റെയും വീടിന്റെയും സ്വന്തം വിശേഷങ്ങൾ ഉൾപ്പെടെ നമുക്ക് ചോദിച്ചറിയാം.
1: എന്റെ പേര് പ്രവീൺ, ഞാൻ കോൺട്രാക്ടർ ആണ്.
0: ജനിച്ചു വളർന്ന പ്രദേശമാണോ ഇത്?
1: എന്റെ തറവാടാണ്.
0: ഈ സ്ഥലത്തിന് കറക്റ്റ് എന്താ പറയാ?
1: ഈ സ്ഥലം വേങ്ങാട് മണക്കായിപ്പുഴ, വേങ്ങാട് മട്ടയെന്ന് ഉദച്ചാൽ റോഡിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ലൊക്കേഷൻ.
0: അഞ്ചരക്കണ്ടി പുഴയാണിത്?
1: അഞ്ചരക്കണ്ടി പുഴയാണ്.
0: ഓരോ പ്രദേശത്ത് എത്തുമ്പോൾ ഓരോ പേരിലാണല്ലോ പുഴയെ അറിയുന്നത് അല്ലേ? അപ്പൊ മണക്കായി എത്തുമ്പോൾ മണക്കായി പുഴയെ.
1: ഈ മണക്കായി പാലത്തിന്റെ അടുത്ത പ്രദേശം.
0: ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പുഴയുടെ തീരത്താണ്. മോശമില്ലാതെ വെള്ളമുണ്ട്, വെള്ളം പറ്റൂല.
1: ഇല്ല, ഈയൊരു നമ്മൾ കാണുന്ന പ്രദേശത്ത് വെള്ളം എപ്പോഴും ഉണ്ടാവും. ഇതിന്റെ കുറച്ച് താഴത്തോട്ട് എത്തുമ്പോൾ പുഴ മുറിയും.
0: അതെന്താ അങ്ങനെ?
1: അത് വെള്ളം വേനൽക്കാലത്ത് നല്ലോണം
0: ഇവിടെ വെള്ളം തടഞ്ഞു നിർത്തുന്നുണ്ടോ?
1: ഉണ്ട്, താഴത്ത് ഡാം ഉണ്ടായിരുന്നു, ഇപ്പം
0: ഇല്ല തോന്നുന്നു. നല്ല മഴ വരുന്ന സമയത്ത് ഇത് കരകവിഞ്ഞു ഒഴുകുവോ?
1: രണ്ടു വർഷം മുന്നേ ഉണ്ടായ പ്രളയം ഉണ്ടായില്ലേ, അപ്പോ ഇവിടെയൊക്കെ നല്ല വെള്ളമുണ്ടായിരുന്നു.
0: അപ്പൊ വീടിന് ഭീഷണി ഉണ്ടോ?
1: വീടിന് ഭീഷണിയായി ഇങ്ങനെ പുഴക്കരയായോണ്ട് കര കെട്ടാത്തോണ്ട് ഭീഷണിയുണ്ട്.
0: പുഴയോട് ചേർന്ന് കുറെ വീടുകളുണ്ട്.
1: ഇറിഗേഷന്റെ പദ്ധതി പെടുത്തിയിട്ട് നമ്മൾ ഒരു അപേക്ഷ കൊടുത്തായിരുന്നു, പക്ഷെ അത് നമുക്കത് കിട്ടിയിട്ടില്ല.
0: പുഴയും പഴയകാല ഓർമ്മകളും പങ്കുവെക്കുമ്പോ നല്ല നല്ല ഓർമ്മകൾ എന്തായാലും പുഴയോട് ചേർന്നിട്ടുണ്ടാവും.
1: ഒരുപാടുണ്ട്.
0: കുട്ടിക്കാലത്ത് ഈ പുഴയിൽ മതിച്ച ഓർമ്മകളൊക്കെ ഉണ്ടാവും അല്ലേ? കൂട്ടുകാരുടെ കൂടെ ഒക്കെ നന്നായി നീന്തുന്ന ആളായിരിക്കും.
1: നീന്തലൊക്കെ അറിയാം, ഇവിടെ തന്നെ പുഴയുടെ അടുത്തായതുകൊണ്ട് അതിന് ചെറുപ്പത്തിലെ
0: പഠിച്ചിട്ടുണ്ട്. അപ്പൊ ചെറുപ്പത്തിൽ പുഴയിലേക്ക് പോകുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന വീട്ടുകാരെ തടയോ?
1: ഉണ്ടായിരുന്നു. അമ്മയും അച്ഛനൊക്കെ നമ്മള് തടസ്സപ്പെടുത്തും. നമ്മളെ അങ്ങനെ അതിൽ വിട്ടിട്ട് നമ്മൾ പോകുമ്പോ
0: നിയന്ത്രിക്കും. നിങ്ങൾ വീട്ടിലാരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് നമ്മള് എനിക്ക് അനുജനാണ്, രണ്ട് അനുജന്മാർന്ന്.
0: അവരുടെ പേര്?
1: ഒരാള് ഇളയൻ വിപിൻ, അതിന്റെ താഴത്തുള്ളത് വിജേഷ്.
0: അച്ഛനും അമ്മേന്റെ പേര്?
1: അച്ഛൻ കുഞ്ഞിരാമൻ, അമ്മ പങ്കജാഷ്.
0: അവരെല്ലാരും ഇവിടെ തന്നെയായിരുന്നു നിങ്ങളുടെ ചെറുപ്പം മുതലേ? ഇവിടെ തന്നെയായിരുന്നു.
1: ഇവിടെ തന്നെയായിരുന്നു.
0: ഇപ്പോ നിങ്ങൾ കോൺട്രാക്ടർ പണിയാണ് ചെയ്യുന്നത്? എവിടെ?
1: ഞാനിപ്പോ മട്ടന്നൂർ പ്രദേശത്ത് എടുക്കുന്നുണ്ട്. പഞ്ചായത്തിന്റെ ഒക്കെ ആയിട്ട്.
0: ഈ മേഖലയിലേക്ക് വരാനുണ്ടായ കാരണം?
1: ഈ മേഖലയിലേക്ക് നമ്മളെ ചെറുപ്പത്തിലെ മാമൻ ഉണ്ടായിരുന്നു, മാമന്റെ കൂടെ.
0: മാമൻ കോൺട്രാക്ടറാണോ?
1: കോൺട്രാക്ടറാണ്.
0: ശരി, എന്താ പേര്?
1: രത്നാകരൻ.
0: രത്നാകരൻ.

0: മട്ടന്നൂർ ഭാഗത്തൊക്കെ ഒരുപാട് കോൺട്രാക്ട് പണി ചെയ്യുന്ന രത്നാകരൻ എന്ന് പറയുന്ന കോൺട്രാക്ടറുടെ മരുമകനാണ്. ഈ മേഖലയിൽ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താ? എന്താ പ്രയാസം, പ്രതിസന്ധി?
1: വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിപ്പോ ഫിനാൻസ് ആയിട്ട് പ്രശ്നമുണ്ട്. പിന്നെ നമ്മളെ ഈ റേറ്റിന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്.
0: ഓരോ ദിവസവും റേറ്റ് കൂടി കൂടി വരികയാണല്ലോ അല്ലേ?
1: ആ, അപ്പൊ പിന്നെ തൊഴിലാളികൾ കൂലി കൂടുന്നു, അതുപോലെ തന്നെ മെറ്റീരിയലിന്റെ കൂലി കൂടുന്നു. അപ്പൊ നമുക്ക് ഗവൺമെന്റിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം 2021 റേറ്റ് വെച്ചിട്ടാണ് നമ്മള്
0: എടുക്കുന്നത്.
1: അപ്പൊ അതിന്റേതായ പ്രതിസന്ധി.
0: അപ്പൊ ഈ വർക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവഴിച്ചല്ലേ തുടങ്ങുന്നത്? അപ്പൊ ഇതിന്റെ ഫണ്ട് പാസ്സാകാൻ ഒരുപാട് കാലതാമസം നേരിടുമ്പോ ഇതൊക്കെ എങ്ങനെയാ കൈകാര്യം ചെയ്യുക?
1: നമ്മളിങ്ങനെ റോൾ ചെയ്ത് പോകുന്നത്.
0: അപ്പോ ശരിക്കൊരു കോൺട്രാക്ടർ നല്ല രീതിയിൽ പണി ചെയ്ത് പോകണമെങ്കിൽ മോശമില്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം വേണം അല്ലേ? അല്ലെങ്കിൽ പ്രതിസന്ധിയാവും. ഓരോ കാലഘട്ടത്തിലും അതിങ്ങനെ മാറി മാറി ഫണ്ട് വരാൻ താമസിക്കുന്നതിനനുസരിച്ച് നിങ്ങളും പ്രയാസം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. കൂലിക്കാർക്ക് കൃത്യമായിട്ട് കൂലി കൊടുക്കണം, സാധനം വാങ്ങുന്നതിന്റെ പൈസ കൊടുക്കണം, ഇതൊക്കെ കടം പറയാൻ പറ്റില്ല. ഇപ്പോ ഏത് ഭാഗത്താ വർക്ക്
1: ചെയ്യുന്നത്?
0: കല്യാണം കഴിച്ചില്ലേ?
1: കല്യാണം കഴിച്ചു. രണ്ടു
0: ഭാര്യയും കുട്ടികളും. അവരുടെ പേര്?
1: മകൻ ഷാൽവിൻ, മകള് ഷാൻലിയ, ഭാര്യയുടെ പേര് ഷബിന.
0: ഷബിന എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളാണോ?
1: ഇല്ല, ഒന്നും ചെയ്യുന്നില്ല.
0: ഇല്ല, വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ഒഴിവ് സമയത്തൊക്കെ എങ്ങനെയാ ചെലവഴിക്കുക? ഒരു കോൺട്രാക്ടർ എപ്പോഴും ടെൻഷൻ അനുഭവിച്ച് നടക്കുന്ന ഒരാൾ ആ സമയത്തിന്റെ ഒഴിവിൽ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്നതിന് സമയം കണ്ടെത്താറുണ്ടോ?
1: കുടുംബത്തോടൊപ്പം
0: പുറത്തൊക്കെ പോകും, അവരെയൊക്കെ കൂട്ടി പോകും, തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചോദിച്ചാൽ ഏതായിരിക്കും പറയാം?
1: പാട്ട് ചോദിച്ചാൽ പഴയ പാട്ടിനോടാണ്. കുറച്ച്
0: പഴയകാല പാട്ടുകളാണ് കേട്ടിരിക്കും, ഫോണിലൊക്കെ കേട്ടിരിക്കും. പാട്ട് പാടുവോ? കലയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
1: കലയായിട്ട്
0: ഇല്ല. അപ്പൊ ഈ ജോലിയോടാണ് താല്പര്യം. അപ്പൊ ഒരു ഇഷ്ടപ്പെട്ട പാട്ട് പഴയ കാലത്തെ ഏതെങ്കിലും പാട്ടാണോ, അല്ലെ ഏതെങ്കിലും ഒരു പാട്ടിന്റെ പേര് പറഞ്ഞാൽ ആ പാട്ട് നമുക്ക് കേൾക്കാം?
1: നയൻറ്റീസിലെ പാട്ടുകൾ.
0: നയൻറ്റീസിലെ പാട്ടാണ്. അപ്പൊ നമുക്ക് നയൻറ്റീസിലെ ഒരു പാട്ട് കേൾക്കാം.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: വേങ്ങാട് ഭാഗത്ത് നിന്ന് പുഴയോരത്ത് ഒരാളെ കൂടി പരിചയപ്പെടുകയാണ്. പേരെന്തായിരുന്നു?
2: പ്രകാശൻ.
1: എന്താ ചെയ്യുന്നത് നിങ്ങള്? തേങ്ങവറി എന്ന് പറയുമ്പോ നമ്മള് വളരെ അപൂർവമായി മാത്രം കണ്ടുകിട്ടുന്ന ആളാണ് തേങ്ങവറിക്കാർ. ഇപ്പോ വളരെ തിരക്കുള്ള ആളുകളാണ്. പൊതുവെ ഈ മേഖലയിൽ പണിക്കാർ കുറവാണല്ലേ?
2: കുറവൊന്നുമില്ല, ഇപ്പൊ മെഷീനുകാർ വന്നുകൊണ്ട്.
1: പക്ഷെ എന്നാലും നാട്ടുകാർക്ക് തേങ്ങവറിക്കാരെ കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ട്.
2: അത് ഈ രണ്ടു മൂന്നൊന്നും ആള് വരില്ല. ഇപ്പൊ ഇവിടെ നാല് കഴിയല്ലേ ഇവരെ. ഇത് ഞാൻ തന്നെ പഠിക്കണം.
1: വരൂല. അപ്പൊ മെഷീനുമായി പോകുന്നവര് കൂടുതൽ തെങ്ങുള്ള പ്രദേശത്താണ് പോകുന്നത്. കുറച്ച് തെങ്ങുള്ള ഭാഗത്തേക്ക് നിങ്ങൾ തന്നെ പോകണം.
2: ഞാൻ തന്നെ പോകണം. നാലഞ്ച് പത്ത് കഴിയുള്ള ഞാൻ തന്നെ പോകണം.
1: എങ്ങനെയാ നിങ്ങളെ കൂലി?
2: കൂലി തന്നെ ഇപ്പൊ 50 രൂപ വാങ്ങുന്നുണ്ട്, 60 രൂപ വാങ്ങുന്നുണ്ട്.
1: അങ്ങനെ ഒരു തെങ്ങിന് എത്ര തേങ്ങ പറിക്കുന്നു എന്നുള്ളതല്ല. ഒരു തെങ്ങിൽ കയറുന്നത് അതിന്റെ ഉയരം പ്രശ്നമല്ല. അങ്ങനെയുണ്ടോ? ചെറിയ തെങ്ങായാലും വലിയ തെങ്ങായാലും
2: വലിയ കണക്കന്നെ.
1: എല്ലാം കണക്കന്നെ.
2: നമ്മൾ 60 രൂപ.
1: അത് ശരി. നിങ്ങള് ഏത് പ്രായത്തിൽ തുടങ്ങി തെങ്ങ്?
2: 12 വയസ്സിൽ
1: അടക്ക പറിക്കാൻ. 12 വയസ്സിൽ? വീട്ടുകാരെങ്ങനെ സംഭവിച്ചു? തെങ്ങിന്റെ മുകളിലൊക്കെ
2: എന്നേരം നമുക്ക് ജോലിയായിട്ട് പോക്കാൽ പൈസ രണ്ട് പൈസ 3 പൈസ കിട്ടുക.
1: ശരി. 12 വയസ്സിലെന്ന് പറയുമ്പോ ഏതാണ്ട് എത്ര കൊല്ലം മുമ്പായിരിക്കും അത്?
2: എനിക്കിപ്പോ 59 വയസ്സായി.
1: 59 വയസ്സായി. ആ കാലത്ത് നാട്ടിൽ ഇഷ്ടംപോലെ കവുങ്ങുണ്ടാവും. ഇപ്പൊ വളരെ കുറവല്ലേ? ഒരു കവുങ്ങിൽ കേറിയാല് ആ ഒരു പറമ്പിലുള്ള എല്ലാ കവുങ്ങിലും മിക്കവാറും മാറി മാറി പോയിട്ട് നിലത്തിറങ്ങാതെ പറിക്കും.
2: അരക്ക് കാര്യ കിട്ടും. അപ്പൊ ചോട്ടിൽ ആളുണ്ടാവും. മാറി മാറി പൊട്ടുന്നതെങ്കിൽ അപ്പാടെ അവര് മറ്റേ കവുങ്ങിന് പിടിപ്പിക്കും.
1: അങ്ങനെ. പക്ഷെ അത് ഭയങ്കര റിസ്ക് അല്ലേ? പറമ്പിലുള്ള എല്ലാ കവുങ്ങും നമുക്ക് അതിന്റെ ആരോഗ്യം നോക്കാനൊന്നും പറ്റില്ലല്ലോ. മേലെ നിന്ന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ മാറി മാറി പോകുമ്പോ ആ കവുങ്ങിന്റെ ആരോഗ്യം എങ്ങനെയാ? അതൊരു വിശ്വാസം അല്ലേ? ഇങ്ങനെ മാറി കയറിയപ്പോ പൊട്ടി.
2: മാറി ഒന്ന് പിടിക്കുമ്പോ അപ്പാട് കവുങ്ങ് പോയിട്ട് ഞാൻ കവുമ്പിൽ
1: വീണ് കടപ്പിലായി. ഏറ്റവും അപകടം പിടിച്ചൊരു പണിയാണ് ഇതല്ലേ?
2: പക്ഷെ
1: അത്രയും റിസ്ക് ഉള്ള ഒരു പണി എടുക്കുമ്പോ അതിനനുസരിച്ചുള്ള കൂലി ഉണ്ടായിരുന്ന
2: അന്ന്? ഇപ്പൊ നല്ല പൈസ ഉണ്ടപ്പാ.
1: അല്ല, അന്ന്
2: അന്ന് ചെറിയ പൈസ. നമ്മൾ കൊറേ ആളുണ്ടാവും ജോലിയായിട്ട് പോകുന്നത്.
1: ഇത് അന്ന്
2: 3 പൈസ 5 പൈസ എല്ലാം ഒരു കവിന് കിട്ടുക. അന്ന് ഇന്ന് നേരായിട്ടില്ലേ
1: കിട്ടും.
2: രാവിലെ പോയി കഴിഞ്ഞാൽ 10 മണിയാകുമ്പോഴേക്ക്
1: വീട്ടിലായിരിക്കും.
2: വീട്ടില്

0: പിന്നെ എന്റെ ഭാര്യയും മോനും മോളിന്റെ ഒരു മോള് മരണപ്പെട്ടു.
1: മോള്
0: മരണപ്പെട്ടു പോയി. അവർക്ക് രണ്ട് കുട്ടികളുണ്ട്. അതാ ഞാൻ കുട്ടികളിൽ നോക്കി നിൽക്കണം.
1: ഭാര്യ
0: പ്രസന്ന
1: പ്രസന്ന
0: മോന്റെ പ്രശ്നമാവും. പിന്നെ പ്രതിഷ മരണപ്പെട്ടു പോയി. അതിൽ രണ്ട് കുട്ടികളുണ്ട്.
1: ശരി.
0: ഓക്കെ. രണ്ടാ കുട്ടികൾ ചെറിയ കുട്ടികളാ. അവരെ നോക്കി നേടി അങ്ങനെ പഠിച്ചു. ദൂരം ബൈക്കും പോകും.
1: പോകുന്നില്ല.
0: നമ്മള് ഭാര്യക്കാട് സി ഡി പോകില്ല.
1: അവിടെ പണിയുണ്ട്.
0: പിന്നെ മോൻ ഗുജറാത്തിലായില്ലേ
1: വീട്.
0: ആ പുഴക്കര ഈ പാലം ഇല്ലേ,
1: ഉണ്ടായ
0: പാലം. ആ പാലം നേരെ ഇപ്പറുള്ള ആദ്യം കാണുന്ന വീടാണ്.
1: ശരി.
0: റോട്ടും തന്നെ
1: ഈ പുഴയിൽ വെള്ളം നിറയുന്ന സമയം ഉണ്ടാവില്ലേ?
0: പ്രാവശ്യം ഭയങ്കര വെള്ളമല്ലേ. നമ്മള് വീടെല്ലാം ആകെയായിട്ട്
1: വീട്ടിൽ വെള്ളം കയറി.
0: വീട്ടിന്റെ ജനലിന്റെ വരെ കയറിയിട്ടില്ലേ?
1: ശരി. അങ്ങനെ സാധാരണ ഗതിയിൽ സംഭവിക്കാത്തതല്ലേ? കഴിഞ്ഞ വർഷം മാത്രല്ല,
0: കഴിഞ്ഞ വർഷം
1: അല്ലേ.
0: ഇതുവരെ അങ്ങനെ സംഭവിച്ചില്ല.
1: നിങ്ങളെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ്?
0: ആദ്യമായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം
1: കുട്ടിക്കാലമൊക്കെ നിങ്ങൾ കളിച്ചു വളർന്ന പ്രദേശമായിരിക്കും അല്ലേ ഈ പുഴ?
0: അല്ലേ.
1: നന്നായി നീന്താറിയുന്ന ആളായിരിക്കും. മീൻ പിടിക്കുവോ?
0: താല്പര്യമില്ല.
1: എന്നാണ് ഏറ്റവും താല്പര്യം? എന്താണ്
0: താല്പര്യം? നീന്തി കുളിക്കൂ, കളിക്കുന്ന അന്നേരം.
1: മീൻ പിടിക്കാൻ താല്പര്യമില്ല. ഈ പുഴയില് വലയിട്ട് മീൻ പിടിക്കുന്നവരില്ലേ? ഇപ്പൊ ഉണ്ടോ? നാട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല.
0: നാട്ടുകാർക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല. പിന്നെ പിടിച്ചാലും വീട്ടിൽ കൊണ്ടുപോയാലും പെണ്ണുങ്ങന്മാർ കൂട്ടൂല. അവര് മനസ്സിലായി
1: അങ്ങനെ. ശരിക്ക് കടൽമീനിനേക്കാൾ കൂടുതൽ ഗുണമുള്ള മീന് പുഴയില്ല.
0: പുഴയില്ല, ഉപ്പില്ല.
1: അതുകൊണ്ട്
0: നമ്മൾ അങ്ങ് വേങ്ങാട്ട് അങ്ങാടി പുഴയില്ല, കല്ലായി
1: കല്ലായി
0: ആടം വരെ ഏറ്റവും ഉണ്ട്. അവിടെ ഉപ്പു ഇതെല്ലാം അത് ടേസ്റ്റ് ഉള്ള സാധനമാണ്. ഇത് ഉപ്പില്ലാതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല.
1: അങ്ങനെയുണ്ട്. അതുകൊണ്ട് വീട്ടുകാർ വെക്കാൻ താല്പര്യമില്ല.
0: താല്പര്യമില്ല. അവര് കൈ കൂട്ടുകയില്ല.
1: ശരി.
0: ഈ ഒരു നാലും പെണ്ണുങ്ങന്മാർ കൂട്ടൂല.
1: അതുകൊണ്ട് മീൻ പിടിക്കുന്നവർക്ക് വലിയ താല്പര്യമില്ല. വീട്ടിൽ കൊണ്ടുപോകണം താല്പര്യമില്ല. പിന്നെ പിടിച്ചാലും സ്വന്തമായി കമ്പനി ആയിട്ട് കഴിക്കും.
0: നിങ്ങൾ ആ വീട്ടിലേ? ആ വീട്ടിലെ പിടിക്കും. പക്ഷെ കൂട്ടൂല. പിന്നെ അവന്റെ മച്ചനുണ്ട്. ഓ പിന്നെ പോയി കഴിഞ്ഞാൽ മീൻ കൊണ്ടുവരാനൊക്കൂല.
1: ബാക്കി ഒഴിവ് സമയത്തല്ല എന്താ പരിപാടി? നിങ്ങള് വീട്ടിൽ തന്നെ ഇരിക്കാം.
0: വീട്ടിൽ തന്നെ.
1: പാട്ട് കേൾക്കോ? പെട്ടെന്ന് കേൾക്കൂല. അതിനോടൊന്നും താല്പര്യമില്ല.
0: മോള് പോയ
1: അങ്ങനെയാണല്ലേ.
0: പിന്നെ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ
1: അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദുരന്തം നേരിട്ടു. അതിനുശേഷം ഇപ്പൊ അധികം വീട്ടിൽ തന്നെ കുട്ടികളെ നോക്കിയിരിക്കുകയാണ്.
0: തന്നെ പിന്നെ അധികം പുറത്തു സമയം
1: പോയിരിക്കും.
0: അവരുടെയും കളിക്കാൻ പറഞ്ഞിട്ടാൽ പോയിരിക്കും. വീട്ടിൽ തന്നെ ഇരിക്കുമ്പോ ഒരു
1: പ്രയാസം. ശരി. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ മറ്റൊരവസരത്തിൽ പങ്കുവെക്കാം.

തിരികെ ജീവിതത്തിലേക്ക് പ്രക്ഷേപണ പരമ്പര. മദ്യാസക്തിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയിക്കാവുന്ന ആൽക്കഹോളിക്സ് അനോണിമസ്. ലളിതമായ മാർഗങ്ങളിലൂടെ അമിത മദ്യപാനം എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടിയവരുടെ അനുഭവങ്ങൾ. തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:10 വൈകിട്ട് 5:30 തിരികെ ജീവിതത്തിലേക്ക്.

0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ പ്രിയപ്പെട്ട സംഗീത പരിപാടിയായ ഗാനതരംഗത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്നത് ചിരിയും പ്രണയവും സൗഹൃദവും വൈകാരിക നിമിഷങ്ങളും കോർത്തിണക്കിയ ഒരു മനോഹര ചിത്രത്തിലെ ഗാനങ്ങളാണ്. 2013 പുറത്തിറങ്ങിയ റോമൻസ്. സംവിധായകൻ ബോബൻ സാമുവൽ ഒരുക്കിയ ഈ ചിത്രത്തിന്റെ കഥാതിരക്കഥ സംഭാഷണം വൈ വി രാജേഷാണ് നിർവഹിച്ചത്. സംവിധാനം ബോബൻ സാമുവലും നിർമ്മിച്ചത് അരുൺ ഘോഷും ബിജോയ് ചന്ദ്രനും ചേർന്നാണ്. ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചത് രാജീവ് ആലുങ്കലും സുധി വേളമണ്ണൂരും ചേർന്നാണ്. സംഗീതം എം ജയചന്ദ്രൻ, ബാൻഡ് വിദ്വാനും. കുഞ്ചാക്കോ ബോബൻ, ബിജു മേനോൻ എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. വിജയരാഘവൻ, ലാലു അലക്സ്, ടി ജി രവി, നിവേദ തോമസ്, കൊച്ചുപ്രേമൻ, സുകുമാരി,

കക്കരവി, കെ ടി സി അബ്ദുള്ള, ജയൻ ചേർത്തല, കലാഭവൻ ഷാജു, ജാഫർ ഇടുക്കി, ശാന്തകുമാരി, നെൽസൺ സൂരനാട്, ശിവജി ഗുരുവായൂർ, പൊന്നമ്മ ബാബു, ഗീത സലാം, സീത എന്നിവരാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. ആദ്യ ഗാനം സുദീപ് കുമാറും വിജയ് യേശുദാസും ആലപിച്ച രാജീവ് ആലുങ്കലിന്റെ ഗാനരചനയിൽ പിറന്ന എം ജയചന്ദ്രൻ സംഗീതമൊരുക്കിയ ഗാനമാണ് അർത്തുങ്കലെ പള്ളിയിൽ എന്നാരംഭിക്കുന്നത്.

ജയിൽ ചാടി രക്ഷപ്പെടുന്ന രണ്ട് യുവാക്കൾ ഒരു ഗ്രാമത്തിലെ പള്ളിയിൽ വൈദികരായി എത്തിച്ചേരുന്നതും തുടർന്ന് അവരുടെ ജീവിതത്തിലും ഗ്രാമത്തിന്റെ ജീവിതത്തിലും സംഭവിക്കുന്ന അപ്രതീക്ഷിത മാറ്റങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം. നർമ്മവും വികാരവും ഒരുപോലെ ചേർത്ത് വെച്ച അവതരണമാണ് റോമൻസ്. ചിത്രത്തിലെ ഗാനങ്ങളും കഥയുടെ ഭാവത്തിന് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഓരോ ഗാനവും കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറെ സഹായിച്ചിട്ടുണ്ട്. ഇനി ചിത്രത്തിലെ അടുത്ത ഗാനം വിജയ് യേശുദാസും മെറിൻ ഗ്രിഗറിയും ചേർന്ന് ആലപിക്കുന്നു. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജയചന്ദ്രൻ.

ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് അനൂപ് മോഹൻദാസ്, അൻവർ സാദത്ത്, മെറിൻ ഗ്രിഗറി, സുദീപ് കുമാർ, വിജയ് യേശുദാസ്, വിവേക് തോമസ് എന്നിവരാണ്. സിനിമയുടെ നർമ്മഭാവവും ഗ്രാമീണ പശ്ചാത്തലവും സംഗീതത്തിലൂടെ കൂടുതൽ മനോഹരമാക്കുന്നതിൽ ഈ ഗാനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ലളിതമായ ഈണങ്ങളും മനസ്സിൽ തങ്ങി നിൽക്കുന്ന വരികളും ചിത്രത്തെ കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നു. കഥാപാത്രങ്ങളുടെ മനോഭാവങ്ങളെ സ്വാഭാവികമായി അവതരിപ്പിക്കുന്ന രീതിയിലാണ് റൊമാൻസ് ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ വെറും ഇടവേളകൾ മാത്രമല്ല, കഥയുടെ ഒഴുക്കിന്റെ ഭാഗമാണ്. കേൾക്കാം അടുത്ത ഗാനം. അനൂപ് മോഹൻദാസും വിവേക് തോമസും ചേർന്ന് ആലപിച്ച ഗാനം, രചിച്ചത് സുധീ വേളമണ്ണൂരും സംഗീതം ബാൻഡ് വിദ്വാനുമാണ് ചെയ്തിരിക്കുന്നത്. മേലെ മാനത്തോടാണോ എന്നാരംഭിക്കുന്ന ഗാനം.

സൗഹൃദത്തിന്റെയും വിശ്വാസത്തിന്റെയും മാനുഷിക ബന്ധങ്ങളുടെയും കഥ പറയുന്ന ചിത്രമായതിനാൽ സംഗീതവും അതേ ഭാവം നിലനിർത്തുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും ഈ ഗാനങ്ങൾ പ്രേക്ഷക മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത ഗാനത്തിലേക്ക്. അൻവർ സാദത്ത് ആലപിച്ച ഗാനം രചിച്ചത് രാജീവ് ആലുങ്കലാണ്. സംഗീതം എം ജയചന്ദ്രൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനതരംഗം ഇവിടെ പൂർണ്ണമാകുന്നു. ചിരിയുടെയും ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങളുടെയും മനോഹരമായ സംഗീതത്തിന്റെയും സമന്വയമായ റോമൻസ് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഗാനതരംഗത്തിലൂടെ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അടുത്തയാഴ്ച മറ്റൊരു ചിത്രത്തിലെ ഗാനങ്ങളുമായി വീണ്ടും കേൾക്കാം. നന്ദി, നമസ്കാരം.
1: ഗാനതരംഗം ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
2: ഇപ്പോൾ ആർദ്രഗീതങ്ങൾ കേൾക്കാം.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

വാർത്താക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യമാമൻ എന്നിവരാലപിച്ച ഗാനം, ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം സ്പിരിറ്റ്.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ അയല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 19, ഹിജ്റ വർഷം 1447, സഫർ 20, ശകവർഷം 1948, ശ്രാവണം 13, 2026 ഓഗസ്റ്റ് 5 ബുധനാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6